0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. പല നര കയറിയ വഴിയവരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയ വഴിയവരുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണം എഴുതിരുതേ.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം,
2: മഴയിലും വെയിലും കൂടാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം. സബാൽ ഖേർ, വേക്ക് അപ്പ് കോൾ വിത്ത് ജയ ഓൺ ഹോം 92.2 FM. എല്ലാ പ്രിയ ലിസണേഴ്സിനും ഈ മോർണിംഗ് ടൈമിൽ ആദ്യത്തെ ഷോയിലേക്ക് സുസ്വാഗതം. നമ്മുടെ ഒപ്പം രണ്ടാൾക്കാർ കൂടെയുണ്ട്, ഒരു ശത്രു, ഒരു മിത്രം, എ ഫ്രണ്ട് ആൻഡ് എൻ എനിമി. ആരാണ് ആ രണ്ടാൾക്കാർ നമുക്കൊപ്പമുള്ളത്? നാം പോലും അറിയാതെ നമുക്കൊപ്പം സഞ്ചരിക്കുന്ന ആ രണ്ടുപേർ, അത് മറ്റാർക്കും കാണാൻ പറ്റില്ല. നമ്മൾക്ക് മാത്രം അനുഭവേദ്യമാകുന്ന ആ രണ്ട് വ്യക്തിത്വങ്ങൾ, അതെവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്? ആരാണത്? അത് ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. മനസ്സിനെ കീഴടക്കുന്ന ഒരു പ്രക്രിയയിലാണ് ആ രണ്ട് പേഴ്സോണ ഒളിഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമുക്ക് മനസ്സ് പതറിപ്പോയാൽ അത് നമ്മുടെ എനിമിയായി മാറും. ഇനി നമുക്ക് ഉറച്ച ദൃഢവിശ്വാസമുള്ള ഒരു മനസ്സ് മെരുക്കിയെടുക്കാമെങ്കിൽ അത് നമ്മുടെ സുഹൃത്തുമായി മാറും. അപ്പോ ഇതാണ് ഒരു ശത്രുവും ഒരു മിത്രവും, ഒരു നെഗറ്റീവ്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്കൊപ്പം കൂടെ വരുന്നത്. പതറുന്ന മനസ്സ് നമ്മുടെ ശത്രുവും ഉറച്ച മനസ്സ് നമ്മുടെ മിത്രവുമാണ്. അപ്പോ ഈ ലോകത്ത് നമുക്ക് വെട്ടിപ്പിടിക്കാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ ചില കാര്യങ്ങൾ മുന്നിലുള്ളപ്പോൾ ഈ രണ്ട് സുഹൃത്തുക്കളിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ മാത്രം കർത്തവ്യമാണ്. ദാറ്റ്സ് ആർ ഓൺലി റെസ്പോൺസിബിലിറ്റി. അപ്പം മിത്രവും ശത്രുവുമുണ്ട്, ആരെ പിടിക്കണം എന്ന് ഇന്ന് തീരുമാനിക്കാം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: Stay connected with Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതയാത്രയെ ഒന്ന് പോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെൽഫി എടുക്കാൻ പറ്റും അല്ലെ? ഫിസിക്കലി നമ്മൾ ചെയ്തിരിക്കുന്ന കർത്തവ്യം എന്താണെന്നൊന്ന് തിരിഞ്ഞു നോക്കാൻ പെട്ടെന്നൊരു ഒരു സെൽഫി എടുക്കുക, ഒരു ഫോട്ടോ എടുക്കുക നോക്കുക. ഇപ്പൊ നമുക്ക് ക്രേസ് ആണ്, നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ, ഒരു ക്യാമറ 24 hours നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ, ചെറുതെന്നോ വലുതെന്നോ വലിപ്പ ചെറുപ്പം ഒന്നുമില്ലാതെ, ആൺപെൺ പ്രായഭേദമില്ലാതെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ സെൽഫിയിൽ ഒന്ന് ക്ലിക്കാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ പലപ്പോഴും തന്നെ ഓരോ നിമിഷവും ഫോട്ടോകളായും സെൽഫികളായും പകർത്തി പകർത്തിയെടുത്ത് പോസ്റ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ആവേശം നമ്മിൽ പലർക്കുമുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചെറിയ കുട്ടികളുടെ പോലും വീഡിയോസ് ഒക്കെ കണ്ടിട്ടില്ലേ, ഹായ് ഗായ്സ് എന്ന് പറയുന്നത് അവരുടെ ആ ഓപ്പണിംഗ് ടേം തന്നെ മാറിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ചിലർ അതിൽ വളരെ ശ്രദ്ധാലുക്കളാണ്, ചിലർക്ക് ഇത്രയധികം നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല, ചില കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ട് വയ്ക്കാം. വളരെ ശ്രദ്ധയോടെ ചെയ്യുന്നത് ഓരോ പിക്ചേഴ്സും അവരവരുടെ പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ സെൽഫിയിൽ വലിയ പ്രിയങ്കര ആയിട്ടുള്ളവരല്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴും സെൽഫി പോസ്റ്റ് ചെയ്യുമ്പോഴും അവർ ഒന്ന് ആലോചിക്കും, വരട്ടെ വരട്ടെ എന്റെ പടം എടുക്കാൻ വരട്ടെ എന്ന് പറയും. ഒരു ചിത്രത്തിന് പിന്നാലെയുള്ള ഒരു സിറ്റുവേഷൻ, അതിന്റെ സുരക്ഷിതത്വം, അതിന്റെ പ്രൈവസി, മറ്റുള്ള അഭിപ്രായം എന്തായിരിക്കും, ഇതൊക്കെ പരിഗണിച്ച ശേഷം മാത്രം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരും ഇല്ലാതില്ല. അപ്പോൾ ഒരു നിമിഷത്തെ ആവേശത്തിൽ ഇങ്ങനെ ചിത്രം പങ്കുവെച്ച് ചിലപ്പോൾ ഒരുപാട് കാലം പ്രത്യാഘാതങ്ങൾ നേരിട്ടിട്ടുള്ള പലരും നമുക്ക് ചുറ്റുണ്ടെങ്കിലും പൊതുവെ സെൽഫി എടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് നിസ്സംശയം പറയാം അല്ലേ. ആ ഫോട്ടോയുടെ ഒരു മാന്ത്രികത അത് മാത്രമാണ്. നമ്മൾ പക്ഷേ സെൽഫി എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്കൊരിക്കലും ഒരു ഫോട്ടോയിൽ നമ്മൾ തൃപ്തരാവില്ല. നമ്മുടെ മനസ്സിന് അത് നോ, അത് ശരിയായില്ല, ഞാൻ ഇതിന്നും ബെറ്ററാണ്, എന്റെ ഒരു ബെറ്റർ വേർഷൻ അടുത്ത സെൽഫിയിൽ കിട്ടും. ഒരു ടക് ടക് ടക് ടക് എന്ന ഒരു 10 selfies എങ്കിലും എടുത്തു കഴിയുമ്പോൾ ഓഹ് ഒരു ആശ്വാസം തോന്നും. എന്നിട്ടോ ആ 9 ഡിലീറ്റ് ചെയ്യും, ആ ബാക്കി വരുന്ന ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ സെൽഫി മാത്രം നമ്മുടെ ഫോണിലോ നമ്മുടെ പോസ്റ്റിങ്ങിലോ നമ്മൾ സൂക്ഷിച്ചു വെക്കും. അതാണ് സ്വഭാവം. മുഖം നമ്മുടെ തന്നെയാണെങ്കിലും സെൽഫി 10 എടുത്താലും അവസാനം നമ്മൾ ഒരെണ്ണത്തിൽ മാത്രം സാറ്റിസ്ഫൈഡ് ആവും.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: വൃദ്ധരായ ദമ്പതിമാർ അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കുകയായിരുന്നു. ഇവര് ഒരുമിച്ച് ജീവിച്ചു, സന്തോഷിച്ചു. ഇപ്പോ ഇതാ 60th വാർഷികത്തിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഒരു കേക്ക് കട്ടിംഗ് സെറമണിയില് ഒരു ചോദ്യം അവരോട്, ഒരു ആ സുഹൃത്ത് ബന്ധങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ചോദ്യം വന്നു. എങ്ങനെയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചത്? എങ്ങനെയാണ് ഈ ഒരു ഇപ്പോഴുള്ള എല്ലാം ഈ ഒരു ബബിൾസ് പോലെയുള്ള റിലേഷൻഷിപ്പിനിടയിൽ 59 വർഷം നിങ്ങളുടെ ദാമ്പത്യം സുരക്ഷിതമായി കൈകളിൽ കൊണ്ടു നടക്കാൻ പറ്റിയത് എന്താണ്, ആ സീക്രട്ട് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വയസ്സായ പ്രായമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, പറയുന്നു, ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെ സ്നേഹിച്ചിട്ടില്ല. തീർന്നു കേക്കല്ല ഇപ്പൊ മറിഞ്ഞാന്. ഭാര്യ അതിശയത്തോടുകൂടി ഭർത്താവിനെ നോക്കി. അപ്പൊ ഭർത്താവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ 20 കണ്ട സ്ത്രീയല്ല ഞാൻ 30 കണ്ടത്. ആ 20 സ്ത്രീയിൽ നിന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് 30 എന്റെ ഭാര്യയിൽ നിന്നും എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ വന്നില്ല, പറ്റില്ല. 20 ഞാൻ അവരെ എന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചത്. പക്ഷേ ഷീ ചേഞ്ച്ഡ് എ ലോട്ട്. 30 അവളുടെ പ്രയോറിറ്റി മാറി, എന്റെ പ്രയോറിറ്റി മാറി, കുട്ടികളുടെ കാര്യങ്ങളായി കൂടുതൽ ശ്രദ്ധ. അപ്പോ ആ സമയത്ത് നമുക്ക് സ്നേഹവും അതുപോലെ പാട്ടും പാടി മരഞ്ചുറ്റി നടക്കാൻ പറ്റുന്ന പ്രായമല്ല. ആ സ്ത്രീയെ അല്ല ഞാൻ 10 ശേഷം സ്നേഹിച്ചത്. അവർക്ക് 40 അവളിലെ മാറ്റം ഞാൻ ശ്രദ്ധിച്ചു. അവൾ ഇന്നൊരു മുതിർന്ന സ്ത്രീയാണ്, കുട്ടികൾ മുതിർന്നു. അവൾക്ക് ഇന്ന് വേണ്ടത് സ്നേഹമോ പ്രൊട്ടക്ഷനോ അല്ല, കൂടെ ഒരാള്, കൂടെ ഒരു തുണ, എല്ലാ കാര്യത്തിനും കൈകോർത്തു പിടിക്കാൻ ഒരു പാർട്ണർ. അതാണ് ആ 40 അവൾ ആഗ്രഹിച്ചത്. ആ സ്ത്രീയാണ് ഞാൻ 40 പ്രണയിച്ചത്. പിന്നീട് 50 കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. ആ ഒരു സ്ത്രീയുടെ ശരീരഘടനയിൽ വരാനുള്ള മാറ്റങ്ങൾ പോലും അവളിൽ വന്നു. അപ്പോൾ ഞാൻ 20 ആ പെൺകുട്ടിയെ സ്നേഹിച്ച അതേ മനസ്സോടെ എനിക്ക് 50 ഈ സ്ത്രീയെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റില്ല. അവളിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ എനിക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു സ്ത്രീയെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഓരോ 10 അവളിലെ മാറ്റങ്ങൾ ഞാൻ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. 20 പെൺകുട്ടി, 30 എന്റെ ഭാര്യ, ചെറിയ കുട്ടികളുടെ അമ്മ, അത് കഴിഞ്ഞ് 40 എത്തിയപ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള മാറ്റങ്ങൾ, 50 അവൾക്ക് എന്താണ് വേണ്ടത്? കൈപിടിച്ച് നടക്കാൻ, അവളുടെ സംസാരം കേൾക്കാൻ, കൂടെ ശ്രദ്ധിക്കാൻ, വഴക്കടിക്കാതെ ഒരു പാർട്ണർ. അതായിരുന്നു ഞാൻ. ഇപ്പോ 59th വാർഷികത്തിൽ ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം, ഒരു സ്ത്രീയെ ഒരു മാത്രം നിങ്ങൾക്ക് സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവളിലെ മാറ്റങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇന്ന് സന്തോഷത്തോടെ ഇരിക്കൂ. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, പ്രിയ നടൻ അനുപം ഖേറിന്റെ മാതാപിതാക്കളാണ്. ലെറ്റ്സ് ലിസൺ ടു ദ ഓഡിയോ.
2: മേരെ മമ്മി പാപ്പാ കേ 50th ആനിവേഴ്സറി പർ മേനെ പിതാജി സേ ഏക് സവാൽ പൂച്ചാ. മേനെ കഹാ, പാപ്പാ ശാദി കേ ഇത്നേ സാലോ ബാദ് ആപ് ആജ് ഭി മമ്മി കോ ഇത്നാ പ്യാർ കൈസേ കർ ലേതേ ഹോ? സീക്രട്ട് ക്യാ ഹൈ ഇസ്കാ? മുഝേ ലഗാ വോ കഹേംഗേ കി കമ്യൂണിക്കേഷൻ, ട്രസ്റ്റ്, ഏക് ദൂസരെ കാ സാഥ് നിഭാനാ വഗൈരാ വഗൈരാ. ലേക്കിൻ ഉൻഹോനെ മേരി മമ്മി കി തരഫ് ദേഖാ ഔർ മുസ്കുരാതേ ഹുവേ കഹാ, We don't always love the same woman. हम हमेशा एक ही औरत से प्यार नहीं करते मेरे बच्चे. उनका ये जवाब सुनकर मैं चौंक गया. मैंने कहा कि पापा ये आप क्या बोल रहे हो? तो उन्होंने कहा, Yes, she changes every few years. हर कुछ सालों में वो थोड़ी थोड़ी बदलती है, बदलती रहती है. And if I don't update the way I love her, I will lose her. Simple.
1: That's real love. റിയൽ ലവ് എന്ന് പറയുന്നത് കാൻഡിൽ ലൈറ്റ് ഡിന്നേഴ്സിൽ നമ്മൾക്ക് കാണാൻ പറ്റില്ല. എക്സ്പെൻസീവ് ഗിഫ്റ്റ് കൊടുത്താൽ കിട്ടുന്നതല്ല. പക്ഷെ എപ്പോഴാണത് മനസ്സിലാക്കാൻ പറ്റുന്നതെന്നോ? ഡിഫിക്കൽട്ട് ടൈംസിൽ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതാണ് പലരും ആ ഒരു സമയത്താണ് പലർക്കും ഓ വേണ്ട വിട്ടേക്കാം എന്ന് തോന്നുന്നത്. ആ സമയത്ത് അതായത് കാറ്റും കോളും ഉള്ള ആ തിരമാലകളെ എങ്ങനെ ഓവർകം രണ്ടുപേരും ചെയ്യുന്നോ, അവിടെയാണ് വിജയം കാത്തിരിക്കുന്നത്. സോ അപ്പോ Choosing the same person on difficult days makes a beautiful partnership. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods. Wake up, wake up.
3: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

குடிகொள்ளும் மகேஸ்வரி குணதாயி.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സമാധാനം, കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനില പോട്ട്, സ്പെയിനെ ഞെട്ടിച്ചു കേപ്പ് ബേർഡി. ന്യൂസിലൻഡിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ഇറാന്റെ മറുപടി 2-2. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ യുഎസ് ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പിട്ട ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നിയന്ത്രണങ്ങൾ അതുവരെ തുടരുമെന്നാണ് യുഎസ് വ്യക്തമാക്കുന്നത്. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ ഇറാന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിനായി ലഭിക്കുമെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അറിയിച്ചു. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങൾ സമാഹരിച്ചു നൽകും. യുഎസ് ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെ ഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ പറയുന്നു. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നാണ് പെസെഷ്കിയാൻ പറയുന്നത്. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയും, ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്ന് നെതന്യാഹു പറയുന്നു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യുഎഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തെയും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗിർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ യുഎഇ പ്രസിഡന്റ് ഹുസൈൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. കാലിഫോർണിയയിൽ യുഎസ് വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണു. 8 പേർ മരിച്ചതായി റിപ്പോർട്ടായി. എഡ്വേർഡ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് അപകടമുണ്ടായത്. ആണവായുധങ്ങളും ബോംബുകളുമൊക്കെ വഹിക്കാൻ ശേഷിയുള്ള 8 എഞ്ചിനുകളുള്ള ജെറ്റ് വിമാനമായിരുന്നു ഇത്. പതിവ് പരീക്ഷണ പറക്കലാണ് നടന്നത്. അതിനിടയിലാണ് തകർന്നു വീണത്. അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളും സ്ഥലംമാറ്റവും ഇന്ന് നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ചയാകും. സ്ഥലമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. മുൻ ലോക ചാമ്പ്യന്മാരായ, നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ 3rd സ്ഥാനത്തുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ്പ് വേർഡി പിടിച്ചുകിട്ടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയ സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ്പ് വേർഡിക്ക് കഴിഞ്ഞു. ആദ്യ പകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. 2nd പകുതിയിൽ ലാമിൻ യമാൽ കളത്തിലിറങ്ങിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. സ്പെയിന്റെ മുന്നേറ്റങ്ങളെ എല്ലാം തന്നെ കേപ്പ് വേർഡി ഗോൾ മുഖത്ത് തട്ടിവീണു. കേപ്പ് വേർഡിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ വുസീനിയയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. ഈ ലോകകപ്പിൽ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നായിരുന്നു സ്പെയിൻ. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വേയെ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട കരുത്തരായ ബെൽജിയം. 20th മിനിറ്റിൽ ഈമ മജോറിന്റെ കിഡിലൻ ഗോളിൽ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ. 66th മിനിറ്റിൽ ഈജിപ്ത്യൻ താരം മുഹമ്മദ് ഹാനയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. മുഹമ്മദ് സലായും ഈമ മജോറും മുസ്തഫ സിഖോയുമെല്ലാം ബെൽജിയം ബോക്സിൽ നിരന്തരം അപകടം സൃഷ്ടിച്ചു. ഇപ്പോൾ ഇറാൻ നെതർലാൻഡ്സ് മത്സരം പുരോഗമിക്കുകയാണ്. ക്ഷമിക്കണം, ന്യൂസിലാൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. 2-2 എന്ന സ്കോറിലാണ്. 88th മിനിറ്റായിരിക്കുന്നു കളിയുടെ. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എഫിലാണ് ഇറാൻ ന്യൂസിലൻഡ് മത്സരം ഇപ്പോൾ പുരോഗമിക്കുന്നത്. മത്സരം അവസാനിക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 2-2 എന്ന നിലയിലാണ് ന്യൂസിലൻഡും ഇറാൻ. അമേരിക്കൻ മണ്ണിൽ ഇറാന്റെ ഗോൾ പിറന്നിരിക്കുന്നു. 8 മണിക്ക്

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico! United States! Canada!
2: Logan Muruvan, Uru Pandini Pinale Payinu.
1: Germany! Netherlands! Argentina! Portugal!
2: Loga Football Day, Mahamelam.
1: Africa! Bosnia and Herzegovina! Morocco! Algeria!
3: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക
1: കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ കൃത്യം 7 മിനിറ്റ്.
5: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 51%.
5: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: സ്വാഗതം. അങ്ങനെ ഒരു ലോങ് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് തിരിച്ചെത്തിയേക്കാണ്. സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കാണ്. ആൻഡ് ഇറ്റ്സ് ട്യൂസ്ഡേ June 16 നിൽക്കുമ്പോൾ ഹേയ് നമസ്കാരം, അക്ഷയാണ്. ആൻഡ് നമ്മൾ ഈ ഒരു സമയം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് കൂടെ പോകാനുള്ള ഒരു സമയമാണ്. നമ്മൾ പത്രങ്ങളുടെ ലോകത്തേക്ക് പോകാൻ പ്രസ് ക്ലബിലേക്കാണ് പോകുന്നത്. ആൻഡ് വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ് വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചക്കൊടുവിൽ നമ്മൾ ഒരു തിങ്കളാഴ്ചയും കൂടി എടുത്തിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അല്ലേ. വാർത്തകളുടെ ലോകത്തേക്കാണ്. നിറയെ വാർത്ത, ഒന്ന് ലോകകപ്പിലെ വാർത്തകൾ തന്നെയാണ്. ഇറാന്റെ മത്സരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പത്തിനൊപ്പം 2-2 ഗോൾ അടിച്ച് നിൽക്കുകയായിരുന്നു വാർത്ത വായിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ 88 മിനിറ്റ് ആയിരുന്നു. ഇപ്പോൾ 90 മിനിറ്റും പിന്നെ അധിക സമയത്തേക്ക് നീണ്ട സമയത്ത് എത്രയായിരിക്കും ഗോൾ അടിച്ചതെന്നൊക്കെ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ എന്തൊരു രസമായിരുന്നു. 7-1 ഒരു ബ്രസീലിൻ്റെ പഴയ ഓർമ്മയുണ്ടായിരുന്നു. അത് വീണ്ടും വന്നപ്പോൾ ആൾക്കാർ വീണ്ടും ബ്രസീലിനെ എടുത്ത് അമ്മാനം ആടിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ. ക്യുറാസാവ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനെതിരെയാണെങ്കിലും ബ്രസീൽ തന്നെയാണ് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചത്. അപ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, വാർത്തകൾ, ന്യൂസിലൻഡിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് അമേരിക്കൻ മണ്ണിൽ ഇറാൻ മറുപടി കൊടുത്തിരിക്കുകയാണ്. 2-2 അങ്ങനെ സമനിലയിൽ ആ മത്സരം പിരിഞ്ഞിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്.
0: തീർച്ചയായിട്ടും ഒരുപക്ഷെ ഫുട്ബോൾ ലോകത്തിൽ എല്ലാവരും വാശിയേറെ മത്സരം ഇങ്ങനെ ഓരോ ദിവസം എൻജോയ് ചെയ്തു. കഴിഞ്ഞിട്ട് 3 ദിവസം നമുക്ക് നല്ല രീതിയിൽ കളി കാണാനായിട്ടുള്ള സമയവും കാര്യങ്ങളും ഒക്കെ. ജർമ്മനി എന്തായിരുന്നു
1: ബ്രസീലിന്റെ മത്സരം?
0: കഴിഞ്ഞ ദിവസം സ്പെയിനെ എന്താണ് കിരീടം വെച്ചു കൊടുക്കേണ്ട ഗോളിയാണ്. സ്പെയിൻ തലങ്ങും വിലങ്ങും നോക്കുന്നു. സ്പെയിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബോള് കിട്ടണ്ടേ വിനിപ്പത്. മെജോറിറ്റി ആ വെള്ളക്കുപ്പായ വിട്ട ഈ കാരുടെ അല്ലാതെ ഈ സ്പെയിൻ്റെ ബോള് പോലും കാണുന്നില്ല.
1: സ്പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഈ തവണ ലോക കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള യൂറോ ചാമ്പ്യന്മാർ? ഏത് ചാമ്പ്യന്മാരല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെയിനിന്റെ എല്ലാ പട്ടങ്ങളും ഉണ്ട്. ആ സ്പെയിനെയാണ് ഇങ്ങനെ
0: പറയുന്ന ഒരു രാജ്യം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ കളി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, നമുക്ക് പറ്റുന്ന ഒരു സമയമായിരുന്നു ഇങ്ങനെ കണ്ടോണ്ട്. ഇത് ഇവരുടെ പന്തിലൊന്നും പോണ്ടേ, അടിച്ച ഗോളുകളൊക്കെ ഗോളി തടുത്തേക്കുന്ന രീതികൾ.
1: അല്ലെങ്കിൽ ഒരു രസം വീണാ ഗോളി ഇല്ലായിരുന്നെങ്കിൽ അമ്മാതിരി ഒരു ഗോളിയാണ്. എന്തായാലും സുഡാനി സുഹൃത്തുക്കളുടെ മുഖമുള്ള ഒരാളായിട്ടാണ് അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത്. കേപ് വെർദയുടെ ഗോൾ പോസ്റ്റിന് താഴെ തലങ്ങും വിലങ്ങും പാറി സ്പാനിഷ് വെടിയുണ്ടകളെ നെഞ്ചും വിരിച്ച് നേരിട്ട ബുസീഞ്ഞോ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത് ഈ മുഖമാണെന്നാണ് എന്റെ സുഹൃത്ത് എഴുതിയിരിക്കുന്നത്. 40 വയസ്സ്, നമ്മൾ പറയും കളിക്കളത്തിൽ 40 വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഏജ് ആയി എന്നാണ് പറയാ. പക്ഷെ അതല്ല, അതാണ് അയാളുടെ പ്രായം. എന്തൊരു വീര്യം! ഇന്നത്തെ മാത്രമല്ല ഈ ലോകകപ്പിന്റെ ഹീറോ ആരാണെന്ന് ചോദിച്ചു നമുക്ക് നിസ്സംശയം വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് വരും, അത് ബുസീഞ്ഞോ ആണ്. 4 പതിറ്റാണ്ട് മുമ്പ് മെക്സിക്കൻ ലോകകപ്പിൽ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ജോസിമറിന്റെ കളി കണ്ട് ആകൃഷ്ടനായാണ് ബുസീഞ്ഞോയുടെ പിതാവ് തന്റെ മകന് ജോസിമർ ജോസേ വോറ ഡയസ് എന്ന പേരിട്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്രസീൽ ടീമിലെ പ്രധാന താരങ്ങളുടെ അസാന്നിധ്യം മൂലമാണ് അന്ന് ബ്രസീൽ നിരയിലേക്ക് ജോസിമറിന് അപ്രതീക്ഷിത വിളി വന്നത്. അങ്ങനെ ആ മനുഷ്യന്റെ ഒരു വലിയ കളിയായിരുന്നു. അത് കൂടാതെ വന്നത് ഒരു മൊറോക്കോക്കാരനുണ്ടായിരുന്നു കേട്ടോ അടുത്ത മത്സരത്തില്. ഫുട്ബോളിൽ എല്ലാ കാലത്തും മധ്യനിരയിൽ ഒരു മാന്ത്രികൻ ഉണ്ടാവാറുണ്ട്. കുറച്ച് ഇഷ്ടം നമുക്ക് കൂടുതൽ സിദാനോടാണ്, ഫിഗോയോടുണ്ട്, റിക്വൽമിയോടുണ്ട്, റൊണാൾഡീനിയോട്, ഇനിയസ്റ്റ, ഇനിയസ്റ്റിനൊക്കെ എല്ലാവർക്കും ഓർമ്മയില്ലേ, സാവിയോ, മോഡ്രിച്ച്, ലൂക്ക മോഡ്രിച്ചിനോടൊക്കെ തോന്നിയ ഒരു ഇഷ്ടം ഈ വേൾഡ് കപ്പ് വരുമ്പോൾ നമുക്ക് തോന്നുന്നത് ആരോടാണെന്നറിയോ? മൊറോക്കോക്കാരൻ അയു ബുവേദി. ഈ ചെക്കൻ തീയാകും ഈ ലോകകപ്പിൽ എന്നാണ് പറയുന്നത്. എന്തായാലും വേൾഡ് കപ്പിന് തീ പിടിച്ചിരിക്കുന്നു, നമ്മുടെ മത്സരങ്ങൾക്ക് തീ പിടിച്ചിരിക്കുന്നു. വലിയ വമ്പന്മാരാവും എന്ന് പറയുന്നവർ കുഞ്ഞന്മാരായിട്ട് മടങ്ങുന്നുണ്ട്. കുഞ്ഞന്മാരുടെ മുന്നിൽ പതറിപ്പോകുന്ന വമ്പന്മാരെ കാണുന്നത് വിറപ്പിച്ച് വിടുന്നുണ്ട്. ബ്രസീൽ വലിയ പ്രതീക്ഷയായിട്ട് വരുന്നുണ്ട്, പക്ഷേ ആ ബ്രസീൽ മൊറോക്കോ മുന്നിൽ ഒന്നും വിറക്കുന്നുണ്ട്. പക്ഷെ മൊറോക്കോ ചില്ലറക്കാരല്ല, അവര് വലിയ ഒരുപാട് വേൾഡ് കപ്പിലൊക്കെ ഫൈനലിലേക്ക് വന്ന നല്ല ശക്തരായിട്ടുള്ള ടീമാണ്. അതുകൊണ്ട് ഒപ്പത്തിനൊപ്പം ശക്തിയുള്ളതാണ്. പക്ഷെ ബ്രസീലിന്റെ ആരാധകർ അങ്ങനെയല്ലല്ലോ പറയുന്നത്, ഞങ്ങൾ കപ്പും കൊണ്ടേ പോകൂ എന്ന് പറയുന്ന ബ്രസീലിന്റെ മുന്നിലേക്കാണ്. എന്തായാലും വിനീഷ്യസ് ജൂനിയറിലൂടെ ആ ഗോൾ എന്ന് പറഞ്ഞാണ്ടല്ലോ, അതൊരു 1.5 ഗോളാണ്. ഗോളിന്റെ ചരിത്രത്തിന് പിന്നാലെ പോയവർക്ക് മനസ്സിലാകും അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഷോട്ട് എടുക്കുക ഭയങ്കര അപ്രവചനീയമായിട്ടുള്ളൊരു ഗോളാണ്. എങ്കിലും വിനീഷ്യസ് ജൂനിയേഴ്സ് അസാധ്യം എന്നത് സാധ്യമാക്കി കാണിച്ചു. ബ്രസീലിന് എന്താ ജയത്തോളം പോകുന്ന ഒരു സമനില.
0: എന്താണേലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെ ജേഴ്സി കിട്ടാനില്ല
1: അല്ലേ? ഞാൻ ബ്രസീലിന്റെ ജേഴ്സി ആരെടുത്തെങ്കിലും ഉണ്ടോ? നല്ല ജേഴ്സി
0: ബ്രസീല്, അതുപോലെ തന്നെ അർജന്റീന, ഈ രണ്ട് ജേഴ്സികളും പലയിടങ്ങളിലും സ്റ്റോക്ക് ഔട്ട് ആണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വൈകുന്നേരം നമ്മൾക്ക് ഞായറാഴ്ച ഒരു പ്രോഗ്രാമിന് ഈ കരാമ മുഴുവൻ നോക്കിയിട്ടും ജേഴ്സി കിട്ടണില്ല എന്നാണ് പരാതി.
1: അത്രയ്ക്ക്
0: വിറ്റഴിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അത് ഈ ഒരു പർട്ടിക്കുലർ രാജ്യം തന്നെ എടുക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ പോകുന്നത്.
1: കുറച്ചുകൂടെ അർജന്റീന, സ്പെയിൻ, ഫ്രാൻസ് ആ ഒരു ടീമിനെ കൂടുതൽ, ബ്രസീൽ ഒക്കെ ആയിരുന്നു. പിന്നെ ഇത്തവണ പോർച്ചുഗൽ ജേഴ്സി ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്, കാരണം റൊണാൾഡോ എന്തായാലും ട്രോഫി എടുത്തു.
0: നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ ഈ സ്കൂൾ കുട്ടികൾ മുഴുവൻ പോർച്ചുഗലാണ്.
1: സിആർ7
0: അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിന്റെ മോനെ 3 മക്കളുണ്ട്, അവർ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വേറെ രാജ്യം, മൂന്ന് മക്കളും പോർച്ചുഗൽ.
1: പിന്നെ ഈ മക്കള് പോർച്ചുഗൽ ആയതുകൊണ്ട് പണ്ട് ദിലീപിന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആളുകൾക്ക് പിന്നെ കുടുംബത്തിന് പോസ്റ്റ് ആവും അവർ പോവാ. കാരണം വെച്ചാല് ഈ കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ടാണ് കൂടുതലായിട്ട് ആ സിനിമകൾ പോകുന്നത്. അപ്പൊ കുട്ടികൾ പോകുമ്പോ ഫാമിലി പോകും, അങ്ങനെയാണ് അത് ഒരു ഫാമിലി ചിത്രമായിട്ട് മാറുന്നത്. അത് പറഞ്ഞ പോലെ ഒരു വീട്ടിലൊരു രണ്ട് പോർച്ചുഗൽ ഫാൻസ് ഉണ്ടെങ്കിൽ പിന്നെ ആ വീട് സ്വാഭാവികമായിട്ടും പോർച്ചുഗലിലേക്ക് പോകുന്നതായിരിക്കും. എന്തായാലും തല്ലും പിടിയും അച്ഛനും അമ്മയും മക്കളൊക്കെ പല പല ജേഴ്സിയിൽ പല പല രാജ്യങ്ങളിൽ, ഇതുവരെ നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു, യു എയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരായിരുന്നു. പക്ഷെ ഇനി ജൂലൈ 19 വരെ നമ്മൾ ഇന്ത്യക്കാരും യൂറോപ്യൻസും യു എയിലുള്ള നമ്മുടെ അറബ്സും എല്ലാവരും ഓരോരോ രാജ്യക്കാരായിട്ട് മാറുന്ന ഒരു അത്യപൂർവ കാഴ്ച അല്ലേ? ഇവിടുത്തെ നമ്മുടെ ഓഫീസിലൊന്ന് നോക്കൂ, ഞാനും അക്ഷയ ഏതാണ്ട് ഒരു ബ്രസീൽ ചായയുള്ളവരാണ്, ബാക്കിയുള്ളവർ അർജന്റീനയുടെ ഫാൻസ് ഉണ്ട്. അവർക്ക് പുച്ഛമാണ് അർജന്റീനയുടെ ഫാൻസ് ഇപ്പൊ നമ്മളോട്. കണ്ടില്ലായിരുന്നു അവരുടെ ഒക്കെ ഒരു ആറ്റിറ്റ്യൂഡ്? അവർക്ക് കിരീടം കിട്ടിയിട്ട് മിണ്ടാതിരുന്നൂടെ എന്നാണ് നമ്മൾ ന്യായമായി ചോദ്യം.
0: നമ്മുടെ ലൈവില് വന്നിട്ട് ഫോർ ജേഴ്സി യു ക്യാൻ വിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സൈറ്റ് കിട്ടിട്ട് കേട്ടോ,
1: യു ക്യാൻ വിസിറ്റ് ഹിയർ.
0: ചാലുമാണ് ഇട്ടിരിക്കുന്നത്. എന്താണേലും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലൈവിലേക്ക് എന്നിട്ട് ആ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടെ കിട്ടുമെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. എന്തായാലും കിട്ടാനില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജേഴ്സി കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനും അക്ഷയും രാവിലെ 11 വരെ ഇവിടെ തളച്ചിടപ്പെട്ടവരാണ്, ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാർത്തയും അടുത്ത പരിപാടികളൊക്കെ ആയിട്ട് തിരക്കുണ്ട്. എന്തായാലും ജേഴ്സി എല്ലാവരും അണിയിക്കുക, അതൊരു വികാരമാണ്. ജേഴ്സി എന്ന് പറയുന്നത് വെറും ഒരു തുണിക്കഷ്ണമല്ല, ഒരു രാജ്യത്തോടുള്ള കളിക്കാരനോടുള്ള നമ്മുടെ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നതാണ്. അതുകൊണ്ട് ജേഴ്സി ഇട്ടിട്ട് തന്നെ നിങ്ങൾ ആഘോഷിക്കുക. ഈ വരുന്ന ഒരു മാസം ഓഫീസുകളിൽ ജേഴ്സി ഇട്ട് പോയാൽ ആരും ഒന്നും പറയില്ല.
0: രസമാണ്, പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ പരിപാടിക്കൊക്കെ ജേഴ്സി ഇട്ട് പോകുന്നത് നമുക്ക് രസമാണ്. എന്താണേലും ആഘോഷിക്കുക, വേൾഡ് കപ്പ് നമുക്ക് കുറെ നാളുകൾ കൂടി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അമൂല്യമായിട്ടുള്ള ഒരു സ്വത്ത് തന്നെയാണ്.
1: യെസ്. എന്താണ് നിങ്ങൾ സെൽഫ് ഗോളിൽ ഈജിപ്തിനെ ബെൽജിയത്തോട് സമനില പിടിച്ച വാർത്ത പറയാത്തതെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. 2026 ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് ജിയിൽ ആദ്യ മത്സരത്തിൽ ബെൽജിയവും ഈജിപ്തും സമനിലയിലാണ്. ഇരു ടീമും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. മത്സരത്തിന്റെ കളിയുടെ ആദ്യ പകുതിയിൽ എല്ലാവരെയും അമ്പരപ്പിച്ച് ഈജിപ്റ്റാണ് ആദ്യം ലീഡെടുത്തത്. 19th മുഹമ്മദ് സലാ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട താരം, അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ലഭിച്ച കൃത്യതയാർന്ന ഒരു പാസിനെ മനോഹരമായിട്ട് വിനിയോഗിച്ച് ഇമാം അഷൂർ തൊടുത്തുവിട്ട അതിശക്തമായിട്ടുള്ള ഷോട്ടാണ് ഈജിപ്തിന്. പക്ഷേ ഗോൾരഹിത സമനിലയല്ല ആദ്യ മത്സരത്തിൽ ബെൽജിയവും ഈജിപ്തും ഗോളടിച്ച് സമനിലയിൽ പിരിഞ്ഞപ്പോഴും എല്ലാവർക്കും ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു സംഭവം, യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനില പൂട്ടിട്ട് സ്പെയിനെ ഞെട്ടിച്ച കേപ്പ് വേർഡ് എന്ന രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ ലോകം സംസാരിക്കുകയാണ്. അവരുടെ ഗോളിക്ക് ഇത് തുടങ്ങുന്നതിന് മുമ്പ് അവർ 50K മറ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിക്ക് ശേഷം 1 മില്യന്റെ മോളിലാണ് അദ്ദേഹത്തിന്റെ. അപ്പൊ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു അവതാരിക കാണിച്ചു കൊടുക്കുന്നു, നോക്കൂ നിങ്ങളുടെ പിന്നെ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടിയതെന്ന്. അപ്പൊ ഒരു കേപ്പ് വേർഡിയുടെ താരം മാത്രമല്ല ലോകത്തിന്റെ താരം മാത്രം മാറിയായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജീഞ്ഞോ, താങ്കളാണ് താരം, ഒറ്റ ദിവസം കൊണ്ട് 1 മില്യനിലേക്ക്, എന്താ പറയാ, ലോകത്തിലേക്ക്. 1 മില്യൻ ഒന്നുമല്ല, അത് ഇൻസ്റ്റയിലെ മാത്രം ഒരു കണക്കാണ്. ലോകത്തിലെ ഒരുപാട് ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ ഇങ്ങ് പിന്നെ കേരളത്തിലിരിക്കുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലുള്ള മനുഷ്യന്റെ ഉള്ളിൽ പോലും ഉസീഞ്ഞോ എന്ന താരമുണ്ട് അല്ലേ. ഇവിടെ ഗൾഫിലിരുന്ന് ദുബായിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നത്, എത്ര സ്ഥലത്ത് നിന്ന് സംസാരിക്കുന്നുണ്ടാവും.
0: അതുപോലെ തന്നെ മറ്റൊരു ഇതുണ്ട്, കിവീസിനെ തളച്ചിറാൻ എന്ന്
1: പറഞ്ഞിട്ടുള്ള
0: വാർത്തകൾ നേടാവുന്ന ഒരു മാച്ചായിരുന്നു കിവീസിന്. പക്ഷേ ഇറാൻ വളരെ ഇവിടെ നോക്കി ഗൾഫ് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അറബിക് സ്പീക്കിംഗ് റാങ്കിംഗ് രാജ്യങ്ങളൊക്കെ തന്നെ വളരെ, എന്താണ് സൗദി അറേബ്യ ഏറ്റവും നല്ല ശക്തരായിട്ടുള്ള ടീമാണ്. അവരുടെ കളി നടന്നത് ദിവസം കൂടെയാണ്. വിച്ച് മീൻസ് ഈ നമ്മൾ ഒട്ടും തന്നെ ശക്തരെന്നോ അല്ലെങ്കിൽ ചെറിയ രാജ്യമെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഫുട്ബോളിൽ അപ്രതീക്ഷമാണെല്ലാം.
1: അതൊന്ന് ലാറ്റിൻ അമേരിക്കൻ കരുത്തർ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ എന്താ പറയാ സൗന്ദര്യമുള്ള എന്നൊക്കെയാണ് യുറോഗ്യനെ പറയാറില്ലേ. ആ യുറോഗ്യനെ സമനിലയിൽ പൂട്ടിയ സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ 80th മിനിറ്റിലാണ് തിരിച്ചടിക്കുന്നത്. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് യുറുഗ്വായ് 80th മിനിറ്റിൽ അത് അടിച്ചില്ലായിരുന്നെങ്കിൽ സൗദി അറേബ്യ ആ മത്സരത്തിൽ വിജയിക്കുമായിരുന്നു. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം ഫുട്ബോളിൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ അറബ് കൺട്രീസ്, സൗദി അറേബ്യ, അതുപോലെ ഇറാൻ പോലുള്ള ടീമുകൾ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന, ഇറാൻ അല്ലെങ്കിലും ഫുട്ബോളിൽ വമ്പന്മാരാണ് കേട്ടോ, അവരെ എഴുതി തള്ളാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള ജപ്പാന്റെ ഒരു കളിയും കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അവരെ കളിയേക്കാളും ആളുകൾ പ്രശംസിക്കുന്നത് കളി കഴിഞ്ഞ് ലോകം മടങ്ങി സ്റ്റേഡിയം വൃത്തിയാക്കി വീണ്ടും ലോകത്തിന്റെ കയ്യടി നേടി ജപ്പാൻ എന്ന് പറയുമ്പോൾ ശരിക്കും ജപ്പാനെ നമ്മൾ പല കാര്യത്തിലും മാതൃകയാക്കണം എന്ന് പറയാം അക്ഷയ്. കാരണം അവരുടെ വൃത്തി, വെടിപ്പ്, ഡിസിപ്ലിൻ, ഒച്ച ഉണ്ടാക്കില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. എന്തായാലും ലോകത്തിന്റെ മുഴുവൻ കയ്യടിയും നേടിയിട്ട് ജപ്പാൻ ഫുട്ബോൾ ആരാധകർ. ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ജപ്പാൻ ആവേശ സമനില പിടിച്ചതിന് പിന്നാലെ ഗാലറിയിൽ അവശേഷിച്ച പ്ലാസ്റ്റിക് കുപ്പി, ഭക്ഷണത്തിന്റെ അറിയിപ്പ്, ഡിസിപ്ലിൻ, ഒച്ച ഉണ്ടാക്കില്ല, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. എന്തായാലും ലോകത്തിന്റെ മുഴുവൻ കയ്യടിയും നേടിയിട്ട് ജപ്പാൻ ഫുട്ബോൾ ആരാധകർ. ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ ജപ്പാൻ ആവേശ സമനില

0: അർജന്റീനയുടെ ഇനി എന്നത്തേക്കാണ് മാച്ച്?
1: മറ്റന്നാളല്ലേ അർജന്റീന ആദ്യ മത്സരത്തിൽ പതിനേഴ് ലേറ്റ് നൈറ്റ് ആയിരിക്കും.
0: പതിനേഴ് ഓക്കെ. ആ യെസ് യെസ് യെസ് പതിനേഴ് പതിനേഴ് ടൈം കാണിച്ചിരിക്കുന്നത് അഞ്ചു മണി എന്നാണ് കേട്ടോ.
1: അഞ്ചു മണി അല്ലേ,
0: മറ്റന്നാൾ നാളെ.
1: അപ്പൊ നാളത്തേക്ക് നാളെ വരും, നാളെ പതിനേഴായല്ലോ.
0: അപ്പൊ നാളെ പോർച്ചുഗലും അർജന്റീനയുടെ മാച്ചോ?
1: രാവിലെ നമുക്ക് ഇരുന്നിട്ട് പറയാം മത്സരത്തിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ പോർച്ചുഗലും അർജന്റീനയും ആരായിരിക്കും ജയിക്കുക? ആ രണ്ട് മത്സരങ്ങളിൽ ആരായിരിക്കും ജയിക്കുക?
0: വൈകുന്നേരം ഒറ്റ
1: അർജന്റീന തോൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ പ്രവചിക്കുന്നു. പോർച്ചുഗൽ ജയിക്കാൻ വരൂ വരൂ, എല്ലാവരും വന്നിട്ട് പൊങ്കാല ഇടും.
0: ഡി ആർ കോങ്കോയായിട്ടാണ് പോർച്ചുഗലിന്റെ ഒരു മാച്ച് വരുന്നത്.
1: അതെന്തായാലും പോർച്ചുഗൽ ജയിക്കും. രണ്ടാമത്തെ മത്സരം അർജന്റീന. പിന്നെ അർജന്റീന എപ്പോഴും തോൽവിയോടെയാണ് കേട്ടോ തുടങ്ങുക. അർജന്റീന തോൽവിയോടെ തുടങ്ങിയാൽ കപ്പം കൊണ്ടേ പോകുന്നതാണ്. അതുകൊണ്ട് അർജന്റീന തോൽക്കാൻ വേണ്ടിട്ട് അധികം ആരും പ്രാർത്ഥിക്കേണ്ട, കപ്പ് അവരെടുക്കും. അവരങ്ങനെ അധികം
0: ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ നോക്കി ഏറ്റവും കൂടുതൽ തോറ്റ ടീമാണ് ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് എടുത്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗോൾ മിസ്സാക്കിയ ആളാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഫുട്ബോളിന്റെ ചരിത്രം
1: ശരിക്കും. എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മേഖലയിൽ ഏറ്റവും സന്തോഷ വാർത്ത പറയാനുണ്ട്. പശ്ചിമേഷ്യയിൽ അങ്ങനെ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. ഡിജിറ്റൽ കരാർ ഒപ്പിട്ടു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ഒപ്പിട്ടു എന്ന് പറയുന്നു. ഈ വരുന്ന വെള്ളിയാഴ്ച മറ്റന്നാൾ ജനീവയിൽ ഒഫീഷ്യൽ ആയിട്ട് ഒരു ഡിക്ലറേഷൻ വരും. അന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് ഈ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെ വിവരങ്ങളുണ്ട്, എന്തിനൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഇറാൻ US അല്ലെങ്കിൽ ഇസ്രായേൽ അടങ്ങുന്ന ആ സംഘർഷം, പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന ധാരണയായത് എന്താണ് എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാൻ നമ്മൾ വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. ആ വെള്ളിയാഴ്ചയ്ക്ക് മുൻപായിട്ട് നമ്മുടെ ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഗതാഗതമൊക്കെ പഴയ രീതിയിലേക്കാകും. എണ്ണക്കപ്പലുകളും ചരക്ക് കപ്പലുകളും ഒക്കെ സഞ്ചരിക്കും. നമ്മുടെ UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കുറച്ച് നാളത്തേക്കുള്ള ഉണ്ടായ ചെറിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ എത്തുന്നതിലും യാത്ര ചെയ്യുന്നതിലും അതെല്ലാം നീങ്ങിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലേക്ക് നമ്മുടെ രാജ്യം, ഇതിനു മുമ്പ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കരാർ യാഥാർത്ഥ്യമായിരുന്നു, പക്ഷെ അതിലും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നമുക്ക് വിശ്വസനീയമായ രീതിയിലേക്ക്
0: കഴിഞ്ഞ ദിവസം ബെറാക്ക ന്യൂക്ലിയർ പ്ലാന്റിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുള്ള,
1: അത് രാജ്യം പ്രതിരോധിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു. എന്തായാലും ഇത് കഴിയുന്നത് വരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കേൾക്കും. പക്ഷെ വെള്ളിയാഴ്ചയ്ക്ക് അപ്പുറത്ത് ലോകത്തിന്റെ ഒരു ഭാഗങ്ങളിലും ഒന്നും കാര്യമായിട്ട് ഈ ഒരു വിഷയത്തിന്റെ മേൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആകട്ടെ, കാരണം മൂന്നര മാസം പിന്നിടുകയാണ് ഒരു യുദ്ധം. 60 ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കുന്ന അന്തിമ കരാർ ഔദ്യോഗികമായി ഒപ്പുവയ്ക്കുന്നത് വെള്ളിയാഴ്ച June 19 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ. അതുപോലെ G7 ഉച്ചകോടി ഇപ്പോൾ ഫ്രാൻസിൽ നടക്കുകയാണ്. നമ്മുടെ UAE പ്രസിഡന്റ് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇമ്മാനുവൽ മാക്രോണും ഒക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നാവികർക്ക് ഒമാൻ തീരത്തുണ്ടായിരുന്ന ആ ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം, ഒരു കപ്പലൊരു നാവികൻ ആവശ്യത്തിന് പിന്നെ മരുന്നും വൈദ്യസഹായവും ലഭിക്കാതെ മരിക്കുന്ന സാഹചര്യത്തിലൊക്കെ ഇന്ത്യ US ബന്ധത്തിൽ ഒരു ചെറിയ വിള്ളലുണ്ടായിട്ടുണ്ട്. എന്തായാലും രണ്ട് ലോക നേതാക്കൾ അവിടെ കാണുമ്പോൾ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് നല്ല രീതിയിൽ നമ്മുടെ കപ്പലുകൾക്ക്, നമ്മുടെ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും നമ്മുടെ നാവികർ ഹോർമസ് അടക്കം എല്ലാ ഭാഗത്തും സുരക്ഷിതരായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: തീർച്ചയായിട്ടും. എത്രയോ പേർ ഇപ്പോഴും നാട്ടിൽ ലീവിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു ഒറ്റ പ്രശ്നം കാരണം. കഴിഞ്ഞ ഒരു 3-4 മാസം കൊണ്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നേക്കുന്ന 2026 വലിയൊരു സംഭവം തന്നെയായിരുന്നു.
1: 2026 പറഞ്ഞത് തന്നെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നമുക്കൊരു ഒരു വെറുപ്പിന്റെ വർഷം എന്ന രീതിയിലാണ് നമ്മൾ 2026 അടയാളപ്പെടുത്തുന്നത്. പക്ഷേ പകുതി ആയിട്ടുള്ളൂ, ഇനിയുള്ള പകുതി. നമ്മൾ എപ്പോഴും പറയാറില്ലേ, ആദ്യം ഒരു ജീവിതത്തിന്റെ പകുതിയിലൊക്കെ നമുക്ക് തിരിച്ചടികൾ നേരിടും, അത് കഴിഞ്ഞ് അടുത്ത ഒരു പകുതി നമുക്ക് നല്ലതിനാണെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ ആ ഗോളിനെ കുറിച്ച് പറഞ്ഞില്ലേ, അത് പറഞ്ഞപ്പോൾ എനിക്ക് രാവിലെ ഒരു കാര്യം എല്ലാവരോടും പറയാൻ തോന്നി. നമുക്ക് പുതിയൊരു ജീവിതക്രമത്തിൽ നമ്മുടെ അച്ഛനോടും അമ്മയുടെ സഹോദരങ്ങളോടും ഫ്രണ്ട്സിനോടൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കും, പക്ഷെ നമ്മൾ പലപ്പോഴും വിട്ടുപോകും നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെയാണ്. വസീഞ്ഞ പറഞ്ഞത്, ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് വളർന്നത്, അവർക്കാണ് ഞാൻ ഈ വിജയം സമ്മാനിക്കുന്നത്. നമ്മൾ അച്ഛനമ്മമാരെക്കാൾ നമുക്ക് കുറച്ചുകൂടി വേറൊരു രീതിയിലുള്ള അടുപ്പം തോന്നുന്നത് നമ്മുടെ മുത്തച്ഛനോടും മുത്തശ്ശിയോടും അമ്മമ്മയോടും അച്ഛനോടൊക്കെ അല്ലേ. കാരണം മറ്റവരെ നമ്മളെ ചിലപ്പോൾ ശാസിക്കും കൂടും, ഇവരുടെ ശാസന ഇവരുടെ സ്നേഹമൊക്കെ വേറൊരു തരത്തിലാണ്, പേരക്കുട്ടികൾ എന്നുള്ള രീതിയിൽ. അപ്പൊ വസീഞ്ഞ പറഞ്ഞ ആ സ്നേഹം അനുഭവിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അപ്പൊ എനിക്ക് ഈ വിജയം അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് എന്റെ ടീമിനെ ഒരു ജയത്തോളം പോകുന്ന ഒരു സമനിലയിൽ എത്തിക്കാൻ കഴിഞ്ഞതിന് ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിന് എന്റെ മുത്തശ്ശനും മുത്തശ്ശിക്ക് ഈ വിജയം സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുകൂടി ഒന്ന് പറയാൻ.
0: തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്റർനാഷണൽ വാർത്തകളിൽ. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ബസ് യാത്ര അല്ലേ, നമ്മുടെ മുഖ്യമന്ത്രിയും ട്രാൻസ്പോർട്ട് മിനിസ്റ്ററും എല്ലാം കൂടെ നടത്തിയേക്കുന്ന ചരിത്ര ബസ് യാത്ര സെക്രട്ടറിയിലേക്ക് നടന്നു. പക്ഷേ അതിന്റെ കൂടുതൽ പായസം തലേ വീണ ബിന്ദു.
1: ഞാൻ ആ കാഴ്ച വീണ്ടും വീണ്ടും ഇങ്ങനെ അത്
0: അതിന്റെ
1: പിന്നിൽ ഒരു ചേച്ചിയുടെ കരങ്ങളല്ല, ഒരു പുരുഷന്റെ കരമാണ്. ആ പാവം ചങ്ങായി എല്ലാരും കൂടി പഞ്ഞിക്കിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. ഒരു പാവം മനുഷ്യൻ, പക്ഷെ ഞാൻ ആലോചിക്കുന്നു ഓടുന്ന ബസ്സിൽ ചൂടുള്ള പായം അതൊക്കെ കുടിക്കാൻ ഒരു സ്ഥലവും ഒരു സൗകര്യം. നമ്മൾ ഈ ആവേശപ്പുറത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര പിന്നെ തിളച്ച ചൂട്, അത്യാവശ്യം ഒരു പായസം എന്ന് പറയുമ്പോൾ കുടിക്കേണ്ട ഒരു ചൂട്. എന്നാ രാഹുൽ അത് നെറുകന്തലയിൽ

0: വീഴുമ്പോ നമ്മുടെ തലയൊട്ടിട്ട് മേലെ വീഴുന്ന പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് അത് കണ്ടു. എന്തായാലും ബിന്ദുകൃഷ്ണയുടെ തലയിലാണത് പതിച്ചു. പക്ഷെ എല്ലാരും പെട്ടെന്ന് ആ രംഗം ശാന്തമാക്കിയെങ്കിലും അത് ഒഴിക്കുന്നത് അതായത് മന്ത്രിക്ക് എടുത്തു കൊടുക്കായിരുന്നു. അപ്പൊ ഒന്ന് മറ്റേ സിനിമയിൽ പറഞ്ഞ സ്ലിപ്പായടോ, അതുപോലെ സ്ലിപ്പായതാണ്.
1: എനിക്ക് എനിക്ക് ആ സമയത്ത് വന്ന റിയാക്ഷൻ പുലിവാൽ കല്യാണത്തിന്റെ സലിംഗ് മന്ത്രി ശാന്തമായിട്ടാണ് അത് ഡീൽ ചെയ്തത്, ഭയങ്കര ശാന്തമായിട്ടാണ്.
0: നമ്മളവറ്റാണ്
1: ഞാൻ വിചാരിച്ചു പുള്ളിക്കറി എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യാൻ പോകുന്നത്, പക്ഷെ വളരെ ശാന്തമായിട്ട് തന്നെ അത് ഡീൽ ചെയ്തിട്ടത്.
0: എന്തായാലും ആ ബസ്സിന്റെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ പല ബസ്സുകളിലും കയറിയിട്ട് ബി ജെ പിയുടെ മഹിളാ മോർച്ച പ്രവർത്തകർ ഇതിലൊന്നുമില്ല, അതൊന്നും നടപ്പാക്കുന്നില്ല.
1: നാട്ടുകാരെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. നിങ്ങൾക്ക് സമരം ചെയ്യുന്ന സ്റ്റേഷൻ മാസ്റ്ററിന്റെ റൂമിൽ പോയിരുന്നു സമരം ചെയ്യാൻ.
0: മാത്രമല്ല ഓർഡിനറി ബസ്സിലല്ലേ ഇത് ഏർപ്പാടാക്കിയിട്ടുണ്ട്, എല്ലാ ബസ്സിലും ഉണ്ടോ അതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് പ്രിയദർശിനി. അത് കണ്ടാൽ മാത്രമേ സ്ത്രീകൾ കയറേണ്ട ആവശ്യമുള്ളൂ, അതായത് സൗജന്യ യാത്ര ആവശ്യമുള്ള സ്ത്രീകൾ പ്രിയദർശിനി എന്ന ബോർഡ് എഴുതിയ ഓർഡിനറി ബസ്സിലെ കയറേണ്ട ആവശ്യം ഇപ്പോഴുള്ളൂ. ഇനി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയൊക്കെ ഭദ്രമാകുമ്പോൾ എല്ലാ ബസ്സിലും എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്ന രീതിയിലേക്ക് മാറും. പക്ഷെ കാര്യം മനസ്സിലാകാതെ കാള വെറ്റു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കാന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ.
1: അല്ല, ആദ്യം ഒന്ന് സമരം ചെയ്തു, രണ്ടാമത് വീണ്ടും സാറ് ഭയങ്കര പോറായിട്ടാണ് തോന്നുന്നത്. ജനങ്ങൾ ഇത് വിലയിരുത്തി, നിങ്ങൾ അത് തീരുമാനിക്കുക. നിങ്ങൾ പാർട്ടിയൊക്കെ വിട്ട് നിങ്ങൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ നല്ലതാണെങ്കിൽ ശരി, എല്ലാവരും കൂടുതലേക്ക്. പക്ഷെ ഇത് ഒരു പുള്ളി പറയുന്നുണ്ട്, നമ്മൾ പൈസ എടുത്തിട്ട് നിൽക്കുകയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരി, നിങ്ങൾ പക്ഷെ അവിടെ പോയി സമരം ചെയ്തു.
0: എത്ര പേരുടെ യാത്രയാണ് അവർ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനൊന്നും ചെയ്യാത്ത നല്ല രീതിയിൽ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സംസ്ഥാനം നല്ലൊരു പ്രോജക്റ്റ് അല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട്. പക്ഷെ മെൻസ് അസോസിയേഷൻ പരാതിയൊക്കെ കൊടുക്കാൻ പോവാണ്, എന്തിനാണ് അതങ്ങനെ?
1: ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കും, പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. പക്ഷെ ഒരു പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് ലെറ്റ് ദം സ്റ്റാർട്ട് ആൻഡ് ഡു അല്ല, എന്നിട്ട് നമുക്ക് അത് അതിനെ നോക്കിക്കണ്ട് നമുക്ക് പിന്നീട് വിലയിരുത്താം.
0: യെസ്, എന്തായാലും ലഡു വിതരണം ചെയ്തും മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിച്ചും പ്രവർത്തകർ ആദ്യയാത്രയിൽ മധുരം നിറച്ചു എന്നാണ് പറയുന്നത്. ത്രില്ലടിച്ച് ചരിത്ര യാത്ര, ഇതൊരു ഔദാര്യമല്ല, ഇത് കേരളത്തിലെ സ്ത്രീകൾക്ക് നമ്മുടെ നാടിന്റെ ഒരു ആദരം എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. മെൻസ് അസോസിയേഷന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര നൽകുന്നു എന്ന മെൻസ് അസോസിയേഷന്റെ പരാതിക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി. മെൻസ് അസോസിയേഷന്റെ പ്രതിഷേധം ഇഷ്ടപ്പെട്ടു, പ്രത്യേകം ബസ് പിടിച്ച് യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്, അതിലൊന്നും വിരോധമില്ല. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയിൽ മിച്ചം പിടിക്കുന്ന പണം വീട്ടിലെത്തുമെന്ന് ഉറപ്പാണ്. ആണുങ്ങളുടെ കയ്യിലാണെങ്കിൽ വീട്ടിലെത്തുമോ? സർക്കാരിന് പണം കിട്ടും, അതുകൊണ്ട് വീട്ടുകാർക്ക് ഗുണമുണ്ടാകണമെന്നില്ല. ഇത് എല്ലാ ആണുങ്ങളുടെയും കാര്യമല്ല. അങ്ങനെ ഒരു ഡിസ്ക്ലെയിമർ കൊടുത്തുകൊണ്ട് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരായിട്ട് തന്നെ സംസാരിച്ചേനെ. കാരണം അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. സ്ത്രീകളുടെ കയ്യിൽ ഒരു പണം മിച്ചം വരുമ്പോൾ അത് മിക്കവാറും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തും, അത് വിപണിയിലേക്ക് ഇറങ്ങും, അങ്ങനെ അത് സർക്കാരിലേക്ക് തന്നെ തിരിച്ചെത്തും. അങ്ങനെയാണല്ലോ നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പുരുഷന്മാരുടെ കയ്യിലാണ് ഈ പണമെങ്കിൽ അത് വേറെ ചില കാര്യങ്ങളിലേക്ക് കൂടി പോകാൻ സാധ്യതയുണ്ട്. അത് എല്ലാ പുരുഷന്മാരെയും അല്ല അദ്ദേഹം പറഞ്ഞതും വ്യക്തമാക്കിയിട്ടുണ്ട്.
1: അപ്പൊ എന്താണേലും അങ്ങനെ ഒരു യാത്ര നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആദ്യമായിട്ടാണ്
0: കേരളത്തിന്റെ ചരിത്രത്തിൽ സ്ത്രീകൾക്ക് പിന്നെ സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തുന്നത്.
1: നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ
0: തമിഴ്നാട്ടിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പോയി യാത്ര ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ സംസ്ഥാനങ്ങളും കർണാടകയിലും നടപ്പാക്കുമ്പോൾ കേരളവും നടപ്പാക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ ഇക്വാലിറ്റിയുടെ ഈ കാലത്ത് അങ്ങനെ ഇനി ഇങ്ങനെയൊക്കെ വേണമെന്നുള്ളത് ഒരു വലിയ ചോദ്യമായിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്? പുരുഷന്മാർക്ക് എല്ലാവർക്കും അങ്ങനെ സൗജന്യം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾക്ക്. പിന്നെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എല്ലാവർക്കും സൗജന്യമാണ്, ആ രീതിയിലേക്ക് മാറി.
1: ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനാണ്, അതിന്റെ വരുമാനം സർക്കാർ വേറെ കണ്ടെത്തി അതിന് ചെയ്യും.
0: അതാണ്. അപ്പൊ ആ രീതിയിലേക്ക് മാറുമ്പോ എല്ലാവർക്കും ആകട്ടെ, ആ എല്ലാവർക്കും വേണമെന്നതിലാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. സ്ത്രീകൾക്ക് വേറെ, പുരുഷന്മാർക്ക് കൊടുക്കണ്ട, അവരുടെ പണം വിപണിയിലേക്ക് എത്തില്ല അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തില്ല എന്ന് പറയുന്നതൊക്കെ ഒരു എക്സ്ക്യൂസ് ആണ്. എന്തായാലും പൊതുഗതാഗതം എല്ലാവർക്കും വേണം, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വയോജനങ്ങൾക്കും. നമ്മുടെ കേരളത്തിൽ മുഴുവൻ ജനങ്ങളും അതിന്റെ ഒരു സുഖം ആസ്വദിക്കട്ടെ. പുരുഷന്മാർക്ക് സൗജന്യ യാത്ര ഒരിക്കലും സ്വകാര്യ ബസ്
1: ഉടമ.
0: പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്കെതിരെ സ്വകാര്യ ബസ് ഉടമയുടെ വേറിട്ട പ്രതിഷേധം. ബസ് ഉടമയാണ് കേട്ടോ അങ്ങനെ, കാരണം സ്വകാര്യ ബസ് ഉടമകൾക്ക് ഇതൊരു ചെറിയ അടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്ത്രീകൾ വലിയതായിട്ട് അതിലുണ്ട്. അപ്പൊ ആ സ്ത്രീകൾക്ക് ഈ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യം വരുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ അടി കിട്ടുന്നത് ആർക്കാണ്? സ്വകാര്യ ബസ്സിന്. അപ്പൊ പിന്നെ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര കൊടുത്തിട്ട് അവർ പ്രതിഷേധിച്ചില്ലെങ്കിലല്ലേ അർത്ഥമുള്ളൂ.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും കേരളത്തിൽ നിന്ന് വരുന്ന രസകരമായിട്ടുള്ള വാർത്തകളൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് ആസ്വദിക്കാനും പറ്റുന്നതാണ്. എന്റെ കൂടെ നീറ്റിന്റെ ഈ യു ജി റീ എക്സാമിനേഷന്റെ വീണ്ടും 1 ബിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാതെ പറ്റാതെ എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നത്. ഈ വട്ടം പരീക്ഷകൾക്കും ഭയങ്കര പ്രതിസന്ധി. നേരിടുന്ന ഒരു വർഷം തന്നെയാണ്. ഒരുപാട് വിഷയങ്ങളാണ് കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് അത് ഏത് പ്രായമായിക്കോട്ടെ അവർ നേരിടുന്ന ഒരു വർഷം കൂടിയാണ് ഈ ഒരു 2026 നമുക്ക് കാണാൻ സാധിക്കുന്നത്.
0: എന്തായാലും ഗൾഫ് മേഖലയിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അൽമക്തും വിമാനത്താവളത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 2032 നമ്മൾ പ്രവർത്തനം ആരംഭിക്കും എന്ന ഒരു വാർത്തയാണ് വരുന്നത്. അപ്പോൾ 2032 ആവാൻ വലിയ കാലതാമസമൊന്നും ഇല്ല, കണ്ണടച്ച് തുറക്കുമ്പോൾ നമ്മൾ 2030 എത്തും. ദുബായ് വുഡ് ഷോ 2026 June 22 മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. വീടിന്റെ തൂണിനുള്ളിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടികളെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് ഷാർജയിലുള്ള ഒരു വാർത്ത. അതുപോലെ ഹത്ത മലനിരകളിൽ കുടുങ്ങിയ പർവ്വതാരോഹകനെ രക്ഷപ്പെടുത്തി ദുബായ് പോലീസ് എന്ന് പറയുന്ന ഒരു വാർത്തയും കൂടി ഉൾപേജിൽ വന്നിട്ടുണ്ട്. ദുബായിൽ 2030 31 പുതിയ നടപ്പാലങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. യാത്രാ സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റങ്ങളുമായിട്ട് ദുബായ് RTA രംഗത്ത് വന്നു. അബുദാബിയിൽ 25 മേൽപ്പാലം 38 തുരങ്കപാതകളൊക്കെ നവീകരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ തൊഴിലാളികളെ സംബന്ധിച്ചിട്ടാണ്. ഉച്ച വിശ്രമ സമയം നിലവിൽ വന്നിരിക്കുകയാണ്. അതെ, 12:30 മുതൽ 3 മണി വരെ പുറം ജോലി എടുക്കുന്നവരെ തുറസായ വെയിലത്ത് പണിയെടുപ്പിക്കരുത്. മാത്രമല്ല അവർക്ക് തണുപ്പ് കൊടുക്കണം, തണുത്ത പാനീയങ്ങൾ കൊടുക്കണം, അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഇല്ലെങ്കിൽ 5,000 മുതൽ 50,000 ദിർഹം വരെ പിഴ കമ്പനികൾക്ക് ചുമത്തുന്ന വലിയൊരു നിയമമാണ്. 10-20 വർഷം 2 പതിറ്റാണ്ടിലും മേലെയായിട്ട് UAE കൃത്യമായിട്ട് എല്ലാ വേനൽക്കാലത്തും നടപ്പാക്കുന്ന ഒരു സംഭവമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 3 മാസക്കാലം കനത്ത വെയിലിൽ നമ്മുടെ തൊഴിലാളികളെ പണിയെടുപ്പിക്കില്ല എന്നത് കൈയെടുക്കുന്നത് ഏറ്റവും വലിയ
1: പറഞ്ഞ അമ്മാതിരി വെയിലാണ്. നിങ്ങൾ ഉച്ചക്കൊക്കെ ഇറങ്ങുന്നവർക്കാണെങ്കിൽ അത് ശരിക്കും മനസ്സിലാവും. നമ്മൾ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് ഇത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ വെളിയിൽ ഇറങ്ങി ഒരു 12 മണി സമയത്ത് നിങ്ങൾ ഒരു 15 മിനിറ്റ് ഒന്ന് നടന്നു നോക്കുക, അന്നേരം നിങ്ങൾക്ക് ആ കാഠിന്യം നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഡെലിവറി ചെയ്യാൻ വരുന്നവർക്കൊക്കെ ഒരു വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വലിയ ആശ്വാസമാണ്. അവരെപ്പോഴും ചോദിക്കണമെന്നില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞ് കണ്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ.
0: ഏറ്റവും നല്ല കാര്യം എന്താ പറയുക, വീടിന്റെ പുറത്ത് ഒരു കേസ് ആയിട്ടാണ് വെക്കുക. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ ഒരു നോട്ടും കൂടി എന്റെ മേലെ വെക്കുക, വെള്ളം എടുത്ത് കുടിക്കണം കേട്ടോ എന്ന് അവർ മനസ്സിലാവുന്ന ഇംഗ്ലീഷിലോ ഏതെങ്കിലും പ്രാദേശിക ഭാഷയിലോ ഒന്ന് എഴുതി വെക്കുക. പിന്നെ വെള്ളം കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ കാണുന്ന ഒരു ചിരി, ഒരു സ്മൈൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേറെ ഭാഷയുടെ ആവശ്യമൊന്നുമില്ല, അത് അവർക്ക് എടുത്ത് കുടിക്കാനുള്ള മനസ്സിലാവും.
1: 6 ദിർഹംസേ ഉള്ളൂ ഒരു കേസിന്റെ വില, അത് നിങ്ങൾ എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഈ കുട്ടികളോട്, ഈ കളിക്കാൻ പോകുന്ന കുട്ടികൾ വന്നിട്ട് ഈ സാധനം എടുത്തോണ്ട് പോകണം, അത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. പല ഫ്ലാറ്റിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ വെള്ളം ഉണ്ടല്ലോ അത് കുടിച്ചിട്ടൊക്കെ പോകുന്നത്, അത് വേറൊരു പേർപ്പസിനാണ്. നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്, നമ്മുടെ മക്കളെ എഞ്ചിനീയർ.
0: അതേപോലെ ഈ പിന്നെ ഡെലിവറി റൈഡർമാരില്ലേ, കഴിഞ്ഞ ദിവസം ഞാനിവിടെ ഈ സിഗ്നലിൽ നിൽക്കായിരുന്നു, ഒരു പയ്യൻ റെഡ് ആയിട്ട് അങ്ങോട്ടൊക്കെ കയറി, ഞാൻ വിരിച്ച് തീർന്നു വിചാരിച്ച് തിരിച്ച്, ഇങ്ങനെയൊക്കെ അവൻ സ്പൈഡർമാനെ പോലെ സൂപ്പർമാനെ പോലെ എന്റെ അടുത്ത് വീണ്ടും. ഞാൻ രണ്ട് ചീത്ത വിളിച്ചാലോ, കാരണം നമ്മുടെ ആദ്യത്തെ ദേഷ്യം എന്ന് വെച്ചാൽ അവൻ അപകടത്തിൽ പെടുന്നല്ലോ. അപ്പൊ ഞാൻ അവനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കിയപ്പോ അവൻ എന്റെ അടുത്ത് സോറി സമയം ടൈം ഇസ് റണ്ണിങ് ഞാൻ പറഞ്ഞു ടൈം ഇസ് റണ്ണിങ് ആയിക്കോട്ടെ, നിനക്ക് തിരികെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നീ ജീവനോടെ വേണ്ടേ, അവർ 2 മിനിറ്റ് വൈകിയാൽ നീ ഡെലിവറി ചെയ്യുന്ന വീട്ടിൽ നിനക്ക് പറയാം ഇങ്ങനെ പെട്ടെന്ന് പറ്റിപ്പോയി. ഒരു മനുഷ്യനെ നിന്നെ ചീത്ത വിളിക്കില്ല, പക്ഷെ അത് ആ ചീത്ത വിളി കേൾക്കാൻ നീ ഇല്ലെങ്കിലോ നിന്റെ വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാവില്ലേ, അവൻ ആഫ്രിക്കൻ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ നിന്റെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ, നീ എന്തായി കാണിച്ച് ഇനി കാണിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ടീച്ചറായി കുറച്ച് നേരത്തേക്ക്, ഇല്ല ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല മാം പോയി. നല്ലൊരു
1: ഈ ചൂടത്തും അത് നമുക്ക് ഇച്ചിരി ഒന്ന് അയച്ചു കൊടുക്കാന്നാണ് ആപ്ലിക്കേഷൻ ഒക്കെ 7 മിനിറ്റ് വിട്ട് വിട്ടു അതൊരു 10 ആയാലും എന്താ പ്രശ്നം, നമ്മൾ അത് അപ്പൊ ഒന്ന് കഴിക്കാൻ പോകുന്നോ അപ്പൊ ഇല്ലല്ലോ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാം നമുക്ക്.
0: പക്ഷേ ഈ ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാർജയിൽ അൽഷൂർ ബ്രസ്റ്റ് ഏരിയയില്ലേ, അത് ആ മേലേക്ക് അത് കാണാൻ പോയി, ഇല്ല ക്ലൗഡ് കുറവായിരുന്നു ഞാൻ പോയ ദിവസം. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ആ സമയത്ത് എന്തോരം മനുഷ്യരാണ് ഈ ഒരു സൂര്യോദയം കാണാൻ വേണ്ടി, ഈ സൂര്യൻ ഏത് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാലും ഉദിച്ചു വരും നമുക്ക് കാണാം. പക്ഷെ നമ്മൾ ചില പെർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് ഇത് കാണുന്നത് ആ യാത്രയുടെ ഒരു സുഖമായിരിക്കും. കാരണം നമ്മൾ ഈ മൂന്നാറിലേക്കൊക്കെ പോകുന്ന വളഞ്ഞു പുളഞ്ഞു പോയി അതിന്റെ മേലേക്ക് എത്തി ആ സൂര്യോദയത്തിന് വേണ്ടിയിട്ട് കുട്ടികളും ഫാമിലിയും സുഹൃത്തുക്കളും എല്ലാരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് കാണുമ്പോൾ അതിങ്ങനെ കിഴക്ക് വെള്ള കീറി എന്ന് പറയില്ലേ, നമ്മള് ആദ്യം വെള്ള കീറുന്നു, പതുക്കെ ഒരു ഗോൾഡൻ ലൈറ്റ് വരുന്നു, കുറച്ച് റെഡിഷ് ലൈറ്റ് വരുന്നു, എന്നിട്ട് അതിന്റെ ഇടയിൽ ആശാൻ പതുക്കെ പതുക്കെ വന്നിട്ട് കുറച്ച് നേരത്തേക്ക് ആ പൊങ്ങി വരുന്ന ആ മൊമെന്റ് ഉണ്ടല്ലോ, അതൊരു ഒരു എന്താ
1: പറയുക
0: രസമുള്ള ഒരു കാര്യം.
1: സൂര്യോദയം നമുക്ക് പലയിടത്തും കന്യാകുമാരി കാണാം, ഇവിടെ കാണാം, ഓരോ സ്ഥലത്തും കാണുന്നതിന് ഓരോ ഭംഗിയാണ്. ഇവിടെ അത്രയും മേലെ നിന്നാണ് നമ്മൾ കാണുന്നത്,
0: ചൂട് പറഞ്ഞപ്പോഴാണ് ആ ഒരു 5:30 സൂര്യോദയം കഴിഞ്ഞ ദിവസം, 5:30 കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയപ്പോ ചൂടായി തുടങ്ങി വെച്ചു. നമുക്ക് നല്ല ലൈറ്റ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഒരു 8:00, 9:00, 10:00 ഒരു പ്രഭ പോലെയാണ് ഒരു 5:30 നേരത്തെ. അപ്പൊ നല്ല ചൂടാണ് ആ സമയത്തും, ഒരുപാട് ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കാന്ന് ആരോഗ്യത്തിന് ആവർത്തിച്ചിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്.
1: കഴിഞ്ഞ ദിവസം UAE ഫസ്റ്റ് സമ്മർ റെയിൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കോർഫുക്കാലും നല്ല മഴയായിരുന്നു കിട്ടിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എനിക്കൊന്നും എല്ലാ വർഷവും മഴ കൂടാനാണ് ചാൻസ്, സമ്മർ റെയിൻസ് കൂടാനായിട്ട്.
0: എനിക്ക് ഈ ആഗോളതാപനം കാര്യമായിട്ട് ഇങ്ങനത്തെ രീതികളെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കിപ്പം ചൂട് വരാൻ താമസിച്ചു, എത്താൻ താമസിച്ചു, പക്ഷെ എത്തിയപ്പോ അത്യാവശ്യം നല്ല ചൂടിലേക്കാണ് പെട്ടെന്ന് പോയത്. സാധാരണ ഇതിൽ UAE നമുക്കൊരു ഒരു ഇത് തരും, സിഗ്നൽ തരും, ആദ്യം കുറച്ച് പിന്നെ കുറച്ച്, പക്ഷെ ഇത്തവണ ടക്കേന്ന് പറഞ്ഞിട്ട് കയറി അടിച്ചത്. അതിന്റെ ഇടയിലാണ് ഒരു ഒന്ന് രണ്ട് വേനൽ മഴ കുറപ്പൊക്കെ വന്നത്. വരും ദിവസങ്ങളിലും ചെറിയ ചെറിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്താണേലും പ്രധാന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പത്രങ്ങളിൽ നിന്ന്. ഇതെല്ലാമാണ്, എന്തായാലും പത്രങ്ങളിലെ ഒരു 60% വാർത്ത ഫുട്ബോൾ തന്നെയാണ്.
0: ഫുട്ബോൾ മാത്രം, കാരണം 19-ാം തീയതി വരെയുള്ളൂ. അപ്പൊ നമ്മളും രാവിലെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫുട്ബോൾ വാർത്തകളായിരിക്കും. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളെ ലൈവിലോ ഞങ്ങളുടെ വാട്സാപ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഏതെങ്കിലും കളിയുടെ വിശദാംശങ്ങൾ രാവിലെ നിങ്ങൾക്ക് കേൾക്കണമെന്ന് താല്പര്യമുണ്ടോ, അതോ കഴിഞ്ഞ കളിയുടെ ഒരു അവലോകനം വേണമെന്നുണ്ടോ, മികച്ച ഗോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വാട്സപ്പോ നമ്മുടെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ കമന്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അതും കൂടി
1: ഉൾപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും. നിങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മയാണ് നിങ്ങൾ കേട്ടത്. അപ്പൊ നല്ലൊരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ഒരു ഗ്രേറ്റ് മോർണിംഗ് ആവട്ടെ. ഒരു ലോങ് വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് അവൾ തിരിച്ച് ഓഫീസിലേക്ക് വന്ന് നല്ല പ്രൊഡക്റ്റീവ് ആവട്ടെ. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 FM-ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ്
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ട്രാഫിക് ഡേയ്സിലേക്ക് തിരിച്ചു വരികയാണ് മക്കളെ. ഓഹ്, എന്താണ് ട്രാഫിക്! ഇത് അങ്ങ് ദൂരെ ദൂരെ അങ്ങ് അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് ഏകദേശം ഒന്ന് കഴിയണമെങ്കിൽ ദുബായ് സിൽക്കൺ ISS കഴിയണ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ. സന്തോഷമായില്ലേ ഗുബേട്ട? ഞാനെന്താ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വൈകുന്നേരം ട്രാഫിക് കിടക്കുമ്പോൾ ഈ ആസിഫ് ഇങ്ങനെ ട്രാഫിക്കിൻ്റെ അപ്ഡേറ്റൊക്കെ പറയുമ്പോൾ ദൈവമേ ഞാനിങ്ങനെ കിടക്കുകയാണല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല അതിനകത്ത് ചില്ലിയാ എന്നുള്ളതല്ലാതെ വേറെ ഒരു രീതി നമുക്ക് ഇറങ്ങി നടന്നു പോകാൻ പോലും പറ്റില്ലല്ലോ. അപ്പൊ എന്താണെങ്കിലും രാവിലെ നല്ല രീതിയിൽ ലോങ് സ്ട്രെച്ച് സ്ലോ മൂവിങ് ട്രാഫിക്കാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അൽഖേൽ റോഡിലും നമുക്ക് ട്രാഫിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളൊന്നും ഇല്ലാത്ത ഒരു പതിവാണ് ഇന്ന് അൽഖേൽ റോഡിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എമിറേറ്റ്സ് റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് ഒരു ചെറിയ കഞ്ചഷൻ ആ ഒരു ഏരിയയിലും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. എന്താണേലും അല്ലി തേറ്റ് ഓൾ റോഡിലും അത് പിന്നെ പറയണ്ട, എല്ലാ ദിവസത്തെ പോലെ തന്നെ ട്രാഫിക് സിറ്റുവേഷൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മംസാറൊക്കെ അവിടുന്ന് എടുത്ത് നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കിൻ്റെ അതുവഴി വരികയാണെങ്കിൽ അവിടെയും ചെറിയ കഞ്ചഷൻ. നമ്മുടെ ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ആ മംസാർ ടു ഇൻഫിനിറ്റി ബ്രിഡ്ജിൻ്റെ ആ റൂട്ടിൽ കുറച്ചധികം വിഷയങ്ങൾ സ്ലോ മൂവിങ് ട്രാഫിക് ഒക്കെ കാണുന്നുണ്ട്. ദുബായ് ഗാർഡൻ ഗ്ലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഒക്കെ തന്നെ കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലുമാണ് ഇപ്പോൾ കാണുന്നത്. എനിവേസ് ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ട്രാഫിക് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് കാണുന്നത്. ഇനി വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്ന് നമ്മുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ അജ്മാൻ അവിടെ ആ ഒരു ഏരിയയിലും ചെറിയൊരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട് കേട്ടോ. എന്നാണേലും കുഴപ്പമില്ല, സ്ലോ മൂവിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എങ്ങും തന്നെ ഒരു എന്താ പറയണേ നിർത്തിയിട്ടുണ്ട സിറ്റുവേഷനോ അല്ലെങ്കിൽ വളരെ ബമ്പർ ടു ബമ്പർ ടു ട്രാഫിക് ആയിട്ടോ എങ്ങും തന്നെ വലിയ വിഷയമില്ല ഈ ഒരു സമയത്ത്. എന്താണേലും സമയം 7:30 ആയിട്ടുണ്ട്. ഉങ്ങൾക്ക് ഓഫീസിലൊക്കെ എത്തണം എനിക്കറിയാം. പക്ഷെ എന്നാലും ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്യുക. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്നത് കേട്ടോ.
0: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കാണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാടെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാടെ.
7: അണ്ണ ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
9: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4, കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പശ്ചിമേഷ്യയിൽ സമാധാനം, കരാർ വെള്ളിയാഴ്ച, ഹോർമൂസ് തുറക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ കിവീസിന് തളച്ച ഇറാൻ. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനില പോട്ട്, സ്പെയിനെ ഞെട്ടിച്ച് കേപ്പ് വേർഡി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പിട്ട ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നിയന്ത്രണങ്ങൾ അതുവരെ തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിനായി ലഭിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് അറിയിച്ചു. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങൾ നൽകും. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെഡി വാൻസ് പറയുന്നു. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിന്റെ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും മസൂദ് പെസഷ്കിയാൻ പറയുന്നു. കരാർ യാഥാർത്ഥ്യമാകുന്നത് ഓഹരി വിപണികളെയും സ്വർണത്തെയും ആവേശത്തിലാക്കി. ആഗോളതലത്തിൽ ഓഹരി വിപണികൾ വൻ മുന്നേറ്റം നടത്തി. ഇന്ത്യൻ വിപണിയും കുതിച്ചുകയറി. ഡോളറിനെതിരെ രൂപ നില മെച്ചപ്പെടുത്തി. ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 കൂപ്പുകുത്തി. സ്വർണവില തിരിച്ചുകയറി. യുഎസും ഇറാനുമായി കരാർ ഉണ്ടാക്കിയാലുമില്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലെബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലെബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്ന് നെതന്യാഹു പറയുന്നു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിന് രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ UAE നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന G7 ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണു. 8 പേർ മരിച്ചു. എഡ്വേർഡ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് അപകടമുണ്ടായത്. ആണവായുധങ്ങളും ബോംബുകളുമൊക്കെ വഹിക്കാൻ ശേഷിയുള്ള 8 എഞ്ചിനുകളുള്ള ജെറ്റ് വിമാനമായിരുന്നു ഇത്. പതിവ് പരീക്ഷണ പറക്കലാണ് ഉണ്ടായത്. അതിനിടയിലാണ് തകർന്നു വീണത്. അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിട്ടുണ്ട്. പ്രിയദർശിനിയിൽ ഇന്നലെ യാത്ര നടത്തിയത് 100,000 യാത്രക്കാർ. 700,000-ത്തിലധികം വനിതകൾ യാത്ര ചെയ്തു എന്ന റിപ്പോർട്ട്. ഒരു ദിവസം 1 കോടിയിലധികം KSRTC നഷ്ടമുണ്ടായി എന്ന കണക്കുകളും ഈ സമയത്ത് പുറത്തുവരികയാണ്. RSS പരിപാടിയിൽ 3 VC പങ്കെടുത്തതിനെ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചെങ്കിലും സംഭവത്തിൽ സർക്കാരിന് നടപടിയെടുക്കാനാകില്ല എന്ന് സൂചന. ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് VC നിയമന അധികാരി. VC നടപടിയെടുക്കാൻ ചാൻസലർക്ക് സാധിക്കും. അഴിമതിയോ മറ്റു പെരുമാറ്റ ദൂഷ്യമോ ഉണ്ടായാൽ അന്വേഷണം നടത്തി VC പേരിൽ നടപടിയെടുക്കാമെന്നാണ് സർവകലാശാല ചട്ടങ്ങളിലെ വ്യവസ്ഥ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും പുനഃപരിശോധിക്കും. അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്ക് നടന്ന സ്ഥലം മാറ്റം ഇന്ന് നടക്കുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും. സ്ഥലംമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ദേവസ്വം മന്ത്രി K. മുരളീധരൻ ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവർക്ക് ഉന്നത പദവി നൽകിയെന്ന ആക്ഷേപം ശക്തമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചുവെന്നും ആരോപണമുയരുന്നു. പുതിയ ട്രാൻസ്ഫർ ഓർഡിന് കഴിഞ്ഞ ദിവസം ഉത്തരവ് ഇറങ്ങിയിരുന്നു. ഇത് തിരുത്തണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. നേരത്തെ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട വാർത്ത, തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. പ്രിയദർശിനി സൗജന്യ യാത്ര തുടങ്ങിയ ഇന്നലെ KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തത് 13 ലക്ഷത്തിലേറെ വനിതകൾ. കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച് 5.5 ലക്ഷത്തിലധികം വനിതാ യാത്രികരുടെ വർധനവാണ് കഴിഞ്ഞ ദിവസം മാത്രം ഉണ്ടായത്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന നിലയിലാണെന്ന് ചൂണ്ടിക്കാട്ടി പിണറായി വിജയന്റെ വിമർശനം. നിലവിൽ 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് ആശ്വാസമായ പെൻഷനാണ് UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മൂലം മുടങ്ങിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നീറ്റ് UG പരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്ന് ഹർജിയിൽ വാദിക്കുന്നു. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്ന് NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. ഒരു മാസത്തേക്ക് നീട്ടിവെക്കാൻ ആവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. പരീക്ഷ റദ്ദാക്കാനും വീണ്ടും നടത്താനുമുണ്ടായ സാഹചര്യങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഉത്തരവാദികളല്ലെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരീക്ഷ നടത്താനുള്ള തീരുമാനം മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണെന്നും വിദ്യാർത്ഥികൾ. ലോകകപ്പ് വാർത്തകളിലേക്ക്. ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. മത്സരത്തിന്റെ 7ാം മിനിറ്റിലും 55ാം മിനിറ്റിലും സ്കോർ ചെയ്ത ന്യൂസിലൻഡ് ലീഡ് നേടിയപ്പോൾ 32ാം മിനിറ്റിലൂടെയും 64ാം മിനിറ്റിലൂടെയും തിരിച്ചടികൾ നൽകിയാണ് ഇറാൻ ഒപ്പത്തിനൊപ്പമെത്തിയത്. എലിയ ജസ്റ്റാണിക്കവീസിന്റെ 2 ഗോളും നേടിയത്. 2 തവണ മുന്നിലെത്തിയിട്ടും ലീഡ് നിലനിർത്താൻ സാധിക്കാതിരുന്ന ന്യൂസിലൻഡിനെ മികച്ച പോരാട്ട വീര്യത്തോടെയാണ് ഇറാൻ തളച്ചത്. ഗ്രൂപ്പ് എച്ചിൽ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച കുഞ്ഞൻ രാജ്യമായ കേപ്പ് വേർഡി. മുൻ ലോക ചാമ്പ്യന്മാർ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ 3ാം സ്ഥാനത്തുള്ള സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ കേപ്പ് വേർഡി പിടിച്ചുകിട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്ക് ഇറങ്ങിയ സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ്പ് വേർഡിക്ക് കഴിഞ്ഞു. ആദ്യ പകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. 2ാം പകുതിയിൽ ലമിൻ യമാലെത്തിയെങ്കിലും മത്സരത്തിൽ ഫലത്തിൽ മാറ്റമുണ്ടായില്ല. സ്പെയിന്റെ മുന്നേറ്റങ്ങളെല്ലാം തന്നെ കേപ്പ് വേർഡി ഗോൾ മുഖത്ത് തട്ടി വീണു. കെഫഡിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ വുസീനിയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. ഈ ലോകകപ്പിൽ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ യുറുഗ്വയെ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം യുറുഗ്വായ് 80ാം മിനിറ്റിലാണ് തിരിച്ചടിക്കുന്നത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20ാം മിനിറ്റിൽ ഇമാം അജോറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ 66ാം മിനിറ്റിൽ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. മുഹമ്മദ് സലായും ഇമാം അജോറും മുസ്തഫ സെക്കോയുമെല്ലാം ബെൽജിയം ബോക്സിൽ നിരന്തരം അപകടം സൃഷ്ടിച്ചു. അടുത്ത വാർത്ത 9 മണിക്ക്.
4: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982. ബ്രോട്ട് യു ബൈ ഓസോൺ കാർഗോ.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 8 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ഗുഡ് മോർണിംഗ്. ദുബായിലെ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 48%.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
6: Mexico! United States! Canada!
7: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
8: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
7: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
9: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ബ്രാൻഡ് ന്യൂ ഡേ ട്യൂസ്ഡേ. ഈ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ചൊവ്വാഴ്ചയിലാണ്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ലോങ് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇവിടുന്ന് നമ്മൾ കുറേ അധികം പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവാം. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ പറയണേ, പല രീതിയിലുള്ള ഓഫ് കിട്ടും, പല രീതിയിലുള്ള ലെഷർ ടൈംസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വർക്കിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ ഓരോ ദിവസം എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 100 വയസ്സിന് മേലെയുള്ള ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ, ഒരു ടീനേജർ ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കും. ഇൻ്റർവ്യൂ അല്ല, അവരിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, യെസ്റ്റർഡേ ഈസ് ഹിസ്റ്ററി, ടുമോറോ ഈസ് മിസ്റ്ററി, ആൻഡ് ടുഡേ ഈസ് റിയൽ. അപ്പോൾ ആ റിയൽ ആയിട്ടുള്ള സംഭവം നിങ്ങൾ എൻജോയ് ചെയ്യുക. ലൈഫ് ഈസ് വെരി ഷോർട്ട്. അദ്ദേഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പറച്ചിലുണ്ട്, ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര വിങ്ങിക്കൊണ്ടാണ് അദ്ദേഹം പറയുക. കാരണം അദ്ദേഹം ഓൾറെഡി 100 വയസ്സ് കഴിഞ്ഞു, ഇനി അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ ഫ്രണ്ടിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് അത് ഒന്ന് റീകോൾ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം ആലോചിക്കാൻ എടുത്ത സമയം വളരെ പെട്ടെന്നായിപ്പോയി. 100 വർഷം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ഒന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തൊക്കെയാണ് ഓരോ ദിവസം ചെയ്യുന്നത്, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ടോ. നമ്മൾ, ഞാൻ ഒറ്റ കാര്യം പറയാം, നമ്മൾ ഈ UAE വന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ ഗൾഫിൽ പ്രവാസികളായിട്ട് വന്ന് നിൽക്കുന്ന ഈ സമയമുണ്ടല്ലോ, ഈ സമയമുള്ളൂ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ആവണം എന്ന് വിചാരിച്ച് നിങ്ങളാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ സത്യം പറഞ്ഞു നിങ്ങൾ യു വേസ്റ്റിംഗ് യുവർ ടൈം. അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റേജാണ് നമ്മൾ കളയുന്നത്. എന്തിന്, ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കുകയാണ്, ഈ ഓണ്ടർപ്രണേഴ്സ് ആയിട്ടുള്ള നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ചെയ്ത് വിജയിച്ച്, ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മീഷോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്, നമ്മുടെ ഫാഷൻ സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ഇത് വിൽക്കുന്ന ആപ്ലിക്കേഷനാണ്. 2 സുഹൃത്തുക്കൾ ചേർന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. വാട്സാപ്പ് നോക്കും, അതും 2 സുഹൃത്തുക്കൾ ചേർന്നാണ് സ്റ്റാർട്ട്. സൊമാറ്റോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ഇതെല്ലാം 2 സുഹൃത്തുക്കൾ ചേർന്ന് സ്റ്റാർട്ട്. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടുകാർ ഭയങ്കരമായിട്ട് ഇതിനൊക്കെ ഡിറ്റർമിൻ ചെയ്യട്ടോ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ സർവ്വസമയം കണ്ടു കഴിഞ്ഞാൽ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണെങ്കിലുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ നമുക്ക് നല്ലത് വരുത്തത്തില്ല. നമ്മൾ ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ചില സമയത്തുള്ള നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പം ഞാൻ പറയാം, ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, ഫ്രണ്ട്ഷിപ്പ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, റിയൽ ഫ്രണ്ട്ഷിപ്പ് ഈസ്, അല്ലെങ്കിൽ റൈറ്റ് ഫ്രണ്ട്ഷിപ്പ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് വന്ന് നമ്മളേതെങ്കിലും കുഴി കൊണ്ട് ചാടിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് അല്ല ഇമ്പോർട്ടൻറ്റ്. നമുക്ക് കിട്ടുന്ന റൈറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതൊരു പക്ഷേ നമുക്ക് ബിസിനസ് ആയിട്ടുള്ള പുതിയൊരു ഐഡിയ ഉണ്ടാവാം, അല്ലെ നമ്മൾ കാരണം, അല്ലെ നമ്മുടെ ഒരു ഫ്രണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ 1 വർഷം കൊണ്ട് വന്നേക്കുന്ന, 2 വർഷം കൊണ്ട് വന്നേക്കുന്ന ചേഞ്ചസ്, ഒരു പക്ഷേ നമ്മുടെ ലിവിങ് സ്റ്റൈലിലായിരിക്കാം, നമ്മുടെ ഡ്രസ്സിങ്ങിലായിരിക്കാം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും പറയണം എന്ന് വിചാരിച്ച് വന്നാലും, പക്ഷേ ഈ ഒരു സംഭവം, ആ ഒരു ഇൻ്റർവ്യൂ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് കേട്ടോ. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓരോ വട്ടം ലീവ് കഴിഞ്ഞ് വരുമ്പോൾ, ഞാൻ കഴിഞ്ഞ വട്ടം ഞങ്ങൾ ഏത് എവിടെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് ഫ്ലൈറ്റ് ഇങ്ങനെ UAE ലാൻഡ് ചെയ്യാൻ നേരത്ത് അക്സൻ്റെ അടുത്ത് പറയുകയാണ്, ഓരോ റിട്ടേൺ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഓരോ ഫ്ലൈറ്റ് യാത്ര റിട്ടേണും ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്, ഇറ്റ്സ് എ ന്യൂ സ്റ്റാർട്ടാണ്. അപ്പോൾ നമ്മൾ സംതിങ് നമുക്കൊരു ഫ്രഷ്നെസ് നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ഒരു ലോങ് വീക്കെൻഡ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നപ്പോൾ, ഇറ്റ്സ് എ ഫ്രഷ് സ്റ്റാർട്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക, നമ്മളെ അങ്ങ് ക്ഷീണിപ്പിക്കുക, ടയർഡ് ആക്കുക, നമ്മൾ ഓടുക പല കാര്യത്തിനും, നമ്മുടെ ഡ്രീംസിന് വേണ്ടി, അതിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മളൊരു സേഫ് സോണിൽ ഇരുന്ന് ചെയ്യാൻ, സേഫ് സോൺ ആയിരിക്കണം, പക്ഷേ ട്രൈ സംതിങ്, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒക്കെ ചെയ്യുക, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, അതൊക്കെ നിങ്ങളുടെ ലൈഫിനെ തന്നെ മേലേക്ക് കൊണ്ടുവരും. എനിക്കറിയില്ല, മേ ബി ഇത് ആർക്കെങ്കിലും, എന്നെ കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഇത് ടച്ച് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾക്കെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉണ്ടാവും. ഒരുപാട് പേർക്ക് ഇത് വേണ്ടി വരില്ല, പക്ഷേ ആ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു. അപ്പോൾ എന്താണ്, ഒരു ഗംഭീര ദിവസമാകട്ടെ, മേക്ക് സംതിങ് മീനിങ് ഫുൾ ഓരോ ദിവസവും നമുക്ക്. ആൻഡ് ഒപ്പം തന്നെ നമുക്ക് വേണ്ടാത്ത കൂട്ടുകെട്ടെ മാറ്റിക്കൊണ്ടുപോകാനും നമുക്ക് പരിചരിക്കണം. എഗെയിൻ ഒരു അടിപൊളി സോങ്ങിലേക്ക് തന്നെ പോകുന്നത്, സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ട്രെൻഡിങ് സോങ് ആണ് അടുത്ത ഹോം 92.2 FM ൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ആൻഡ് അടിപൊളി സോങ്സ് നിങ്ങൾക്ക് വേണ്ടി ലൈനപ്പ് ചെയ്യുന്നുണ്ട്.

0: Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരിക്കാം.

0: ഉള്ളിക്കും തൂറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
3: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
6: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
3: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
6: ഇവിടെ എവിടെയാ?
3: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
7: MVR Diagnostic Clinic, Dubai. Call 050-860-9611.
8: Traffic Update.
7: Brought to you by ABC Cargo and Courier, #1 in GCC.
9: രാവിലെ കുറച്ച് തട്ടിലും മുട്ടലും അവിടെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മലിയ സ്ട്രീറ്റ്, നമ്മുടെ എമിറേറ്റ്സ് റോഡിലേക്ക് കയറുന്ന ഇന്റർചേഞ്ചിലേക്ക് ആ ഒരു എക്സിറ്റിന്റെ അവിടെ 2 ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ ഇച്ചിരി കൺജഷൻ ആയിട്ടുണ്ട്. ഒപ്പം തന്നെ എമിറേറ്റ്സ് റോഡിന്റെ ആ ഒരു ഭാഗവും ഇച്ചിരി കൺജഷനാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ അൽവർക്ക വരെയാണ് ഇപ്പോൾ ആ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് നിലനിൽക്കുന്നത്. 2 ആക്സിഡന്റ്സ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലുണ്ട്. അലിത്തേ ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പണിയും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ റോഡ് ഇച്ചിരി കൺജഷനാണ് കേട്ടോ. ഇനി ബാക്കി ദുബായിലേക്ക് വരികയാണെങ്കിൽ അൽഖേൽ റോഡ്, റാസൽകോറിൽ നിന്ന് കണക്ട് ചെയ്ത് അൽഖേലിലേക്ക് കയറുന്ന ഒരു പ്രദേശം മാത്രം ഇച്ചിരി കൺജഷനാണ്. ഒരു ആക്സിഡന്റ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അൽഖേൽ ഇച്ചിരി ഫ്രീ ആയിട്ടുണ്ട്. കഴിഞ്ഞ മണിക്കൂറിൽ നോക്കുകയാണെങ്കിൽ JVC അവിടെയും ഗ്ലോബൽ വില്ലേജിന്റെ അവിടെയും കുറച്ച് ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നല്ല ഫ്രീ ഫ്ലോയിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ മുന്നേ പറഞ്ഞേക്കുന്ന നമ്മുടെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിന്റെ ഫ്രണ്ടിലൂടെ ഇൻഫിനിറ്റി റോഡ് റോഡിലേക്ക് പോകുന്ന ആ റോഡും കുറച്ച് വെഹിക്കിൾ കൗണ്ട് കൂടുതലുണ്ടായതിനെ സ്ലോ മൂവിങ് ട്രാഫിക് കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട റോഡുകളുടെ ഒരു കൺജഷൻ കാണിക്കുന്നത്. അജ്മാനിൽ കഴിഞ്ഞ മണിക്കൂറിലെ പോലെ തന്നെ കുറച്ച് കുറച്ച് ട്രാഫിക് സിറ്റുവേഷൻ അവിടെ ഇവിടെങ്ങളായിട്ട് ഈ ടുവേർഡ്സ് ഉമൽക്വിൻ ഡയറക്ഷനിലാണ് കാണിക്കുന്നത്. നമ്മുടെ സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഉള്ള ഭാഗങ്ങളാണ് ഈ ഒരു ചെറിയ കൺജഷൻ പറയുന്നത് കേട്ടോ. ഇതെല്ലാം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അറിയാലോ 0585829220 വണ്ടി ഓടിക്കാത്ത സമയത്ത് നിങ്ങളൊരു അപ്ഡേറ്റ് തന്നാൽ മറ്റുള്ളവരിലേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം.
7: Brought to you by ABC Cargo and Courier, #1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
9: Alright, വീണ്ടും നമ്മളൊരു ഇൻസ്റ്റാഗ്രാം ലൈവിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടെയാണ്. ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അങ്ങനെ നമ്മൾ എന്താ സംഭവത്തിലേക്കാണ് പോകുന്നത്? എന്താണ് മിനി പത്മ, ഇന്നത്തെ എന്താ സംഭവം?
10: ഇന്നത്തെ ദിവസം ഒരു ബർത്ത്ഡേ ദിവസം കൂടിയാണ് നമ്മുടെ മലപ്പുറത്തിന്റെ. മലപ്പുറത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പ്രവാസികൾ കൂടുതലുള്ളത് മലപ്പുറത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് മലപ്പുറം ജില്ലയുടെ ഒരു പിറന്നാൾ ദിനം ആഘോഷിക്കുന്നത്. മലപ്പുറത്തിന് ഇന്ന് 57-ാം പിറന്നാളാണ്. 1969 June 16 ഈ ദിവസമാണ് മലപ്പുറം ജില്ല പിറന്നത്. ജനസംഖ്യയുടെ അനുപാതവും ഭൂവിസ്തൃതിയും ഒക്കെ പരിഗണിച്ചിട്ട് മലപ്പുറത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി മറ്റൊരു ജില്ല കൂടി രൂപീകരിക്കണമെന്ന ആവശ്യമുയരുന്ന സമയത്താണ് മലപ്പുറം 57-ാം പിറന്നാൾ ആഘോഷിക്കുന്നത്. കേരളത്തിന്റെ 10-ാമത്തെ ജില്ലയായിട്ടാണ് മലപ്പുറം പിറക്കുന്നത്. അത് അന്ന് മലപ്പുറം ജില്ല വരുന്നത് EMS അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക താല്പര്യം കുറെ കാലങ്ങളായിട്ടുള്ള ആവശ്യം എന്ന നിലയിലാണ്. ശരിക്കും ഈ മലപ്പുറത്തിന്റെ ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ യൂറോപ്യന്മാർ അതുപോലെ ബ്രിട്ടീഷുകാരുടെയും പട്ടാള ആസ്ഥാനമായിട്ട് മാപ്പിള ലഹള നടന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ, വാഗൺ ട്രാജഡി അതിനൊക്കെ ഇടയാക്കിയ സംഭവങ്ങൾക്കൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. മദ്രാസ് സ്പെഷ്യൽ പോലീസ് പിന്നീട് കേരളപ്പിറവിയോടെയാണ് മലബാർ സ്പെഷ്യൽ പോലീസ് ആയത്. പ്രാചീന കാലം മുതലേ തന്നെ സൈനിക ആസ്ഥാനം എന്ന നിലയിലാണ് ഈ മലപ്പുറം ജില്ല അറിയപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിട്ട് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് കോട്ടകളും പച്ചപ്പിനിടയിലൂടെ ഒഴുകുന്ന ഒരുപാട് പുഴകൾ, അറബിക്കടലൊക്കെ ചേർന്നിട്ട് സാംസ്കാരികമായിട്ടും കായികമായിട്ടും കലാപരവുമായിട്ടും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ജില്ലയാണ്. സാമൂതിരിയുടെ ഭരണ സിരാകേന്ദ്രമായിരുന്നു ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ അന്നത്തെ മലബാർ. മലബാർ ലഹള, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒക്കെ കേന്ദ്രം. മാപ്പിളപ്പാട്ട്, ഒപ്പന, കോൽക്കളി തുടങ്ങി എല്ലാ തനത് കലാരൂപങ്ങളും ഉണ്ടായ ഒരു ജില്ല കൂടിയായിരുന്നു മലപ്പുറം. ആയുർവേദം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേരും കോട്ടക്കലാണ്, അതും മലപ്പുറത്തിന്റെയാണ്. അതുകൂടാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പിന്നെ എന്തിനാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് പേരെങ്കിലും നിൽക്കുന്നത് എവിടെയാണ്? മലപ്പുറത്ത്. അതുപോലെ കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ടാണ് നിൽക്കുന്നത് എവിടെയാണ്? അതൊക്കെ മലപ്പുറം ജില്ലയുടെ സംഭാവനയും മലപ്പുറം ജില്ലയുടേതും കൂടിയാണ്.
9: തീർച്ചയായിട്ടും. ഞാൻ ഈ മലപ്പുറം എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഇതുവരെ മലപ്പുറത്തേക്ക് കോറായിട്ട് അങ്ങോട്ട് പോകുന്നു, കാലിക്കറ്റ് യാത്ര ചെയ്യുമ്പോൾ കോട്ടക്കലോ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. പിന്നെ റൈറ്റിലേക്ക് കാണാം മലപ്പുറം ഒരു 40 or 50 കിലോമീറ്റേഴ്സ് മറ്റോ. ഈ മലപ്പുറം എന്ന് പറയുന്ന പേര് മലപ്പുറം ഹിൽസ് ആണോ എന്ന് നമ്മൾ നോക്കുമ്പോൾ, അതെ. ഞാൻ ആക്ച്വലി ജസ്റ്റ് ഞാൻ ഗൂഗിളിൽ നോക്കുന്ന സമയത്ത് അരിമ്പ്ര ഹിൽസ് എന്ന് പറയുന്ന മലപ്പുറത്തിലെ മിനി ഊട്ടി എന്ന് പോലും ആണ് നമ്മൾ അറിയപ്പെടുന്നത്.
10: നല്ല രസമാണ് അങ്ങോട്ടേക്ക്. മലപ്പുറം എനിക്ക് പറഞ്ഞ അൺഎക്സ്പ്ലോർഡ് ആണ്. ഒരുപാട് കാണാനുള്ള, ഒരുപാട് പച്ചപ്പുകളുള്ള, ഒരുപാട് കോട്ടകളുള്ള, ഒരുപാട് പുഴകളുള്ള, നദികളുള്ള, എന്തുകൊണ്ടും രസകരമാണ്. മലപ്പുറത്തിന്റെ ഉൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഏറ്റവും നല്ല ഭംഗി വരുന്നത് എന്നാണ് പറയുന്നത്.
9: കേരള ടൂറിസത്തിനകത്ത് ഇതൊക്കെ ഒന്ന് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ്.
10: വളരെ കാര്യമായിട്ട് ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് നല്ല ഒരുപാട് രീതിയിൽ മലപ്പുറം ജില്ല വന്നിരുന്നു. എന്തായാലും പുതിയ സർക്കാരിന്റെ സമയമാകുമ്പോഴും എനിക്കൊന്ന് മലപ്പുറം അതിന്റെ ഊർജ്ജം വേണ്ടിയെടുത്തിട്ട് ഈ ജില്ലാ വിഭജനമൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന വിചാരിക്കുന്നത്.
9: എത്രയും നല്ല ആളുകളുള്ള, എത്രയും സ്നേഹിക്കുന്ന ഒരു ആളുകൾ എന്ന് പറയുന്നത് അത് മലപ്പുറം കോഴിക്കോട് ആ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ, എടുത്തു പറയേണ്ട കാര്യമാണ്.
10: ശരിക്കും കിഴക്കും നീലഗിരി മലനിരകളുണ്ട്, പടിഞ്ഞാറ് അറബിക്കടലും ജില്ലയെ അതിരിടുകയാണ്. ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരദേശം എന്നായിട്ട് മൂന്നായിട്ടുണ്ട്. പറഞ്ഞ പോലെ നമുക്ക് എല്ലാത്തിനും മേലെ രുചിയാണ്. മലബാർ പത്തിരി, അതുപോലെ മലബാർ ബിരിയാണി, ഇറച്ചി വന്നത്, കട്ടിങ് ചായതിനെല്ലാം പേര് കേട്ടത് നമ്മുടെ മലപ്പുറമാണ്. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മലപ്പുറം എന്ന് പറയുന്നത് കാൽപന്ത് കളിയുടെ നാടാണ്, സെവൻസിന്റെ നാടാണ്. മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഓരോ കുട്ടികളുടെ എന്താ പറയുക സിരകളിൽ കൂടി ഒഴുകുന്നത് ഈ കാൽപന്ത് ആരവ് അല്ലെങ്കിൽ കാൽപന്ത് ആഘോഷം. എനിക്കൊന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാൽപന്ത് കളി ഇങ്ങനെ നെഞ്ചോടേറ്റിട്ട് നടക്കുന്ന ഒരു ജില്ലയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോഴിക്കോടിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇനിയിപ്പോൾ അത് മാത്രമേ ഉള്ളൂ, ഇല്ല, സമ്പന്നമായിട്ടുള്ള സാഹിത്യ കലാചരിത്രമുണ്ട്. കാരണം ഈ പൊന്നാനിക്കളരി എന്ന് പലരും കേട്ടിട്ടുണ്ട്, വളരെ പ്രശസ്തമാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ, ഭാഷ, മലയാള ഭാഷയുടെ ഉപജ്ഞാതാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മലപ്പുറത്ത് തന്നെയാണ്. വള്ളത്തോൾ, ഇടശ്ശേരി, കുട്ടിക്കൃഷ്ണ മാരാർ, നമ്മുടെ സ്വന്തം എം ടി വാസുദേവൻ നായർ, എം ഗോവിന്ദൻ, നാലപ്പാട് നാരായണ മേനോൻ, ബാലാമണിയമ്മ, മാധവിക്കുട്ടി, വി ടി ഭട്ടതിരിപ്പാട്, ഉറൂബ്, അക്കിത്തം, സി രാധാകൃഷ്ണൻ തോന്നിയിട്ട് ഇങ്ങനെ ആ പരമ്പര എടുക്കുകയാണെങ്കിൽ എല്ലാവരും മലപ്പുറത്തിന്റെ ആ ഒരു എഴുത്ത് പാരമ്പര്യമായിട്ട് എത്തിയ ആൾക്കാരാണ്.
9: തീർച്ചയായിട്ടും. ഈ മലപ്പുറം എനിക്ക് തോന്നുന്നു നല്ല വാസ്റ്റ് ആയിട്ടുള്ള ഒരു ജില്ലയാണ്. പൊന്നാനി എവിടെ കിടക്കുന്നു പറയുമ്പോൾ, ഞാൻ പൊന്നാനി സത്യം പറഞ്ഞ മലപ്പുറം
10: തൃശ്ശൂരോട് ചേർന്നിട്ട്
9: ഇങ്ങേയറ്റത്ത് കിടക്കുന്നതാണ് പൊന്നാനി. അവിടെ തൊട്ട് മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ എത്രയോ വലിപ്പമുണ്ട്.
10: അതുപോലെ കാർഷിക ഗ്രാമങ്ങൾ രൂപപ്പെട്ട ഒരു കലാരൂപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെയ്യം തറയുണ്ട്, കാളവേലയുണ്ട്, കോൽക്കളി, ഒപ്പന, ദഫ്മുട്ട്, പുളുവമ്പാട്ട്, പാണമ്പാട്ട്, ഈ കലാരൂപങ്ങളുടെ ഒക്കെ ഒറിജിൻ നമ്മുടെ മലപ്പുറത്തിന്റെ ഗ്രാമോത്സവങ്ങളിൽ നിന്നാണ്. സംഗീതത്തിന്റെ ആർദ്രമായിട്ടുള്ള ഒരു സാമീപ്യം അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് പാരും. കൊണ്ടോട്ടിക്കടുത്തുള്ള ഒരു ഓട്ടുപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് നമ്മുടെ ഏറ്റവും ആരാധ്യനായിട്ടുള്ള മോയിൻകുട്ടി വൈദ്യർ, മാപ്പിളപ്പാട്ട് എന്ന സാഹിത്യ സംഗീത സൃഷ്ടി നമ്മുടെ കേരളത്തിന്, നമ്മുടെ ഇന്ത്യക്ക് സമ്മാനിച്ച ഒരു സംഭവം കൂടി അവിടെയാണ്. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ കാൽപന്തിന്റെ ആരാധന, അതായത് അതിന് പറയുന്ന എന്തുകൊണ്ടാണെന്ന് പറയും, മലപ്പുറത്തുകാരുടെ പന്ത് കളിയോടുള്ള ആരാധന പറയാൻ കാരണം കൊടുക്കലിന്റെയും വാങ്ങലിന്റെയും സത്യസന്ധമായിട്ടുള്ള ആവിഷ്കാരമാണ് ഈ പന്ത് കളി എന്നാണ് പറയുന്നത്. അതായത് അടിക്കൽ, ഗോൾ അടിക്കൽ മാത്രമല്ല, ആ ഗോൾ ഒന്ന് പാസ് ചെയ്തിട്ട്, ആ പാസ് ചെയ്തവൻ ഞാൻ നൽകിയ പാസിലൂടെ, അളന്ന് മുറിച്ച് ഞാൻ കൊടുത്ത പാസിലൂടെ മറ്റൊരാൾ ഗോൾ അടിക്കുമ്പോൾ ആ കളിക്കാരന് കിട്ടുന്ന ആത്മനിർവൃതി എന്ന് പറഞ്ഞാൽ ഗോളിന് മേലെയാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കലിന്റെയും വാങ്ങലിന്റെ ഒരു നല്ല സന്ദേശവും ഉള്ളവരാണ് മലപ്പുറം ജില്ലക്കാരാണെന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് മലപ്പുറം ജില്ലക്കാർ കാണുന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലക്കാരുടെയും കേരളത്തിന്റെയും അന്തസ് ഉയർത്തിയ ചേലക്കാടൻ ആയിഷയുണ്ട്. ആദ്യമായിട്ട് സാക്ഷര കേരളത്തിന് ഒരു അഭിമാനമായിട്ടുള്ള വ്യക്തി. 1988 കേട്ടോ, സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞത്തിലൂടെ ജില്ല, മലപ്പുറം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായിട്ട്. ആ പദ്ധതിയിലൂടെ ഏറ്റവും തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചത് മലപ്പുറം ജില്ലയുടെ ഒരു പഠിതാവായിരുന്നു. അവരുടെ പേരാണ് ചേലക്കോടൻ ആയിഷ. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി ലോകത്തോട് പ്രഖ്യാപിച്ചത് ചേലക്കോടൻ ആയിഷയിലൂടെയായിരുന്നു. 2003 കേരള സർക്കാരിന്റെ അക്ഷയ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയെന്ന ജില്ലയും ആ നേട്ടവും മലപ്പുറത്തിന് മാത്രം സ്വന്തമാണ്. അങ്ങനെ സൈബർ രംഗത്തായാലും അതുപോലെ അക്ഷരങ്ങളുടെ രംഗത്തായാലും കായിക രംഗത്തായാലും കലാരംഗത്തായാലും എഴുത്തും വായനയും പ്രകൃതിയും ഭംഗിയും രുചികളും എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു ജില്ല ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലപ്പുറം ജില്ല തന്നെയാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മലപ്പുറം ജില്ല തന്നെയാണ്. ഇവിടെ എവിടെ നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ എടേ നാട് മലപ്പുറത്തെ എടിയാ, മഞ്ചേരിയാ, കൊണ്ടോട്ടിയാ, തിരുവനങ്ങാടിയാ, പൂക്കോട്ടൂരാ, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് മലപ്പുറം കാര്യം.
9: ഞങ്ങളിങ്ങനെ മധ്യ തിരുവിതാംകൂർ ഇരിക്കും, ഞങ്ങൾക്ക് പോലും ഈ പേരുകൾ കേൾക്കും. നമ്മുടെ സ്വന്തം തോന്നണമെങ്കിൽ അവിടുത്തെ ആളുകളുടെ ഗുണമാണ്, നിങ്ങളുടെ മാത്രം ഗുണമാണ്.
10: ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യർ അതാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന കണ്ണൂർക്കാരെ കുറിച്ചാണ് അങ്ങനെ പറയാറുള്ളത്. പക്ഷെ അവരിൽ ഒരുപടി മേലെയാണ് മലപ്പുറം ജില്ലക്കാരെന്ന് തോന്നുന്നു. കാരണം അവരുടെ സിരകളിൽ കാൽപന്ത് കളിയുടെ ആരവുണ്ട്, അവരുടെ സിരകളിൽ ഭക്ഷണത്തോടുള്ള രുചിയുണ്ട്, അവരുടെ സിരകളിൽ ഓരോ വരുന്ന ഒരാളുടെയും അതിഥിയായിട്ടല്ല സ്വന്തം വീട്ടുകാരായിട്ട് കൂടപ്പുറപ്പായിട്ട് ചേർത്ത് പിടിക്കുന്ന ജില്ലക്കാരാണ് മലപ്പുറം ജില്ലക്കാർ. പലപ്പോഴും പല വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും അനാവശ്യമായിട്ട് മലപ്പുറം ജില്ലയുടെ പേര് കൂട്ടിയാറുണ്ട്. പക്ഷെ അതൊന്നും മലപ്പുറത്തിന്റെ പരിധിയിലേയല്ല വരുന്നത്. മറ്റ് ജില്ലകളിൽ പാപഭാരം കൂടി ഏറ്റുവാങ്ങേണ്ടി വരുന്നവരായിട്ട് മലപ്പുറം ജില്ലക്കാർ മാറാറുണ്ട്. പക്ഷെ സത്യം അതല്ല. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നിങ്ങൾ മലപ്പുറത്ത് കൂടി സഞ്ചരിക്കുക, ഒരു ദിവസം അവിടെ താമസിക്കുക, അവരിലൊരാളുടെ വീട്ടിൽ അവരുടെ അംഗമായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ ഒരു ചങ്ങാതിയെങ്കിലും മലപ്പുറത്തുകാരനായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക, ലൈഫ് സെറ്റ് ആണ്.
9: തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ മലപ്പുറത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന്.
10: ഹാപ്പി ബർത്ത്ഡേ ടു മലപ്പുറം.
9: അതെ, 1969 മലപ്പുറം എന്ന ഒരു ജില്ല പിറന്നത് അല്ലെ. അത് തന്നെയാണ് നമ്മൾ ഇന്ന് എന്താ സംഭവത്തിലും കൂടുതലായിട്ടും പറഞ്ഞത്.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
0: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
1: ഈ പയ്യന്
0: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
2: അഭിജിത് കുമാർ
0: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങളാണ് നിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
4: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. നമ്മുടെ നാട് ഇന്ത്യയൊക്കെ എത്രയോ അങ്ങ് ഡെവലപ്പായി പോയെന്നറിയോ ഈ ടെക്നോളജി പരമായിട്ട്. നമുക്കറിയാം പണ്ട് ഈ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ചേട്ടന്മാരൊന്നും അത്ര അപ്ഡേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ ഒരു ഹേമന്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു നോട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, അദ്ദേഹം ഒരു ഇന്ദിരാനഗറിൽ നിന്ന് നമ്മുടെ കോർമംഗലയിലേക്ക്, നമുക്കറിയാം ബാംഗ്ലൂരിലൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഈ രണ്ട് സ്ഥലവും വളരെ ഫേമസ് ആണ്. പ്രത്യേകിച്ച് മടിവാല, കോർമംഗല ഇതൊക്കെ തന്നെ നമ്മൾ നാട്ടിലേക്ക് ഈ കല്ലട വോൾവോ ബസ് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലം കൂടെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്ദിരാനഗറിൽ നിന്ന് ഇദ്ദേഹം കോർമംഗലയിലേക്ക് ഒരു യാത്ര നടത്തി. അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് യാത്ര നടത്തിയത്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ സമയത്ത് പൈസ കൊടുക്കാനായിട്ട് ക്യാഷിന് വരെ ഇദ്ദേഹം ചോദിച്ചു. ഇതുണ്ടാകുന്നു യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം എന്തെങ്കിലും ഓട്ടോയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ യൂഷ്വലി നമ്മൾ ഈ എന്താ പറയുന്നത് പ്രിൻ്റ് ഔട്ടൊക്കെ എടുത്തിട്ടാണല്ലോ നമ്മൾ ഈ ഒരു QR കോഡിൻ്റെ എടുക്കുന്നത്. അദ്ദേഹം പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്മാർട്ട് വാച്ച് എടുത്ത് അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന QR കോഡ് അങ്ങോട്ട് കാണിച്ചു. ഈ സത്യം പറഞ്ഞ ഹേമന്ത് പറയുന്ന പുള്ളിയെ സത്യത്തിൽ ആ നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം കാണുന്നത്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടെ ആ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന ഒരു വീഡിയോ ഒരു സ്റ്റില്ല് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇതിന് ഭയങ്കര വ്യൂസാണ് കിട്ടിയത്. നമ്മുടെ നാട് ഒരു പക്ഷേ 2018 കഴിഞ്ഞ സമയത്താണ് നമ്മൾ കുറച്ചുകൂടെ ഡിജിറ്റലിലേക്ക് നമ്മുടെ നാട് വരാൻ തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടാവുക ഇതൊക്കെ എവിടെ ഇതൊക്കെ ആരെങ്ങനെ എപ്പോൾ എങ്ങനെ ചെല്ലും എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ആകാൻ പോകുന്ന, 8 കഴിയുന്ന സമയത്ത് നമ്മുടെ നാട് ഒരുപാട് ഡിജിറ്റലിലേക്ക് മാറിയതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും എല്ലായിടത്തും പോയാലും നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം തന്നെയാണ് നമുക്ക് കാണുന്നത്. ഇപ്പം നമ്മളൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ എന്താ പറയുന്നത് ടാപ്പ് ചെയ്യാനായിട്ട് നോക്കുന്നത് കാർഡൊന്നും ഇപ്പം എങ്ങും വേണ്ട, എല്ലാവർക്കും QR കോഡിൽ സംഭവം അയച്ചാൽ മതി. പക്ഷെ നമ്മുടെ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ നാടും അങ്ങനെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ യൂറോപ്പിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അമേരിക്കയിൽ പോകുമ്പോൾ മാത്രം കണ്ടാൽ പോരല്ലോ, നമ്മുടെ നാടും വരണം. നമ്മുടെ നാട് ഇതുപോലെ ഡിജിറ്റലി ടെക്നോളജിക്കലി എല്ലാം മേലെ വരണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു ഓട്ടോറിക്ഷ ചേട്ടൻ്റെ ഒരു വ്ലോഗ് കാണുമായിരുന്നേ. അദ്ദേഹം സ്ഥിരം ലൈഫ് ആസ് എ ഓട്ടോ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അദ്ദേഹത്തിന്. എന്ത് രസമാണെന്ന് അറിയാം അദ്ദേഹം കാണിക്കുന്നത്. കാരണം ആ പഴയ മെൻറ്റാലിറ്റിയൊക്കെ മാറി ആളുകളൊക്കെ തന്നെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ചിന്തിക്കാം, എത്ര മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാം, അദ്ദേഹത്തിൻ്റെ ഒരു ഫുൾ ലൈഫ് സൈക്കിളും ഇതൊക്കെ കാണിച്ച് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി ആ ഒരു വീഡിയോ പലർക്കും ഒരു പക്ഷേ. അപ്പോൾ അതിൻ്റെ കമൻസ് വന്നേക്കുന്ന, അപ്പോൾ അദ്ദേഹം രാവിലെ വീട്ടിൽ എണീക്കുന്നു, ഓട്ടോ ക്ലീൻ ചെയ്യുന്നു, മക്കളുമായിട്ടിരുന്നു ഭക്ഷണം കഴിക്കുന്നു, മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓട്ടം പോകുന്നു, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓട്ടം, അങ്ങനെ കുറേ കഴിഞ്ഞു അദ്ദേഹം ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വരുന്നു, വീണ്ടും അദ്ദേഹത്തിന് ഓട്ടം പോകുന്നു, 4 5 കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കവലയിലെ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഈ പഴംപൊരിയും അതുപോലെ ഇതൊക്കെ സ്നാക്സും മേടിച്ചുകൊണ്ട് വീട്ടിൽ വരുന്നു, കുട്ടികളായിട്ട് കഴിക്കുന്നു, എന്നിട്ട് ബാക്കി സമയം വീട്ടിൽ ചിലവഴിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റിൽ പറയുന്നത് താങ്കൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് താങ്കൾ ഈ ലൈഫ് കൊണ്ട് ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, അതുകൊണ്ട് സ്റ്റിൽ അങ്ങനെ തന്നെ നിൽക്കുക. മറ്റൊരു കമൻറ്റ് ഞാൻ കാണുന്നത് ലക്ഷങ്ങൾ കിട്ടുന്ന ഗൾഫിലെ സാലറി ഒരിക്കലും ഇതിനോട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കമൻറ്റ്. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിലെ ഓരോ ജോലിയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നു, അതുപോലെ തന്നെ ടെക്നോളജിക്കലി വളരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അതിന് സോഷ്യൽ മീഡിയയുടെ പങ്കും നമ്മുടെ നാട്ടിൽ ഇത്ര സുലഭമായിട്ട് കിട്ടുന്ന ഇൻ്റർനെറ്റിൻ്റെ പങ്കും അത് വളരെയധികം തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ കേരളത്തിലെ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലെയും കാര്യങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ നോക്കിയാൽ സൗത്ത് ഇന്ത്യ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താ ഹേമന്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ് ഈ ഇന്ദിരാനഗറിൽ നിന്ന് കോർമംഗലേക്ക് പോയ ആ ഓട്ടോ ഡ്രൈവറിൻ്റെ കയ്യിലെ വാച്ചിൽ കാണിച്ച QR കോഡ് വഴി ഇപ്പോൾ ഭയങ്കര അധികം ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൈ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻ ട്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സമാധാനം, കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ CPMനുള്ളിൽ അമർഷമെന്ന റിപ്പോർട്ട്. പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഭീഷണി പ്രചരണങ്ങൾക്ക് വഴങ്ങരുത്, എന്ത് വെളിപ്പെടുത്തൽ വന്നാലും പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായതിൽ കൂടുതൽ നഷ്ടം വരാനില്ല. രാഷ്ട്രീയ സ്വാധീനവും ഭക്തിയും പറഞ്ഞാണ് ശബരിമലയിലെ തട്ടിപ്പ് നടത്തിയത് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഉയരുന്നത്. അമർഷം സംസ്ഥാനത്തെ നേതൃത്വത്തെ അറിയിക്കാനും ആലോചനയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളും സ്ഥലമാറ്റങ്ങളും പുനഃപരിശോധിക്കും. അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്ക് നടന്ന സ്ഥലമാറ്റം ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും. സ്ഥലമാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവർക്ക് ഉന്നത പദവി നൽകിയെന്ന ആക്ഷേപം ശക്തം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചെന്നാണ് പ്രധാന ആരോപണം. പുതിയ ട്രാൻസ്ഫർ ഓർഡർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ഇത് തിരുത്തണമെന്ന് ദേവസ്വം ബോർഡിന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കുമെന്ന് മന്ത്രി. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസത്തിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്ന നിലയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയന്റെ വിമർശനം. നിലവിൽ 16 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് ആശ്വാസമായ പെൻഷനാണ് UDF സർക്കാരിന്റെ നയപരമായ തീരുമാനം മുടങ്ങിയിരിക്കുന്നതെന്നും പിണറായി വിജയൻ. പ്രിയദർശിനി സൌജന്യ യാത്ര തുടങ്ങിയ കഴിഞ്ഞ ദിവസം KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തത് 13 ലക്ഷത്തിലേറെ വനിതാ യാത്രികർ. കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച് 5.5 ലക്ഷത്തിലധികം വനിതാ യാത്രികരുടെ വർദ്ധനവാണ് ഇന്നലെ മാത്രം ഉണ്ടായത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പിട്ട ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. ഇറാനിയൻ തുറമുഖങ്ങൾക്കുമേലുള്ള നിയന്ത്രണങ്ങൾ അതുവരെ തുടരുമെന്ന് അമേരിക്ക. ഇറാൻ ആണവ പദ്ധതി സംബന്ധിച്ച് പുതിയ വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി ലഭിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അമേരിക്ക ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്നും ജെഡി വാൻസ് പറയുന്നു. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയും. ലെബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി. US ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്നും UAE. യുദ്ധ പ്രതിസന്ധിയെ UAE നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോ അൻവർ ഗർഗാഷ് പ്രതികരിച്ചു. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹെസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ പങ്കെടുക്കുന്നു. ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. മത്സരത്തിന്റെ 7ാം മിനിറ്റിലും 55ാം മിനിറ്റിലും സ്കോർ ചെയ്ത ന്യൂസിലൻഡ് ലീഡ് നേടിയപ്പോൾ 32ാം മിനിറ്റിലും 64ാം മിനിറ്റിലും തിരിച്ചടിച്ചാണ് ഇറാൻ ഒപ്പത്തിനൊപ്പം എത്തിയത്. ഏലിയ ജസ്റ്റാനക്കിവീസിന്റെ 2 ഗോളും നേടിയത്. 2 തവണ മുന്നിലെത്തിയിട്ടും ലീഡ് നിലനിർത്താൻ കഴിയാത്ത ന്യൂസിലൻഡിനെ മികച്ച പോരാട്ട വീര്യത്തോടെയാണ് ഇറാൻ തളച്ചത്.

0: MFM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Africa, Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക
2: കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നേ ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Kaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ചൂട് കൂടിയ ദിവസമാണ്. ഇപ്പോഴത്തെ ദുബായിലെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 44%.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു പുതിയൊരു ദിവസം ഓഫീസിൽ 9 മണി കഴിഞ്ഞൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നവരാണ് ഒരു ബിഗ് ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കഴിഞ്ഞ 3 ദിവസം എന്തൊക്കെയാണ് ചെയ്തത്? സിനിമ ഏതെങ്കിലുമൊക്കെ കണ്ടിരുന്ന? ഒരുപാട് സിനിമ നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇറങ്ങിയൊരു ദിവസമായിരുന്നു. പക്ഷേ ഫിഫ ഉള്ളത് കൊണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കില്ല. വൈകുന്നേരം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 8 മണി സമയത്തൊക്കെ കളി തുടങ്ങുന്നവരാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മൾ സ്പെയിൻ്റെയും കാബോവർഡേയുടെയും ഒക്കെ കാബോവർഡേയാണോ അതോ കേബോവർഡേയാണോ, പലയിടത്തും പല പ്രൊണൗൺസ്, പക്ഷേ CABO എന്നും ചിലയിടത്ത് കാണുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൊണൗൺസിയേഷൻ വരുന്ന സമയത്ത് കേബോവർഡേ എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എന്താണേലും കേബോവർഡേ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കേബോവർഡേയുടെ ഒക്കെ കളികൾ കണ്ട് തുടങ്ങിയവർക്ക് നല്ല കിഡിലം കളികളാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഞാനിപ്പോൾ കാണുകയായിരുന്നു രാത്രിയിൽ, നാട്ടിൽ രാത്രി പുലർച്ചെ 3 മണിക്ക് ഒച്ച വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൻ്റെ പുറത്താകുമെന്നാണ് ഉപ്പയമ്മയും പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂട്ടുകാരെ, ഈ ഒച്ച വെക്കാതുള്ള ആഹ്ലാദ പ്രകടനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ് സത്യം പറഞ്ഞാൽ കാണാൻ. ഇത് ഈ ഒരു സീസണിൽ മാത്രം കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത്, ഇത് ഫുട്ബോളിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് തന്നെ അത് തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കളി, ഞാൻ പറഞ്ഞതുപോലെ കേബോർഡേയും അതുപോലെ സ്പെയിനെങ്കിലും ഒരു രാജ്യം എപ്പോഴെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും നമ്മൾ പോയി ചോദിച്ചിട്ടുണ്ടോ സാറേ എനിക്ക് കേബോർഡേയുടെ ടീഷർട്ട് വേണം, ജേഴ്സി വേണം, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കത്തില്ല. കാരണം എന്താ, നമുക്ക് വിജയത്തിൻ്റെ കൊടുപിടി കയറിയവരെ മാത്രം മതിയല്ലോ. ഏതാ അർജൻറ്റീന ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോർച്ചുഗൽ ആയിക്കോട്ടെ, ബ്രസീൽ ആയിക്കോട്ടെ, നമുക്ക് ഇവരെ മാത്രം മതി. ബാക്കി പിന്നെ വന്നു കഴിഞ്ഞാൽ സ്പെയിനും ഇംഗ്ലണ്ടും അവരങ്ങനെയൊക്കെ ജർമ്മനിയും കുറച്ച് കുറച്ച് രാജ്യങ്ങളോടെ ഉള്ള ജേഴ്സികൾ മാത്രം മതി. പക്ഷേ ഈ ഒരു രാജ്യം, ഈ ഞാൻ സത്യം പറഞ്ഞ് നോക്കാനോ, എവിടെയാണ് ഈ കേബോർഡേ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഗോൾ കീപ്പറായ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം? ഞാൻ അങ്ങനെ ഇൻസ്റ്റാഗ്രാം തപ്പിപ്പോയപ്പോഴാണ് ആ ഒരു സത്യം അറിയുന്നത് കേട്ടോ. ജോസ്മിനാർ ഡിയാസ് എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ, ജോസിമർ ഡിയാസ് എന്ന് പറയുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പറയുന്നത്. അതായത് നമ്മുടെ കേബോർഡേയുടെ ഗോളിയുടെ കാര്യമാണ് പറയുന്നത്. ഇദ്ദേഹം വെറും 46,000 ഫോളോവേഴ്സ് ആയിരുന്നു ഇന്നലെ 8 മണിക്ക് മുന്നേ, കളി തുടങ്ങുന്നതിന് മുന്നേ ഇദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ ഈ സമയം നമ്മുടെ യു എ സമയം 9 മണി കഴിഞ്ഞ് 13 മിനിറ്റിൽ നോക്കുകയാണെങ്കിൽ 5.3 മില്യൺ ഫോളോവേഴ്സായി മാറിയേക്കാണ് ഈ ജോസിമാർ ഡിയാസ് എന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ കാവൽക്കാരൻ തന്നെ. അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ബയോയിൽ ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, നെവർ ഫോർഗെറ്റ് ഹൂ യു ആർ ആൻഡ് വേർ യു കെയിം ഫ്രം. അത് തന്നെയാണ് അദ്ദേഹം കാണിച്ചു വരുന്നത് കളിയിൽ. പ്രൊഫഷണൽ സോക്കർ പ്ലെയർ, കേബോർഡേ നാഷണൽ ടീം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം വളരെ സിമ്പിളായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോലും സമയം ഉണ്ടായി കാണില്ല. അദ്ദേഹത്തിൻ്റെ മാച്ചസിൻ്റെ കുറേയധികം ഫോട്ടോസും പ്ലേയിങ് വീഡിയോസും ഒക്കെ തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ ഈ 5.5 മില്യൺ ഫോളോവേഴ്സ് ഇദ്ദേഹം ഇന്നലെ കളിച്ച ആ ഒരു കളി കൊണ്ട് മാത്രം ഇദ്ദേഹത്തിന് കിട്ടിയതാണ്. ഏകദേശം നോക്കുകയാണെങ്കിൽ സ്പെയിനിൻ്റെ മുന്നിൽ പതറാതെ മാറി വിരിച്ച് നിന്ന ഒരു ഗോൾ കീപ്പറായിട്ടാണ് ഞാൻ അദ്ദേഹം കാണുന്നത്. കാരണം നോവിക്കാനത്തെ വന്നിനെ അദ്ദേഹം മാറോട് ചേർത്താണ്, സ്പെയിനിൻ്റെ വെടിയുണ്ടകൾ പോലെയാണ് ഗോളുകൾ വന്നത്. അതിനെയൊക്കെ തന്നെ തൻ്റെ കൈകൊണ്ട് തട്ടിത്തെറിപ്പിച്ച്, ഗോൾ പോസ്റ്റിൻ്റെ മണ്ടയിലൂടെ തട്ടിത്തെറിപ്പിച്ചായിരുന്നു ഈ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഗോൾ കീപ്പറിലെ കരിയറിലെ തന്നെ മികച്ചതാണ്. ഫിഫയിൽ തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷത്തെ, അല്ലെങ്കിൽ സോറി 3 ടേമിലെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ 7 ഷോട്ടുകളിലും ക്ലീൻ ചിറ്റ് നേടിയേക്കുന്നുള്ള ഗോളുകൾ ഒരാളായി കൂടെ മാറിയേക്കാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ 2018 ശേഷം വന്നേക്കുന്ന ഏറ്റവും മികച്ച ഗോളി എന്ന് വേണമെങ്കിലും ഇദ്ദേഹത്തിനെ പറയാം. 25 വയസ്സ് വരെ ഇദ്ദേഹം ഫുട്ബോൾ എന്തെന്ന് ഇത് അറിഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം ഒരു 15 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന അദ്ദേഹത്തിൻ്റെ കരിയർ, നമ്മളൊക്കെ പറയുമല്ലോ നമ്മുടെയൊക്കെ പ്രായം കഴിഞ്ഞു പോയി ഇനി എന്തിനാണ്. അതല്ല, 25 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഫുട്ബോളിലേക്ക് വരുന്നത്. അവിടുന്നാണ് ഇന്ന് കേബോർഡേ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്തിൻ്റെ എന്താ പറയുന്നത് നായകൻ അദ്ദേഹം തന്നെയായിരുന്നു. സ്പെയിൻ വേഴ്സസ് ഗോൾ കീപ്പർ എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ മത്സരവും പറയേണ്ടത്. പക്ഷേ ഈ കേബോർഡേ എന്ന് പറയുന്ന രാജ്യം എന്താണ്, എവിടെയാണ്? അതായത് ഇത് ദ സെൻട്രൽ അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഒരു കോസ്റ്റൽ ഏരിയ ആയിട്ട് തന്നെയാണ് വരുന്നത്. വെസ്റ്റ് ആഫ്രിക്കൻ റീജിയനിലാണ് വരുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് കടൽ, അതുപോലെ തന്നെ ഐലൻഡ്സ് ഒക്കെ തന്നെയാണ്. 10 വോൾക്കാനിക് ഐലൻഡാണ് ഈ ഒരു രാജ്യത്തിലുള്ളത്. അത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി തേടി പോയ സമയത്ത് പണ്ട് നമ്മൾ കഥയൊക്കെ പറയുന്ന പോലെ ഈ പോർച്ചുഗീസുകാരുടെ ഒരു അധിനിവേശം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ പോർച്ചുഗീസ് കോളനീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലാംഗ്വേജ് ഇന്നും പോർച്ചുഗീസ് തന്നെയാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അവർ പറയുന്നത്. ഒരുപാട് നല്ല ബീച്ചുകളും മലനിരകളും ഒക്കെയുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു നാടാണ് ഈ എന്താ പറയുന്നത് ഈ നാച്ചുറൽ കൺസർവേഷൻ ഏരിയാസ് പോലും, ഈ
വോൾക്കാനിക്, നമ്മൾക്ക് അറിയാലോ ഈ വോൾക്കാനിക് മൗണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു ഷേപ്പ് നമുക്ക് അറിയാലോ, ആ ഒരു മൗണ്ടൻ നിൽക്കുന്നത് എങ്ങനെയാണ്, ആ എക്സാക്ട് ഷേപ്പിൽ നമുക്ക് കേപ്പ് വേർഡേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു ഒരു കുഞ്ഞൻ രാജ്യം, ഏകദേശം 500,000 പേരെ ഈ രാജ്യത്ത് നമുക്ക് താമസിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്രയും കുഞ്ഞൻ രാജ്യത്ത് എന്നാണ് ഈ ഫിഫ ലോകകപ്പ് കളിക്കാനായിട്ട് ആ ഒരു ടീം എത്തുന്നത്. ഇനി മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്താ പറയണേ, ഈ അറ്റ്ലാന്റിക് ഓഷ്യൻ അതിനിങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് കിടക്കുന്നിടത്ത് രണ്ട് കുത്തുകുത്തു പോലെ രണ്ട് മൂന്ന് ഒരു ഒരു ഐലൻഡ് കാണാം, അതാണ് ഈ രാജ്യം എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ഒരു വ്യക്തി ഉണ്ടാക്കിയിരിക്കുന്ന ഓളം കൊണ്ടാണ് ഞാൻ രാവിലെ കയറി ഇതൊക്കെ തന്നെ നോക്കിയത്. ഒരുപക്ഷെ അറിയാവുന്നവരുണ്ടാവും, പക്ഷെ അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കേപ്പ് വേർഡ് എന്ന് പറയുന്ന രാജ്യം ഒന്ന് കയറി നോക്കാം. എന്നാലും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചേക്കുന്നതാണ് ഈ ഒരു രാജ്യം കൂടെ കേട്ടോ. എന്നാലും ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ, വരാൻ പോകുന്ന ഇനിയും ഈ വർഷം വന്നേക്കുന്ന പുതിയ ടീമുകളൊക്കെ ഒരു പക്ഷേ നമ്മളെ അമ്പരിപ്പിക്കാൻ പോകുന്ന പ്രകടനങ്ങളായിരിക്കാം കാഴ്ചവെക്കുന്നത്. എന്താണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വി എന്നിപ്പം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഗൂഗിളോ അടിക്കുമ്പോൾ തന്നെ, കാരണം വോസിന 1 എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ യൂസർ നെയിമായിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ജോസിമ ഡിയാസ് എന്ന് പറയുന്നത് കൊടുത്തേക്കുന്നത്. അപ്പോൾ വി എന്ന് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഗൂഗിൾ സെർച്ചിൽ അത്രയും മാത്രം ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം ഒരു 12 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തേക്കുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. 6 അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ കഴിഞ്ഞ മണിക്കൂറിനെ കാട്ടിൽ ഇച്ചിരി ഭേദമുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഇച്ചിരി സ്ലോ മൂവിംഗ് ട്രാഫിക് കുറഞ്ഞതായിട്ടാണ്. മിർദിഫ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. ഷാർജ മാത്രമേ ഉള്ളൂ ഒരു കൺജഷൻ കാണിക്കുന്നത്. റാസൽഖോർ അൽഖൈൽ റോഡിലും കുറച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക് കാണിക്കുന്നുണ്ട്. അലിത്തെ ടോൾ റോഡിലും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ പീക്ക് ട്രാഫിക് എന്ന് പറയുന്നത്. ജെ വി സിയുടെ ഔട്ടോ സൈക്കിളിൽ ചെറിയൊരു കൺജഷൻ. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കേൾക്കുകയാണ്. അജ്മാൻ ഉമ്മൽ ക്വീൻ റോഡും റാസൽ ഖീമ ടു വച്ച് എല്ലാം തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. കമ്പയറിംഗ് വിത്ത് കഴിഞ്ഞ 2 മണി

0: ഒരു സഡൻ വൈപ്പ് ഔട്ട് ആണ് ട്രാഫിക്കിൽ ഞാൻ റോഡിൽ കാണുന്നത്. ഇനി ഇതല്ലാതെ വേറെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വണ്ടി ഓടിക്കാത്ത സമയത്ത് മാത്രം.
1: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply. Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമ. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: ലോകത്തിലെ സേഫസ്റ്റ് ആയിട്ടുള്ള 10 എയർലൈൻസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 5 സ്ഥാനത്തെ എമിറേറ്റ്സ് വരുന്നുള്ളൂ. എനിക്കറിയാം നിങ്ങളിത് ഇപ്പൊ പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എമിറേറ്റ്സ് ഇന്ന് ഫസ്റ്റ് നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മൾ യു എയിൽ താമസിക്കും, ദുബായിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ എമിറേറ്റ്സ് എന്നുള്ളൊരു പേര് നമുക്ക് എപ്പോഴും എന്താ പറയണേ നമ്മുടെ ഫേവറേറ്റ് കൂടെയാണ്. അപ്പൊ ലോകത്തിലെ 10 സ്ഥാനങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സ്ഥാനമാണ് എമിറേറ്റ്സ് വരുന്നത്. ഇതിന്റെ താഴെയിൽ നിന്ന് നമുക്ക് നോക്കാം, 10 സ്ഥാനം വരുന്നത് കൊറിയൻ എയർ ആണ്. 9 സ്ഥാനം നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഉണ്ടോ, ഏത് രാജ്യമാണെന്നെങ്കിലും ഉണ്ടോ, ഒരു ഗസ് ചെയ്ത് വെക്ക്. നമുക്കറിയാം പലപ്പോഴും നമുക്ക് യു എ ഉണ്ടായിരിക്കും നമ്മുടെ ലിസ്റ്റില്, നമുക്ക് അല്ലെങ്കിൽ സിംഗപ്പൂർ ഉണ്ടായിരിക്കും നമ്മുടെ ലിസ്റ്റില്, ഖത്തർ ഉണ്ടായിരിക്കും നമ്മുടെ ലിസ്റ്റില്. എന്നാൽ മറ്റേതൊക്കെ രാജ്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വരുന്നത് എന്നാ ജസ്റ്റ് ആലോചിച്ച് നോക്കി. 9 സ്ഥാനം വിർജിൻ ഓസ്ട്രേലിയ ആണ് വരുന്നത്. വിർജിൻ ഓസ്ട്രേലിയ നമുക്ക് പലപ്പോഴും നമ്മളങ്ങനെ എന്താ പറയുന്നത് മീഡിയസിലൂടെ മാത്രമാണ് ഈ എയർലൈൻ ഞാൻ കണ്ടത്, നേരിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവ എയർ ആണ് 8 സ്ഥാനം. 7 സ്ഥാനം നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സിംഗപ്പൂർ എയർലൈൻസ്, വൺ ഓഫ് ദ സേഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ളൊരു ടാഗൂടെ സിംഗപ്പൂർ എയർലൈൻസിനുണ്ട്. 6 സ്ഥാനം വരുന്നത് എയർ ന്യൂസിലാൻഡ് ആണ്. 5 സ്ഥാനം ഞാൻ പറഞ്ഞതുപോലെ എമിറേറ്റ്സ് ആണ്. ഇനിയും വരുന്ന 4 സ്ഥാനങ്ങൾ ഒന്ന് ആലോചിക്കുക. നമ്മൾ പറഞ്ഞ ലിസ്റ്റിലെ അത്രയും എണ്ണം ഇതുവരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. 4 സ്ഥാനത്തിലേക്ക് പോകുന്നത് നമ്മളൊക്കെ ഇപ്പോഴും പറയുന്നത് എമിറേറ്റ്സ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേരാണ് ഖത്തർ എയർവേസ്. ഖത്തർ എയർവേസ് ആണ് 4 സ്ഥാനം വരുന്നത്. 3 സ്ഥാനം വരുന്നത് കോണ്ടാസ് ആണ്. 2 സ്ഥാനം കാത്തി പസഫിക് ആണ്. ഇത് ഞാൻ ഇവിടുന്ന് ടെർമിനൽ 3 എന്ന് കണ്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് പലപ്പോഴും. ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫ്ലൈറ്റ്സ് സ്കെച്ച് ചെയ്യുന്നത്. നമ്മുടെ എപ്പോഴും നമുക്ക് ഇതുവഴി കൂടെ പോകുന്ന സമയത്ത് പല ഫ്ലൈറ്റ്സ് അവിടെ കിടക്കുന്ന കാണാം. എന്താ പറയുന്നത് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഞാൻ എങ്ങനെ നോക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ സൂം ചെയ്ത് നോക്കും ഏതാണ് ആ പോകുന്ന ഫ്ലൈറ്റ്സ്. നമുക്ക് ടർക്കിഷ് ഫ്ലൈറ്റ്സ് കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഈ അമേരിക്കയുടെ ചില ഫ്ലൈറ്റ്സ് നമ്മൾ ടുവേർഡ്സ് അല്ല നമ്മുടെ അൽമല്ല പ്ലാസയുടെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോജിസ്റ്റിക്സ് ഒക്കെ കഴിയുന്നതിൻ്റെ അവിടെ ആയിട്ട് ലോങ് ഫ്ലൈറ്റ്സ് ഒക്കെ അവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നമുക്ക് ഈ ലോങ് ഫ്ലൈറ്റ്സ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ഫ്ലൈറ്റ്സൊക്കെ പാർക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. ഇനി അത് 2 സ്ഥാനം കാത്തി പസഫിക് ആണ്. ഇനി ഫസ്റ്റ് പൊസിഷൻ, ലോകത്തിലെ സേഫസ്റ്റ് ആയിട്ടുള്ള ദ ഫസ്റ്റ് പൊസിഷൻ മറ്റാരുമല്ല എത്തിഹാദ് എയർവേസ് തന്നെയാണ്. ആ ഒരു 1 സ്ഥാനം കരസ്ഥമാക്കിയേക്കുന്നത് സച്ച് എ ബ്രില്യൻറ്റ് ഫ്ലൈറ്റ്. ഞാൻ അതിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് തരുന്ന ഒരു ക്വാളിറ്റി അഷുറൻസ് ഉണ്ടല്ലോ അത് ഗംഭീരമാണ്. അത് എമിറേറ്റ്സ് ആയിക്കോട്ടെ, എനിക്ക് എമിറേറ്റ്സോ എനിക്ക് ഒട്ടും മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലൈറ്റാണ്. എനിക്ക് അതുപോലെ ഇഷ്ടമുള്ളൊരു ഫ്ലൈറ്റ് ആയിരുന്നു എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ. അത്രയും ഞാൻ നമ്മളൊക്കെ ഈ കയറുന്നതിന് മുന്നേ നമ്മുടെ സ്വപ്നം കാണുമല്ലോ അല്ലെ, കൊതിക്കുമല്ലോ ഇന്ന ഫ്ലൈറ്റ്സ്. ഈ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനറൊക്കെ അത്രയും എന്താ മികച്ച് നിന്ന ഫ്ലൈറ്റാണ്. പക്ഷേ അതിൻ്റെ സർവീസ് കൊണ്ട് സത്യം പറഞ്ഞാൽ താഴേക്ക് പോയ ഒരു ഫ്ലൈറ്റാണ്. അല്ലെങ്കിൽ എന്നാ ഫ്ലൈറ്റാണ്, 3 റോയായിട്ടിരിക്കുന്ന ഇത്ര രാജകീയമായിട്ടുള്ള ഒരു ഫ്ലൈറ്റ്. പക്ഷെ അതൊന്നും ലിസ്റ്റിൽ പോലും ഇപ്പോൾ എങ്ങും കാണാനില്ല. പക്ഷേ ഒരു ഇന്ത്യൻ എന്നുള്ളൊരു നില നമുക്ക് എപ്പോഴും നമുക്കറിയാം, നമ്മുടെ എയർ ഇന്ത്യ എന്ന് പറയുന്ന ആ പേരിലുള്ള ഒരു ഫ്ലൈറ്റിൽ നമ്മൾ ഇതുപോലെയൊക്കെ റാങ്കിംഗ് ലിസ്റ്റ് വരുമെങ്കിൽ എത്രമാത്രം പ്രൗഡായിരിക്കും അല്ലേ. പക്ഷേ എത്തിഹാദ് നമുക്കൊന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു ഒരു 2018-19 കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഫ്ലൈറ്റിൽ കിട്ടുന്ന ഇൻ്റർനെറ്റ് സ്കൈ ഇൻ്റർനെറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നേക്കുന്ന എമിറേറ്റ്സിന് മുന്നേ കൊണ്ടുവന്നേക്കുന്നതായിരുന്നു എത്തിഹാദ് എയർവേസ്. പ്രത്യേകിച്ച് ലോങ് ജേണി ഒക്കെ പോകുന്നവർക്കും ഈവൻ ഷോർട്ട് ജേണി നമ്മുടെ നാട്ടിലേക്കൊക്കെ പോകുന്നവർക്കും ഒക്കെ ഒരുപോലെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു എത്തിഹാദ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നമ്മളെ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും സീറ്റിൻ്റെ വൃത്തിയാണെങ്കിലും അത് എല്ലാം എനിക്ക് എമിറേറ്റ്സും എത്തിഹാദും ഒന്നും വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ എക്കോണമി ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുന്നത് ലെഗ് സ്പേസിനൊക്കെ ഇച്ചിരി ചെറിയ കഞ്ചേഷനും കാര്യങ്ങളൊക്കെ ഈ ഫ്ലൈറ്റ്സിനെല്ലാം തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും പക്ഷേ ഇത് സേഫ്റ്റിയുടെ കാര്യത്തിലാണ് നോക്കിയത്, ഒന്നും പറയാനില്ല. ആൻഡ് എനിക്ക് ഒരു പേരും കൂടെ ആഡ് ഓൺ ചെയ്യണം സത്യം പറഞ്ഞാൽ നമ്മുടെ എയർ അറേബ്യ. കാരണം സേഫ്റ്റിയും ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ വേറെ നമ്മൾ ഈ എന്താ പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും മറ്റ് ഫ്ലൈറ്റ്സിലൊക്കെ കയറണം, നമ്മുടെ ഇവിടെ കാണുന്ന ഒരു ക്വാളിറ്റി പോലും ആ പല ഫ്ലൈറ്റ്സിനും നമുക്ക് കാണത്തില്ല. ഇങ്ങനെ കിടന്ന് കുലുകാൻ തുടങ്ങുന്ന സംഭവങ്ങളൊക്കെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എയർ അറേബ്യയും ഇതിൻ്റെ കൂടെ വരുന്നതാണ്. പക്ഷേ ടോപ്പ് 10 നിൽക്കുന്നത് ഈ പറഞ്ഞ 10 ഫ്ലൈറ്റ്സാണ്. അതിൽ 1 സ്ഥാനമാണ് എത്തിഹാദ്, 5 സ്ഥാനമാണ് എമിറേറ്റ്സ്, 4 സ്ഥാനമാണ് ഖത്തർ എയർവേസ്, ആൻഡ് 10 സ്ഥാനം നിൽക്കുന്നതാണ് കൊറിയൻ എയർ എന്ന് പറയുന്ന ഈ ഫ്ലൈറ്റ്സ്. അപ്പോൾ എന്താണേലും ഒരുപാട് ഫ്ലൈറ്റ്സൊക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള പേരുകൾ തന്നെയാണ്.
2: You are listening to Sand Dunes with Akshay and Vidya.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: ഇന്നലെ മുതൽ മോൻ കരച്ചിലെ തന്നെ നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
3: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
2: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
4: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 04385-7841.
5: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. മുദ്രാവാക്യം തെറ്റിയെന്ന LDFന്റെ കുറ്റസമ്മതം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. സിഎംആർഎൽ MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ CPMനുള്ളിൽ അമർഷമെന്ന റിപ്പോർട്ട്. പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തുറന്നു പറച്ചിലുമായി മുൻമന്ത്രി പി രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വെള്ളാപ്പള്ളിയിൽ തെറ്റുപറ്റി, വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പി രാജീവിന്റെ തുറന്നു പറച്ചിൽ. നടൻ ടിനി ടോമിനെതിരായ നടി അൻസി ബഹസന്റെ പരാതിയിൽ AMMA പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ മൊഴിയെടുത്ത് കടവന്തര പോലീസ്. ടിനി ടോം വർഗീയ അധിക്ഷേപം നടത്തിയതിനെക്കുറിച്ച് അറിയില്ലെന്ന് ശ്വേതയുടെ മൊഴി. അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചെന്ന് ടിനി പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ശ്വേത മൊഴി നൽകി. ടിനി ടോമിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം നീനാക്കുറിപ്പിന്റെ മൊഴിയെടുത്തിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ഈ ആഴ്ച സമർപ്പിക്കും. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയെടുത്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. മെസ്സേജ് എഡിറ്റ് ഫീച്ചർ ജൂൺ 30 വരെ ഇന്ത്യയിൽ പ്രവർത്തനരഹിതമാക്കി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. NEG പേപ്പർ ലീക്ക് എന്ന പേരിൽ പ്രവർത്തിച്ച നിരവധി ചാനലുകൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. ചോദ്യപേപ്പർ ലഭ്യമാക്കാമെന്ന വാഗ്ദാനം പൂർണ്ണമായും തട്ടിപ്പാണെന്ന് NTA അറിയിച്ചിട്ടുണ്ട്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പിട്ട ശേഷം വ്യവസ്ഥകൾ ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ ഇറാന് $30,000 പുനർനിർമ്മാണത്തിനായി ലഭിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്ന് പെസഷ്കിയാൻ. അമേരിക്കയും ഇറാനുമായി കരാർ ഉണ്ടെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ തങ്ങൾ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയും. ലബ്നോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. US ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ US ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന 52nd G7 ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ പങ്കെടുക്കും. ഇറാൻ ന്യൂസിലൻഡ് മത്സരം ലോകകപ്പിൽ സമനിലയിൽ അവസാനിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾരഹിത സമനിലയിൽ തളച്ച് കേപ്പ് വെർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾരഹിത സമനിലയിലാണ് കേപ്പ് വെർദി പിടിച്ചുകെട്ടിയത്. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ യുറുഗ്വയെ സമനിലയിൽ തളച്ച സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം യുറുഗ്വായി 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി ബെൽജിയം. 20th മിനിറ്റിൽ ഇമാം അഷോറിന്റെ കിടിലൻ ഗോളിന് മുന്നിലെത്തി ഈജിപ്തിനെതിരെ 66 മിനിറ്റിൽ ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് ഹാനിയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clockil. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 40%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: are listening to Sand Dunes with Akshay and Vidya.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ അവിടെയുള്ളത്. 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ട്രാഫിക് ഒക്കെ എനിക്ക് ഒന്ന് ഏകദേശം ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. June 16 ചൊവ്വാഴ്ചയിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം ഒരു മാസം കൂടി ഇനി സമയമുണ്ട്. ഏകദേശം നമുക്ക് ഒരു 15,000 ദിർഹംസ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കിട്ടാനും സെക്കൻഡ് പ്രൈസ് എഞ്ചിനീയർമാർ വന്ന 10,000 ദിർഹംസ് കിട്ടുവാനും നമുക്ക് ഇനി ഒരു മാസത്തോടെ സമയമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഫ്ലെയിൻ ട്രീയുടെ കോമ്പറ്റീഷനെ പറ്റിയിട്ടാണ്. നമുക്ക് ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നമുക്ക് UAE ലെമ്പാടും ഇപ്പോൾ ഇങ്ങനെ നല്ല പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 31 ജൂലൈ അല്ല, ഒരു മാസം ഒന്നല്ല, അതിൽ കൂടുതലുണ്ട് കേട്ടോ. 31 ജൂലൈ ആണ് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതിന് മുന്നേ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നുള്ളൊരു കാര്യം ആണ് ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് പ്രൈസ് 15,000 ദിർഹംസ്, സെക്കൻഡ് പ്രൈസ് 10,000 ദിർഹംസ്, തേർഡ് പ്രൈസ് 5,000 ദിർഹംസ്, അങ്ങനെ ടോട്ടലി 30,000 ദിർഹത്തിൻ്റെ ക്യാഷ് പ്രൈസ് ആണ് ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ദുബായ് കൾച്ചർ എന്ന പേജോ അല്ലെങ്കിൽ ഹിപ്പേയി എന്ന് പറയുന്ന പേജോ ഫ്ലെയിം ട്രീ സീസൺ എന്ന് പറയുന്ന പേജോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ആക്ച്വലി നമ്മുടെ എന്താ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക, ഇതിനെ ടാഗ് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ ഫ്ലെയിം ട്രീസ് ഉള്ളത് ദുബായിൽ പറയുന്നത് ജുമേറ, അൽസഫ, റാഷിദ്യ, ദേറ ബർ ദുബായ്, ഈ നാല് ഇത്രയും സ്ഥലങ്ങളിലാണ്, 5 സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലെയിം ട്രീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് ബേ ക്രോസിംഗ് ബ്രിഡ്ജിൻ്റെ താഴത്തെ ആ ഒരു സ്പെഷ്യൽ വാക്ക്വേ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ കാക്ടസ് പാർക്കിൻ്റെ ഒക്കെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല എന്ത് രസമായിട്ടെന്നറിയാം അവിടെ നിൽക്കുന്നത് കാണാൻ. വളരെ ഞാൻ കഴിഞ്ഞ ദിവസം കുറേ ഇമേജസും കാര്യങ്ങളും കണ്ടു. ആക്ച്വലി ഫ്ലെയിം ട്രീ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നവരെ അത്ര ഗംഭീരമായിട്ട് ഒരു ഐഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാധാരണ നിങ്ങളുടെ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഈ രാജ്യത്തിൻ്റെ ഇത് വൺ വേ ഈ രാജ്യം അവരുടെ ആ ഒരു കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാനും അവരുടെ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ചുമ്മാ അതല്ല, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പേയ്മെൻ്റ് അല്ല ഒരു ഗിഫ്റ്റ് തന്നിട്ട് തന്നെയാണ്, ആസ് എ ക്യാഷ് റിവാർഡായിട്ട് തന്നിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്തായാലും ഫ്ലെയിം ട്രീയുടെ ഈ ഒരു കോൺടെസ്റ്റ് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ തന്നെ പങ്കെടുക്കുക. ജൂലൈ 31 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടും പറയുന്നത്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. ആൻഡ് ഈ ഒരു സമയത്ത് എന്റെ കൂടെ ഷീബയോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഷീബ.
2: ഗുഡ് മോർണിംഗ് അക്ഷയ്.
1: എങ്ങനെയുണ്ടായിരുന്നു വീക്കെൻഡ് ഒക്കെ?
2: നല്ല വീക്കെൻഡ് ആയിരുന്നു.
1: അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഷീബ ഇതാ തിരിച്ചു വന്നേക്കാണ്.
2: ഇന്നലെ വീക്കെൻഡ് ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ KSRTCയുടെ ആ ഒരു സൗജന്യ യാത്ര ഉദ്ഘാടനം ഞാൻ കണ്ടു.
1: ഓ ശരി, പ്രിയദർശിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ കേരള സർക്കാർ കൊണ്ടുവന്നേക്കുന്ന സൗജന്യ യാത്രയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ശിവ നോക്കുകയാണെങ്കിലേ, നമ്മുടെ നാട്ടില് KSRTCയില് ഇനി മുതൽ സ്ത്രീകൾക്ക് ഗവിയിലേക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം, അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള വാർത്ത.
2: ശരിക്കും ഇതുപോലെയുള്ള കൂടുതലായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: സത്യം പറഞ്ഞാല് ഇതിപ്പോ കഴിഞ്ഞ ദിവസം ആണ് ഈ ഒരു സർവീസ് തുടങ്ങിയല്ലോ. ആക്ച്വലി ഇത് ഓർഡിനറി ബസ്സിനായതുകൊണ്ട് പ്രിയദർശിനി അതിന് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഗവിയിലേക്ക്, നമുക്കറിയാം സിനിമ ഓർഡിനറിനകത്ത് കാണിക്കുന്നത് തന്നെയാണ്. അപ്പോ ഈ ഗവിയിലേക്കുള്ള യാത്രകൾ ഇപ്പം നോർമലി ഇതിനോട് ഭാഗമായിട്ട് വന്നതാണ്. പക്ഷെ കൂടുതൽ വിനോദസഞ്ചാരികൾ, സ്ത്രീകളായിട്ടുള്ള വിനോദസഞ്ചാരികളെ കൂടെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം. പക്ഷെ പ്രധാനമായിട്ടും ഇത് പറയുന്നത് സ്ത്രീകൾക്ക് എന്നുള്ള രീതിയിൽ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്കാണ്.
2: കറക്റ്റ്, അതാണ് ഞാനും പറയാൻ വന്നത്. ഈ ഗവി KFDCയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ത്രീ ജനങ്ങൾ,
1: ഒരുപാട് പേര്
2: തൊഴിലാളികൾ, അപ്പൊ അവർക്ക് അത് ഭയങ്കര ഒരു നേട്ടമായിട്ടുണ്ട്. കാരണം നല്ല പൈസയാണ്. കാരണം ഒരു വാക്കിന് 86 രൂപ, അതുപോലെ തന്നെ 56 രൂപ, പത്തനംതിട്ടയിൽ നിന്ന് ഗവിയിലേക്ക് 208 രൂപ വരെ ദിവസം. കാരണം ഇവരുടെ ഒരു ദിവസത്തെ വേതനം എന്ന് പറയുന്നത് 526 രൂപയാണ്.
1: അപ്പൊ
2: അവർക്ക് വലിയൊരു ആശ്വാസമാണ്.
1: 500 രൂപ നോക്കുകയാണെങ്കിൽ അവർക്ക് 80 രൂപ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ വൺ സൈഡ് ആയിരിക്കാം, അതെന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. അത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാല് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചാൻസ് ആണ് സ്ത്രീകൾക്ക് ഒരു പക്ഷെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കി എനിക്ക് തോന്നുന്നു ആ ഭാഗത്തെ ഈ എല്ലാ സ്ത്രീ ജനങ്ങളും ഭയങ്കര അത് ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലായിരിക്കും ഇപ്പൊ നിൽക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ടൂറിസ്റ്റുകളുമായിട്ട് പോവാണെങ്കിൽ, സത്യം പറഞ്ഞാൽ ഗവി പോയിട്ടുണ്ടോ?
2: അയ്യോ
1: ഗംഭീരമാണ്. 5:30 ആദ്യത്തെ ബസ്. ആ ബസ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിടുകയുള്ളൂ. ആ ബസ്സിന്റെ പുറകെ ഞാൻ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. ഈ ബസ് പോകുമ്പോഴാണ് ആക്ച്വലി മൃഗങ്ങളെല്ലാം റോഡിൽ നിന്ന് മാറി നമുക്കൊരു നല്ലൊരു വഴി കിട്ടുന്നത്. ഒരുപാട് സത്യം പറഞ്ഞ ബസ്സിൽ തന്നെ പോകണം. നമ്മളെ കേൾക്കുന്ന സ്ത്രീകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ വരുമ്പോൾ കാണുമ്പോൾ വുമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നാട്ടിൽ പോകുമ്പോൾ KSRTC പോവുക, ഫ്രീ ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ ആദ്യത്തെ ട്രിപ്പിൽ 20 പേരും രണ്ടാമത്തെ ട്രിപ്പിൽ 9 പേരുമാണ് ഈ 0 ടിക്കറ്റ് നേടി യാത്ര ചെയ്തേക്കുന്നത്.
2: ആദ്യം ചെറിയൊരു മടിയായിരിക്കും, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് വരും. പിന്നെ അക്ഷയ് പറഞ്ഞതുപോലെ ഈ ദിവസവും രാവിലെ 2 ടൈമിൽ, അതായത് 1:30, അത് കഴിഞ്ഞാൽ പിന്നെ
1: 6:30,
2: 1 hour ഇടവിട്ടിട്ട് ബസ്സുണ്ട്. അപ്പോ ശരിക്കും ഇപ്പൊ ടൂറിസ്റ്റ് ആയിട്ട് കാണാൻ പോകുന്നവർക്കാണെങ്കിലും വളരെയധികം ഉപകാരപ്രദമാണ് ഇത്.
1: നല്ല ട്രിപ്പാണ് ആക്ച്വലി. മൊത്തത്തിൽ ഗവിയിലെ ആ ഒരു സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയും 5, 3, 4 ആണെന്ന് തോന്നുന്നു അപ്രോക്സിമേറ്റ്. ഡാംസ് ഉണ്ട് ഈ പോകുന്ന, ഈ ഓരോ ഡാം കഴിയുമ്പോൾ ചെക്ക് പോസ്റ്റ് ഇങ്ങനെ നമ്മൾ എഴുതി എഴുതിയാണ് പോകുന്നത്. അല്ലാതെ അറിയത്തില്ല ഇടയിലത്തെ എവിടൊക്കെയാണ് ആള് സ്റ്റക്ക് ആയിട്ടുണ്ടോ. നല്ല രസമാണ് യാത്ര. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2 ബസ്സുകൾ പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കും, ഒരു ബസ്സാണ് കുമളി ഡിപ്പോയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് വരുന്നത്. അപ്പൊ എന്താണെങ്കിലും നാട്ടിലേക്ക് പോവാണെങ്കിൽ ഇപ്പോൾ KSRTCയില് സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഗവി കാണാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ബസ് വഴിയൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്.
0: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC.
1: ഓൾ റൈറ്റ്, ട്രാഫിക് സിറ്റുവേഷൻ നോക്കാം. ട്രാഫിക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ സിറ്റുവേഷൻ ഒക്കെ വെച്ചുവാണെങ്കിൽ നല്ല രീതിയിൽ റോഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് നല്ലതായിട്ടും കുറഞ്ഞിട്ടുണ്ട് ട്രാഫിക്. അലിത്തിയാർ റോഡിലും ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത് സ്വിച്ച് ഇട്ട പോലെ ട്രാഫിക് നിൽക്കുന്നത്? അത്രയും മാത്രം ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അജ്മാനിൽ, നമ്മുടെ സിറ്റി യൂണിവേഴ്സിറ്റി അജ്മാൻ ഉണ്ടല്ലോ, ആ ഒരു സൗദി ജർമാൻ ഹോസ്പിറ്റലിൽ, അവിടെ നിന്ന് വരുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡ് 2 ആക്സിഡൻറ്റ്സ് നടന്നിട്ടുണ്ട്. അവിടെ നല്ല ട്രാഫിക്കും ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട് കേട്ടോ. സ്റ്റിൽ നമ്മുടെ ഇതുണ്ടല്ലോ വാട്ടർഫ്രണ്ട് മാർക്കറ്റ്, നമ്മുടെ ഇൻഫിനിറ്റി റോഡ് ബ്രിഡ്ജിലേക്ക് പോകുന്ന അവിടെ ഒരു കൺജഷൻ ഈ സമയത്തും കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു സമയത്തെ മെയിൻ പ്രധാനപ്പെട്ട ട്രാഫിക് സിറ്റുവേഷൻ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറെ എങ്ങും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് മെസ്സേജ് അയക്കാം.
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ വൺ ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: Amma, nammal pudhiya kadha enda?
2: Industry hit aaya Manjumel Boys ne shesham samvidhayagan Chidambaram orukkunna chithram.
3: Alladi. Ennada vandi kare?
4: Enda kandrandarnude.
3: Pora.
2: രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
5: ഈ പയ്യനെ കണ്ടോ
2: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
6: അഭിജിത് കുമാർ
2: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. നമ്മൾ കുറച്ച് ദിവസമായി ടെക്ടോക്കിലേക്ക് പോയിട്ട് കൂടുതൽ ഓട്ടോ ഡ്രൈവിലെ നമുക്ക് വാഹന മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് ഞാൻ ഒരു വേറെ ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലെറ്റ്സ് ഗോ ടു ദ ടെക്ടോക്ക്. ഓൾറൈറ്റ്, നമ്മുടെ എല്ലാ വാഹന പ്രേമിയുടെ അടുത്തും ചോദിച്ചു കഴിഞ്ഞാൽ പല വാഹനങ്ങളുണ്ടെങ്കിലും മെർസിഡീസ് ബെൻസിന്റെ തട്ട് താന്ന് തന്നെ ആയിരിക്കും നമ്മൾ പലപ്പോഴും പറയും. മെർസിഡീസ് ബെൻസിന്റെ പുതിയ എസ് ക്ലാസ് ബെൻസ് ആണ് ഇപ്പം അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന വേരിയന്റിൽ കൂടെയാണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. ഈ ഒരു സി എല്ലാവർക്കും ഇപ്പം എൻ്റെ ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ തന്നെയാണ് ഒരു മെർസിഡീസ് ബെൻസ്. അതിൻ്റെ സ്റ്റാർ സിമ്പിൾ തന്നെയാണ് ഏറ്റവും വലുത്. എന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട വേരിയൻ്റ് ഏതാണെന്ന് ചോദിച്ചു, ഞാനൊരു എസ് യു വി ലവറാണ്. ഈവൻ ദോ എസ് ക്ലാസ് ബെൻസിൻ്റെ ആ ഒരു രാജകീയമായ പ്രൗഢി അത് വേറെ ഏത് വാഹനമായിട്ട് നിരത്തിയിട്ടാലും ലുക്ക് പോകുന്ന എസ് ക്ലാസ് ബെൻസിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ സ്പെഷ്യലി അതിൻ്റെ ഗ്രില്ലാണ്. ഇതിനും അത്ര രീതിയിലുള്ള തന്നെ ഗ്രില്ലിന് ഭയങ്കര അധികം സ്പെഷ്യാലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. 118 സ്റ്റാർസ് അടങ്ങിയേക്കുന്ന ഗ്രില്ലാണ് ഇതിനകത്ത് വരുന്നത്. ഇച്ചിരി വൈഡർ ഗ്രില്ലാണ്. ആൻഡ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ അല്ല, വാഹനത്തിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഗ്രില്ല് തന്നെയാണ്. പക്ഷേ ഈവൻ ദോ ഇതൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ രീതിയിൽ വന്നേക്കുന്ന ഗ്രില്ലാണെങ്കിൽ എനിക്ക് പഴയ എസ് ക്ലാസിൻ്റെ ഗ്രില്ലാണ് കുറച്ചുകൂടെ ഇഷ്ടം. പക്ഷേ ഇത് ഒട്ടും മോശമല്ല, എത്ര നല്ല രീതിയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേം തന്നെയായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണെന്നാണ് ഇവർ അവകാശപ്പെടുന്ന പ്ലഗ് ഇൻ ഹൈബ്രിഡ്. അതായത് നമുക്ക് പെട്രോളിലും അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കിലും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ബാഡ്ജ് കൊടുത്തിരിക്കുന്നത് S450EV എന്നുള്ള ഒരു ബാഡ്ജാണ്. അത് ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ബാഡ്ജ് ഞാനൊരു വീഡിയോയിലാണെങ്കിൽ കൂടെയും അവരുടെ ലോഞ്ച് സമയത്ത് കാണുന്നത്. 50% ഈ വണ്ടിക്ക് എല്ലാം പുതിയ ഫീച്ചർ തന്നെയാണുള്ളത്. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ മൈലേജ് ആണ്. പെട്രോളിൽ 32 കിലോമീറ്റർ ആണ് മൈലേജ് ഇവർ അവകാശപ്പെടുന്നത്. EVയിലാണെങ്കിൽ 115 കിലോമീറ്ററുമാണ്. ഇതിൻ്റെ വേഗത 250 കിലോമീറ്റർ പെർ അവറാണ് സ്പീഡും പറയുന്നത്. ഇതിൻ്റെ വെളിവശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഒരു ഡിജിറ്റൽ ഹെഡ്ലൈറ്റാണ് വരുന്നത്. ബാക്കി എല്ലാ രീതിയിലും നല്ല രീതിയിൽ ടയറും ഇതിൻ്റെ ടയറിൻ്റെ കാര്യം പറയാം. റിയർ വീൽ സ്റ്റിയറിംഗ് സിസ്റ്റം ഉള്ള പുതിയ ഫെസിലിറ്റി കൂടെയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടേണിംഗ് റേഡിയസും കാര്യങ്ങളും ഒക്കെ വൻ മികവോടെയാണ് മെർസിഡീസ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഡ്യുവൽ ഷേഡ് ഉള്ള സീറ്റും അതുപോലെ തന്നെ 10 മോഡുള്ള മസാജ് സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ലെഗ് സ്പേഡ്സ് ഒക്കെ ഇൻസൈൻ ആണ്. ഇൻഫോർടൈൻമെന്റിലേക്ക് വരുവാണെങ്കിൽ എടുത്തു പറയണം, നമ്മൾ പലപ്പോഴും ഇൻഫോർടൈൻമെന്റ് ഇപ്പോഴത്തെ വണ്ടികളിലൊക്കെ നോക്കുന്ന കൂട്ടത്തിൽ കൂടുതൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാറ്റ് GPT അല്ല ബ്ലിങ്കോ ഒക്കെ തുടങ്ങിയിട്ടുള്ള വോയിസ് റെക്കഗ്നേഷൻ അത്രമാത്രം പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടത്തക്ക രീതിയിൽ ഇൻഫോർടൈൻമെന്റ് ആണ്. അതിപ്പോൾ ഡ്രൈവറിനായിക്കോട്ടെ അല്ലെങ്കിൽ കോ പാസഞ്ചറിനായിക്കോട്ടെ ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ ആണ് അതിൻ്റെ ഫ്രണ്ട് കൺസോളും കാര്യങ്ങളും ഒക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല പറയാനായിട്ട്, അത്ര മികവോടെയാണ് ഇതിൻ്റെ ക്വാളിറ്റിയും എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ബാക്കി എന്താ പറയുന്നത്, മെർസിഡീസ് ബെൻസിൻ്റെ എസ് ക്ലാസ്സിന് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ എന്താണേലും എസ് ക്ലാസ് ഇതിൻ്റെ വില വരുന്നത് നമുക്ക് വില പറയുമ്പോൾ നമുക്ക് ഒരു അയ്യോ എന്ന് പറയും. 2.5 crore ഇതിൻ്റെ ഷോറൂം പ്രൈസ് വരുന്ന ഇന്ത്യൻ രൂപ. പക്ഷേ ഇത് കാണുക, നമ്മൾ എന്താ പറയുന്നത്, ഈ വക ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഗ്രാബ് ചെയ്ത് നമ്മളൊരു വാഹന ലവറായി, അതിപ്പോൾ ഞാൻ പറയാം, ഏതൊരു വാഹനം ഓടിക്കുന്നവരായിക്കോട്ടെ, മാരുതി 800 നമുക്ക് തുടങ്ങിയേക്കുന്ന നമ്മുടെ പ്രേമമാണ് ഇന്ന് പലരെയും ഡിഫെൻഡറിലും അല്ലെങ്കിൽ മെർസിഡീസിലും ഒക്കെ എത്തി നിൽക്കുന്നത്. അപ്പോൾ വാഹനം ഏത് വായിക്കോട്ടെ, അത് വാഹന ലോകത്ത് വരുന്ന പണ്ട് 2 ചക്രം വെച്ച് മാത്രം ഓടിച്ചേക്കുന്ന വാഹനത്തിന്റെ എവല്യൂഷൻ ആണല്ലോ ഇത്രയും വരെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഒരു എന്താ പറയുക അംഗീകാരം തന്നെയാണ്. മേടിക്കോ മേടിക്കാതിരിക്കുക, അതൊക്കെ സെക്കൻഡറി. പക്ഷെ ഇത്തരത്തിലൊക്കെയാണ് ലോകത്തിൽ വന്നേക്കുന്ന മാറ്റങ്ങൾ, പുതിയ ടെക്നോളജീസ് എന്നുള്ളത് നിങ്ങൾ അറിയുക. അപ്പൊ മെർസിഡീസ് ബെൻസിന്റെ ഏറ്റവും പുതിയ എസ് ക്ലാസ് EV S450EV എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ ടെക് ടോക്സിൽ നമ്മൾ പറഞ്ഞത്.
1: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5. Only on Home 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: അമ്മോനെ എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടടാ,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടപ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പശ്ചിമേഷ്യയിൽ സമാധാനം, കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇഡിക്കു മുന്നിൽ. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ CPMനുള്ളിൽ അമർഷമെന്ന് റിപ്പോർട്ട്. എ പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി, തുറന്നുപറച്ചിലുമായി മുൻമന്ത്രി പി രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രമായിരിക്കണം എന്നത് രേഖകളിൽ മാത്രം വിശ്രമിക്കുന്നു. വെള്ളാപ്പള്ളിയിൽ തെറ്റുപറ്റി, വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മുൻമന്ത്രി കൂടിയായ പി രാജീവ്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഏപ്രിൽ മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്ന നിലയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയന്റെ വിമർശനം. പ്രിയദർശിനി സൌജന്യ യാത്ര തുടങ്ങിയ കഴിഞ്ഞ ദിവസം KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തത് 13 ലക്ഷത്തിലേറെ വനിതകൾ. കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച് 5.5 ലക്ഷത്തിലധികം വനിതാ യാത്രികരുടെ വർദ്ധനവാണ് ഇന്നലെ മാത്രം ഉണ്ടായത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് June 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. ഒരു മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തു. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരുരാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് JD Vance. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. US ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. യു എസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യു എസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യു എ ഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യു എ ഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യു എ ഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. എഡ്വേർഡ്സ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് അപകടം. ആണവായുധങ്ങളും ബോംബുകളുമൊക്കെ വഹിക്കാൻ ശേഷിയുള്ള 8 എഞ്ചിനുകളുള്ള ജെറ്റ് വിമാനമായിരുന്നു ഇത്. അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ. ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. മത്സരത്തിന്റെ 7th മിനിറ്റിലും 55th മിനിറ്റിലും സ്കോർ ചെയ്ത ന്യൂസിലൻഡ് ലീഡ് നേടിയപ്പോൾ 32nd മിനിറ്റിലും 64th മിനിറ്റിലും തിരിച്ചടികൾ നൽകിയാണ് ഇറാൻ ഒപ്പമെത്തിയത്. ഏലിയ ജസ്റ്റാണ് കിവീസിന്റെ 2 ഗോളുകളും നേടിയത്. 2 തവണ മുന്നിലെത്തിയിട്ടും ലീഡ് നിലനിർത്താൻ സാധിക്കാതിരുന്ന ന്യൂസിലൻഡിനെ മികച്ച പോരാട്ട വീര്യത്തോടെയാണ് ഇറാൻ തളച്ചത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വേർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ് വേർദി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ് വേർദിക്ക് കഴിഞ്ഞു. ആദ്യപകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. രണ്ടാം പകുതിയിൽ ലെമിൻ യമാലെത്തിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. കേപ് വേർദിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ റോസീനിയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. അടുത്ത വാർത്ത 12 മണിക്ക്.
2: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
1: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
2: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 44%.
1: Weather update.
2: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഹലോ ഗുഡ് മോർണിംഗ് മിഡ് മോർണിംഗ് യു എ ദുബായ് എല്ലാവരും കേൾക്കാനായിട്ട് കാത്തോർത്തിരിക്കുന്നു. ഒരുപാട് വിശേഷങ്ങളുമായിട്ട് നമ്മൾ ദാ മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഇന്ന് ജൂൺ 15th ബുധനാഴ്ച ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, അപ്പോൾ നിങ്ങളോടൊപ്പം ഇനി ഒരു ഉച്ചയ്ക്ക് 2 മണിവരെ നമ്മൾ ഉണ്ടാവും മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ. അപ്പോൾ ഗൈസ്, ഇന്ന് വെറും ഒരു ചൊവ്വാഴ്ചയല്ല കേട്ടോ, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു വലിയ പ്രത്യേകത കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. അതെ, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഇന്ന് അതീവ ആവേശകരമായ ഒരു ഫേസിലേക്ക്, ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി 11 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരം, അതിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടുമ്പോൾ തൊട്ടു പിന്നാലെ നാളെ പുലർച്ചെ ആരാധകരുടെ പ്രിയപ്പെട്ട ലയണൽ മെസ്സിയും അർജന്റീനയും തങ്ങളുടെ ആദ്യ പോരാട്ടത്തിനായിട്ട് കളിക്കളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. അൾജീരിയയാണ് അവരുടെ എതിരാളികൾ. വമ്പന്മാരൊക്കെ ഒരേ ദിവസം മാറ്റിരിക്കുന്ന ബ്യൂട്ടിഫുൾ മാച്ച് ഡേ ആണ്, ഒരു മാച്ച് ഡേ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരെയും അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ ലോകം മുഴുവനും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും വീഴുന്ന ഓരോ വാർത്തകളും വലിയ വലിയ എന്താ പറയുക, മെമ്മറീസായി മാറുമ്പോൾ, കഥകളായി മാറുമ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഫിഫയുടെ ആവേശത്തോടുകൂടി തന്നെ നമ്മിട്ട് ഇന്നത്തെ ഈ ഒരു വീക്കിലെ 2nd ദിവസത്തിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് അല്ലേ. യെസ്, അപ്പോൾ കഴിഞ്ഞ 3 ദിവസം നീറ്റി എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറയാനുണ്ട് കഥകൾ. ഞാനൊന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു, നമ്മുടെ എന്താ പറയുക തലസ്ഥാന നഗരിയിലൊക്കെ ആയിരുന്നു. എന്തായാലും അതിൻ്റെ വിശേഷം ഞാൻ അടുത്ത മണിക്കൂറിൽ തുടക്കത്തിൽ തന്നെ പറയാം. അത് തുടക്കത്തിൽ ഇന്ന് പറയണം എന്ന് ചോദിച്ചാൽ, പക്ഷേ ഫിഫ വിട്ട് എന്ത് കളി അല്ലേ. ഓക്കെ, അപ്പോൾ ഫുട്ബോൾ കളം ഇങ്ങനെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യുഎയുടെ അന്തരീക്ഷവും കുറച്ചധികം ചൂട് പിടിക്കാൻ പോവുകയാണ്. ആക്ച്വലി ഇന്ന് വെളുപ്പിന് ഞാനിങ്ങനെ വന്നിറങ്ങുമ്പോഴേ, എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഓ മൈ ഗോഡ്, നല്ല കാറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എന്നെ വിളിക്കാൻ വന്ന ഫ്രണ്ട്സിനോട് ഞാൻ ചോദിച്ചു, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി, ഇതെന്ത് 3 ദിവസം കൊണ്ട് സംഭവിച്ചെന്ന് ചോദിച്ചു. ആ ഇപ്പോൾ 1-2 ദിവസമായിട്ട് ഈവനിങ് ടൈമിൽ നല്ല അത്യാവശ്യം നല്ല ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്, ഞെട്ടിപ്പോയി. കാരണം നാട്ടിലാണെങ്കിൽ ചൂട് മഴ ഒരു രക്ഷയില്ല, മഴ പെയ്ത് തീരാറാകുമ്പോൾ തന്നെ ചൂട് തുടങ്ങുന്നു, ചൂട് കനക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നു, ഒരു രക്ഷയില്ലാത്തൊരു കാലാവസ്ഥയാണ് നാട്ടിൽ. പക്ഷേ ഈ മഴ പെയ്യുന്ന സമയത്ത് അത്യാവശ്യം തണുപ്പുണ്ട്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് വീണ്ടും ചൂട് തുടങ്ങുന്നത്, ഈസ് ഓക്കെ. പക്ഷേ അങ്ങനെയല്ല നാട്ടിൽ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയി. എന്തായാലും നാളെ മുതൽ നമ്മുടെ രാജ്യത്ത് കാലാവസ്ഥയിൽ, അതായത് ഇവിടെ യുഎയിൽ കാലാവസ്ഥയിൽ വലിയ മാറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അപ്പോൾ കടുത്ത വേനൽ ചൂട് തുടരുന്ന ഈ ഒരാഴ്ചയിൽ യുഎയുടെ ഉൾപ്രദേശങ്ങളിൽ ചൂട് ഏകദേശം ഒരു 48°C വരെ ഉയർന്നേക്കാമെന്നും സൂചനയുണ്ട്. അതുമാത്രമല്ല, മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാൻ സാധ്യതയുള്ളതുകൊണ്ട് തുറസായ സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയരാനും കാഴ്ചപരിധി കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വൈകുന്നേരത്തോടെ ഈ പറഞ്ഞ പോലെ ബീച്ച് സൈഡിലേക്കൊന്നും അധികം പോകേണ്ട ഈ സമയങ്ങളിൽ, കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കടലിൽ പോകുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം. അപ്പോൾ ചൂടും പൊടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ റേഡിയോ വൈബിന് ഒരു കുറവും വരില്ല. ഫുട്ബോൾ പ്രതീക്ഷകളും കാലാവസ്ഥാ വിശേഷങ്ങളും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ഗാനത്തിലേക്ക് പോകാനുള്ള ടൈമിനെ കൊണ്ടുപോകുന്നു. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM. നിങ്ങളുടെ കൂടെയുള്ളത് നിത്യയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സംതിങ് സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ. Trending song of the hour.

0: You are listening to Mid Mornings with Nitya. Nitya.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോ ഒരുപാട് വിശേഷങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്തിരുന്നു? കഴിഞ്ഞ മീൻസ് ശനിക്ക് മുമ്പുള്ള 3 ദിവസങ്ങളിൽ നമ്മൾ 2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ചില കുറച്ച് തിരക്കുകളൊക്കെ വന്നതുകൊണ്ടാണ് ആ 2 മണിക്കൂറിൽ ഒതുക്കേണ്ടി വന്നത്. ആരെങ്കിലും അന്വേഷിച്ചോ ഞാൻ എവിടെ പോയി, എന്താ ആ 1 മണിക്കൂർ നിത്യ എവിടെയെന്നൊക്കെ? ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളെ വെൽക്കം ബാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു പാട്ടിന് ശേഷമാണ് നമ്മൾ വീണ്ടും നമ്മുടെ വിശേഷങ്ങളിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഗോൾഡും അതുപോലെ തന്നെ ഡയമണ്ടും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ. എന്നാൽ നമ്മുടെ യുഎയുടെ സ്വന്തം മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ആദ്യത്തെ വിലപിടിപ്പുള്ള ആ ഒരു രത്നത്തെക്കുറിച്ച് കേട്ടോ ഇതുവരെ? കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയാം, അതേ നമ്മുടെ യുഎയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഇവിടുത്തെ മണ്ണിൽ നിന്ന് കണ്ടെത്തിയ ഒരു അത്യപൂർവ രത്നം ഇപ്പോൾ വിപണിയിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. സ്പിരിറ്റ് ഓഫ് ദി എമിറേറ്റ്സ് എന്നാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ഡയമണ്ടിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഷാർജ, നമ്മുടെ സാംസ്കാരിക നഗരമായിട്ടുള്ള ഷാർജയാണ് അവിടുത്തെ പർവ്വത നിരകളിൽ നിന്നാണ്, എസ്പെഷ്യലി അൽഫായ പ്രവിശ്യയിൽ നിന്നാണ് ഈ ഒരു അപൂർവമായിട്ടുള്ള രത്നം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രകൃതിദത്തമായി രൂപപ്പെട്ട കടും പച്ചയും നീലയും കലർന്ന ഒരു പ്രത്യേക കളറാണ് ഈ ഒരു രത്നത്തിനുള്ളത്. കടും പച്ചയും നീലയും എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പീകോക്കിൻ്റെ ഒക്കെ ഒരു കളറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് പീകോക്ക്. അതുപോലെ പൊന്മാൻ ബ്ലൂ അല്ലേ, അതൊക്കെ ഭയങ്കര രസമുള്ള കളേഴ്സാണ്. എനിക്ക് എന്തായാലും ഈ 2 കളേഴ്സും കടും പച്ചയും നീലയും ഇടകലർന്ന ഒരു പ്രത്യേക നിറമാണ് ഈ രത്നത്തിനുള്ളത്. ഇത് ഖനനത്തിന് ശേഷം ബെൽജിയത്തിലെ ആൻഡ്വേർപ്പിൽ എത്തിച്ച് വളരെ പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരെ കൊണ്ടാണ് ഇത് കട്ട് ചെയ്തതും പോളിഷ് ചെയ്തതും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെറും ഒരു എന്താ പറയുക ആഭരണക്കല്ല് എന്നതിനേക്കാൾ ഉപരി ഇവയുടെ സംസ്കാരവും ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ വിളിച്ചോതുന്ന ഒന്നായിട്ടാണ് സ്പിരിറ്റ് ഓഫ് ദി എമിറേറ്റ്സ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദുബായ് ഗോൾഡൻ ഡയമണ്ട് പാർക്കിൽ വെച്ച് നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങിലാണ് ഇത് ഔദ്യോഗികമായിട്ട് വിപണിയിൽ അവതരിപ്പിക്കുക. അപ്പോൾ യു എയിൽ താമസിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് ഇവിടുത്തെ മണ്ണിൽ നിന്നുള്ള ഈ ഒരു ആദ്യ രത്നം വലിയൊരു അഭിമാന നിമിഷം തന്നെയാണ് അല്ലേ. അതും ആദ്യത്തേതാകുമ്പോൾ ആഭരണ പ്രേമികൾക്കും എന്താ ഇതിൻ്റെ കൾടെക്സും ഒക്കെ ഒരു വലിയ വാർത്തയായിരിക്കും ഇതൊക്കെ. എന്തായാലും ഈ ഒരു തിളക്കമുള്ള വിശേഷത്തോടൊപ്പം നമുക്ക് അടുത്തൊരു ബ്യൂട്ടിഫുൾ മെലഡിയിലേക്ക് പോകാനുള്ള സമയമായി കഴിഞ്ഞു. എന്തായാലും എന്താണ് ഈ ഒരു രത്നത്തെക്കുറിച്ച് പെട്ടെന്നൊരാൾ കേട്ടു കഴിഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഇതിൻ്റെ പേര് സ്പിരിറ്റ് ഓഫ് ദി എമിറേറ്റ്സ് ആണ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മുടെ യുഎയുടെ മണ്ണിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക രത്നമാണ്. നാളെ ഒരു കാലത്തൊരു ചോദ്യമായി വരുമ്പോൾ നിങ്ങൾ ഓർക്കുക. സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഷാർജയിലെ അൽഫായ പർവ്വത മേഖലയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ടുള്ള, അതായത് ഡീപ്പ് ഗ്രീനിഷ് ബ്ലൂ ആണ്, നല്ല ഭംഗിയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് ആക്ച്വലി ദുബായ് ഗോൾഡൻ ഡയമണ്ട് പാർക്കിൽ വെച്ചാണ് ഇതിൻ്റെ ഇത് വിപണി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു അവതരണം നടക്കുന്നത്. അപ്പോൾ നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഇപ്പോൾ അടുത്തൊരു തമിഴ് ഹിറ്റിലേക്ക് പോവുകയാണ്. ശേഷം എന്തെങ്കിലും ട്രാഫിക് അപ്ഡേറ്റ്സ്, നിങ്ങൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രാഫിക് ബമ്പർ ടു ബമ്പർ ട്രാഫിക് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിരുന്നെങ്കിൽ ഒക്കെ അറിയിക്കാൻ മറക്കരുത്. 0585829220.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യേസ്, ഇപ്പോൾ സമയം കൃത്യം 11 കഴിഞ്ഞ് 34 ആയിട്ടുണ്ട്. നിലവിൽ നമ്മുടെ ദുബൈയിലെ ചില പ്രധാന മേഖലകളിൽ നല്ല രീതിയിലുള്ള വാഹന തിരക്കുകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഈ വഴികളിലൂടെ പോകുന്നൊരിതൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. നമ്മുടെ അൽ ഗർഹൂദ് എടുത്തു കഴിഞ്ഞാൽ ഗർഹൂദിലെ മർബഷ് സ്ട്രീറ്റിൽ ഇപ്പോൾ കടുത്ത ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. വാഹനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന, അതായത് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് അവിടെ കാണുന്നത്. അതുപോലെ ഉം രമൂൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തെ 25th സ്ട്രീറ്റിലും നിലവിൽ അത്യാവശ്യം ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. ഈ വഴി കടന്നു പോകാൻ സാധാരണയേക്കാൾ കൂടുതൽ സമയം എടുക്കുമെന്നാണ് കാണിക്കുന്നത്. അതുപോലെ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് എടുക്കാം, അവിടെ എയർപോർട്ട് റൂട്ടുകളിലും എയർപോർട്ട് സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അൽ കിസൈസ് ടു ഏരിയയിൽ നോക്കുമ്പോൾ പൊതുവെ വലിയ തിരക്കാണ് കാണുന്നത്. അവിടെ ഇപ്പോൾ വാഹനങ്ങളുടെ ശരാശരി വേഗത മണിക്കൂറിൽ 7 km ആയിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ അൽകിസൈസ് ഇൻഡസ്ട്രിയൽ 4th ഭാഗത്തെ ബെയ്റൂത്ത് സ്ട്രീറ്റിലൊക്കെ വാഹനങ്ങൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കായിട്ടാണ് നീങ്ങുന്നത്. മുഹൈസിനയിലേക്ക് പോയാൽ അവിടെ മുഹൈസിന 2nd ഏരിയയിലെ 18th സ്ട്രീറ്റിലും നിലവിൽ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ മണിക്കൂറിൽ 10 km വേഗതയിലാണ് വാഹനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓഫീസുകളിലേക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് ഈ റൂട്ടുകളിലൂടെ പുറപ്പെടുന്നവർ മീൻസ് കുറച്ചുകൂടുന്ന സമയം കയ്യിൽ കരുതുക, അല്ലെങ്കിൽ സാധ്യമെങ്കിൽ മറ്റ് ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. അപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ മറക്കല്ലേ. സുരക്ഷിതമായിട്ട് ഡ്രൈവ് ചെയ്യുക. കൂടുതൽ ട്രാഫിക് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. കേൾക്കൂ നമ്മുടെ ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
5: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
7: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് ഷോ ആണ്. ഞാനാണ് നിത്യയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു ഭ്രാന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പല പല കാര്യങ്ങളിലൂടെയാണ് വായിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ കഥകൾ കേൾക്കുന്നവരുണ്ടാവും, സിനിമയ്ക്ക് കഥ എഴുതുന്നവരുണ്ടാവും, അങ്ങനെ പല പല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ. അല്ലെങ്കിലും സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. നല്ല സിനിമകൾ തേടിപ്പിടിച്ച് കാണുന്ന ആൾക്കാരും ഫുൾ എന്ത് സിനിമയെന്ന് കേട്ടാൽ മതി ഓടിപ്പോയി കാണുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമാ പ്രേമികളായ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കിരിലൻ മൂവി അപ്ഡേറ്റ്സുമായിട്ടാണ് ഇപ്പോൾ നിങ്ങളെ തേടി ഞാൻ എത്തുന്നത്. നമ്മളൊക്കെ ഒരുപാട് കൊതിപ്പിച്ച തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ പ്രിയ താരം ആര്യ തമിഴ് നടനാണ്. അദ്ദേഹം മലയാള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് കുറേയധികം സിനിമകളിലൊക്കെ. എനിവേ, എന്തായാലും ആര്യ തിരികെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് മാസ് എൻട്രി നടത്താൻ ഒരുങ്ങാണ് കേട്ടോ. ആര്യ നായകനാകുന്ന ഏറ്റവും പുതിയ തമിഴ് മലയാളം ബിലിംഗ്വൽ മൂവി അനന്തൻകാട്, ആ സിനിമയുടെ കിരിലൻ ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് അനന്തൻകാടിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ആര്യയുടെ ഒരു മലയാളത്തിലേക്കുള്ള എൻട്രി, മലയാളത്തിലേക്ക് എൻട്രി എന്നും പറയാൻ പറ്റില്ല, ഇത് ശരിക്കും രണ്ട് ഭാഷകളിലോട്ട് ഇറങ്ങുന്ന സിനിമയാണ്. നമ്മുടെ മലയാളികൾക്കും ഭയങ്കര ഇഷ്ടമുള്ള, കാരണം മലയാളിയായിട്ടുള്ള ആ വ്യക്തിയാണ് അദ്ദേഹം. പിന്നെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഐ തിങ്ക് തമിഴ്നാട്ടിലാണ്, അപ്പോൾ അതുകൊണ്ട്. അപ്പോൾ എന്തായാലും പ്രേക്ഷക ശ്രദ്ധ നേടിയ ടിയാൻ എന്ന സിനിമയ്ക്ക് ശേഷം ജി എൻ കൃഷ്ണകുമാറിൻ്റെ സംവിധാനത്തിൽ മുരളി ഗോപി തിരക്കഥയൊരുക്കുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ഡ്രാമയാണ് ഈ മൂവി. അപ്പോൾ എന്താ പറയുക, ട്രെയിലർ കണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഈ എന്താ ബ്ലഡും അതുപോലെ ആ ഒരു പ്രതികാരമൊക്കെ, പിന്നെ ഈ വനമേഖല പശ്ചാത്തലമാക്കിയുള്ള അധികാര പോരാട്ടങ്ങളൊക്കെ നിറഞ്ഞ അത്യന്തം ത്രസിപ്പിക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തമിഴ് സംസാരിക്കുന്ന ഒരു പരുക്കൻ കഥാപാത്രമായിട്ടാണ് ആര്യ എത്തുന്നത്. ആര്യയ്ക്കൊപ്പം വലിയൊരു താരനിര തന്നെ സിനിമയിലുണ്ട്. ഇന്ദ്രൻസ് ഉണ്ട്, നിഖില വിമലുണ്ട്, മുരളി ഗോപി, വിജയരാഘവൻ, ദേവ് മോഹൻ, റജീന, അങ്ങനെ തുടങ്ങി നമുക്ക് തെന്നിന്ത്യൻ താരങ്ങൾ ഒരുപാട് പേര്, ഒരുപാട് ആൾക്കാർ, വമ്പൻ കാസ്റ്റിംഗ് അണിയറ പ്രവർത്തകർ ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൻ ഹിറ്റായ കാന്താര എന്ന് പറഞ്ഞ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ നമ്മളെ ഞെട്ടിച്ച മ്യൂസിക് ഡയറക്ടർ ബി അജനീഷ് ലോക്നാഥ് ആദ്യമായിട്ട് മലയാളത്തിൽ സംഗീതം ഒരുക്കുന്ന സിനിമ കൂടിയാണ് ഈ അനന്തൻകാട്. അപ്പം മിനി സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഇറങ്ങുന്ന മൂവി വരും ദിവസങ്ങളിൽ, അതായത് ഒരു June 25 ഒക്കെ ആകുമ്പോഴേക്കും തിയേറ്ററിൽ എത്തും. അപ്പോൾ ട്രെയിലർ തരുന്ന ഒരു പ്രതീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ തിയേറ്ററുകളെ പൂരെ പറമ്പാകാൻ പോകുന്ന എല്ലാ ചേരുവകളും ഈ സിനിമയ്ക്കുണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങൾ എത്ര പേര് ആര്യയുടെ ഒരു മാസ് തിരിച്ചുവരവനായിട്ട് കാത്തിരിക്കുന്നുണ്ട്? അതുപോലെ ട്രെയിലർ ആരെങ്കിലും കണ്ടോ അറിയിക്കണം, മറക്കരുത്. ഇങ്ങനെ വെറുതെ കേട്ടുകൊണ്ടിരിക്കരുത്, ടൈം കിട്ടുമ്പോഴൊക്കെ എനിക്കും വാട്സപ്പ് ചെയ്യൂ. 0585829220 എന്ന നമ്പറിലേക്ക് നമുക്ക് അടുത്തൊരു മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പ്രണയവും വിരഹവും ഒക്കെ തങ്ങി നിൽക്കുന്ന മിഥുനം എന്ന സിനിമയിലെ, അല്ലല്ല അത് വേണ്ട, ഞാൻ ഇടയ്ക്കൊന്ന് മാറ്റി, ഞാൻ അതൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ നമ്മുടെ മിഡ് മോർണിംഗ് ടൈം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വിരഹത്തിലേക്ക് അപ്പം പോകണ്ട അല്ലേ. നമുക്കൊരു കാര്യം, പ്രജയിൽ ഒരു കിഡിലൻ പാട്ടാണ് അടുത്ത എവർഗ്രീൻ ഹിറ്റായിട്ട് വരുന്നത്. എൻജോയ് ദി സോങ് ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഇന്ത്യയിൽ ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. ലോകകപ്പിൽ കിവീസിന് തളച്ച ഇറ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇഡിക്ക് മുന്നിൽ. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ എ പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ CPMനുള്ളിൽ അമർഷമെന്ന് റിപ്പോർട്ട്. എ പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഭീഷണി പ്രചരണങ്ങൾക്ക് വടങ്ങരുത്. എന്ത് വെളിപ്പെടുത്തൽ വന്നാലും പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായതിൽ കൂടുതൽ നഷ്ടം വരാനില്ല. രാഷ്ട്രീയ സ്വാധീനവും ഭക്തിയും പറഞ്ഞാണ് ശബരിമലയിലെ തട്ടിപ്പ് നടത്തിയത് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഉയർന്നത്. അമർഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും ആലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി. തുറന്നുപറച്ചിലുമായി മുൻമന്ത്രി പി രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രമായിരിക്കണം എന്നത് രേഖകളിൽ മാത്രം വിശ്രമിക്കുന്നു. വെള്ളാപ്പള്ളിയിൽ തെറ്റുപറ്റി. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മുൻമന്ത്രി കൂടിയായ പി രാജീവ്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. ഒരു മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് JD Vance. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. US ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലെബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലെബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. US ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത ലോകരാജ്യങ്ങൾ. US ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ UAE നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. എഡ്വേർഡ്സ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് അപകടം. ആണവായുധങ്ങളും ബോംബുകളുമൊക്കെ വഹിക്കാൻ ശേഷിയുള്ള 8 എഞ്ചിനുകളുള്ള ജെറ്റ് വിമാനമായിരുന്നു ഇത്. അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ. ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. മത്സരത്തിന്റെ 7th മിനിറ്റിലും 55th മിനിറ്റിലും സ്കോർ ചെയ്ത ന്യൂസിലൻഡ് ലീഡ് നേടിയപ്പോൾ 32nd മിനിറ്റിലും 64th മിനിറ്റിലും തിരിച്ചടികൾ നൽകിയാണ് ഇറാൻ ഒപ്പമെത്തിയത്. ഏലിയ ജസ്റ്റാണ് കിവീസിന്റെ 2 ഗോളുകളും നേടിയത്. 2 തവണ മുന്നിലെത്തിയിട്ടും ലീഡ് നിലനിർത്താൻ സാധിക്കാതിരുന്ന ന്യൂസിലൻഡിനെ മികച്ച പോരാട്ട വീര്യത്തോടെയാണ് ഇറാൻ തളച്ചത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. മുൻ ലോക ചാമ്പ്യന്മാരായ, നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ, ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ്പ് വേർഡി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ്പ് വേർഡിക്ക് കഴിഞ്ഞു. ആദ്യപകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. 2nd പകുതിയിൽ ലമിൻ യമാൽ എത്തിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. കേപ്പ് വേർഡിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ റൊസീനിയോയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായി ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20th മിനിറ്റിൽ ഇമാം അഷൂറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ 66th മിനിറ്റിൽ ഈജിപ്ത് താരം മുഹമ്മദ് ഹാനിയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. മുഹമ്മദ് സലായും ഇമാം അഷൂറും മുസ്തഫ സിക്കോയുമെല്ലാം ബെൽജിയം ബോക്സിൽ നിരന്തരം അപകടം സൃഷ്ടിച്ചു.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: Current temperature in Dubai, 38 degrees Celsius, humidity 33%.
5: Weather update.
4: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ മിഡ് മോർണിംഗ് ഷോയുടെ. അപ്പോൾ ഈ മണിക്കൂറിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ പറയാൻ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാനിത് അടുത്ത മണിക്കൂറിലെ ആദ്യത്തെ വിശേഷമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ 3 ദിവസങ്ങൾ ഞാൻ നാട്ടിലൊന്ന് പോയിരുന്നു, ഇറ്റ്സ് വെരി അർജൻറ്റ്. അപ്പോൾ അങ്ങനെ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വലിയ സന്തോഷത്തെക്കുറിച്ചാണ് പറയുന്നത്. മറ്റൊന്നുമല്ല, ഇന്നലെ തിങ്കളാഴ്ച June 15 രാവിലെ ഒരു 8:30 ഒക്കെ ആയപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യാനായിട്ട് വളരെ അർജൻറ്റായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇനി കാലങ്ങളെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ തമ്പാനൂർ KSRTC കോംപ്ലക്സിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരുപാട് ആൾക്കാർ ഈ എന്താ പറയുക, സെക്രട്ടറിയുടെ ഭാഗത്തൊക്കെ എപ്പോഴും ഇങ്ങനെ സമരങ്ങൾ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഭയങ്കര അതിശയത്തോടുകൂടി പണ്ടൊക്കെ നോക്കാറുണ്ട്. യൂണിവേഴ്സിറ്റി അവിടെയൊക്കെ പോകുമ്പോൾ നോക്കാറുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ ടെലിവിഷനിലും പത്രവാർത്തകളിലും ഒക്കെ കാണുന്നതല്ലേ ഉള്ളൂ, നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു അതിശയം പോലെ നോക്കാറുണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും നോക്കും. അതുപോലെ തന്നെ ഇപ്രാവശ്യം അവിടെ നിറയെ ആൾക്കാർ, കൂടുതലും സ്ത്രീകളാണ്. അങ്ങ് കൂടിയിരുന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ, അദ്ദേഹവും മറ്റു മന്ത്രിമാരും ഒക്കെ ആയിട്ട് ഒരു വലിയ ജാഥ തന്നെ അവിടെ ഉണ്ട്. ഭയങ്കര തിരക്കാണ്, എല്ലാവരുടെയും മുഖത്ത് ഒരു ഹാപ്പിയാണുള്ളത്. അപ്പം എന്തായിരുന്നു സംഭവം എന്ന് ഓർത്ത് പെട്ടെന്നാണ് ഓർത്ത്, ഓ ഇന്നാണല്ലോ ശുഭയാത്ര. അതായത് ഇതുവരെയും എങ്ങും നടന്നിട്ടില്ലാത്തൊരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്നൊരു കാര്യം നടക്കാൻ പോകുന്നത് ഇന്നലെ ആയിരുന്നല്ലോ എന്ന് ഓർത്തു പോയത്. അത് തന്നെയാണ് പറയാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വനിതാ ലിസണേഴ്സിന് ഇപ്പോൾ വലിയൊരു സന്തോഷ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്കായി സർക്കാർ ഒരുക്കിയ ഏറ്റവും വലിയ ആദരവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ചരിത്ര പദ്ധതിക്ക് നമ്മുടെ നാട്ടിൽ ഇന്നലെ തുടക്കമായി. അതാണ് പ്രിയദർശിനി യാത്രാ പദ്ധതി എന്ന് പറയുന്നത്. എനിക്കത് വായിച്ചപ്പോൾ, ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഒരുപാട് എന്താ പറയുക, കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഓ ഇതിൻ്റെ ആവശ്യമുണ്ടോ, എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെയാകുമ്പോൾ ഏറ്റവും കൂടുതൽ കയ്യിൽ പണമുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ ഇത് യൂസ് ചെയ്യുമോ, പാവപ്പെട്ടവർക്ക് ഇത് നിഷേധിക്കപ്പെടുമോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൺഫ്യൂഷൻസ് പല ആൾക്കാരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. എങ്കിൽ ഇന്നലെ ആ ഒരു ദിനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ ഒരുപാട് പുതിയ അല്ലെങ്കിൽ ആദ്യമായി ചരിത്രത്തിൻ്റെ ഭാഗമാകാനായിട്ട് കണ്ടക്ടറായിട്ടാണെങ്കിലും ഡ്രൈവറായിട്ടാണെങ്കിലും ഒക്കെ സ്ത്രീരത്നങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് പാവപ്പെട്ടവർക്കും അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ, അശരണരായിട്ടുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ഒക്കെ ഇത് ഉപകാരമാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് തോന്നി. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വന്ന കാര്യത്തിൽ നമുക്ക് ഇരു കൈകളും നീട്ടി സ്വീകരിക്കാമെന്നുള്ളത്. ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കാം. എന്തായാലും ഇന്നലെ രാവിലെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു, പ്രിയദർശിനി യാത്രാ പദ്ധതി. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു പദ്ധതിയാണ്. ഫ്രീ എന്ന് കേൾക്കുമ്പോൾ അതും കേട്ടങ്ങ് പോകരുത്, അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഉദ്ഘാടനത്തിന് തൊട്ട് പിന്നാലെ ഇന്നലെ രാവിലെ 8:30 മുതൽ തന്നെ ഈ സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്രാ സേവനം സംസ്ഥാനത്തുടനീളം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് നിങ്ങൾ വിളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നിങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഒക്കെ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അതായത് ഏത് ബസ്സിലാണ് കയറേണ്ടത് എന്ന് ആളുകൾ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഏതാണ് പ്രിയദർശിനി, ഇപ്പം ഞാൻ ആദ്യമൊക്കെ വരിച്ച പിങ്ക് കളറിലായിരിക്കും പ്രിയദർശിനി ബസ് വരുന്നത്. അങ്ങനെ എല്ലാ ഓർഡിനറി ബസ്സസിലാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ KSRTC ഒരു പ്രത്യേക ക്രമീകരണം ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബസ്സുകളുടെ മുന്നിലും പിന്നിലും അതോടൊപ്പം വാതിലിനോട് നമ്മൾ എൻട്രി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചേർത്ത് ഒരു പ്രത്യേക പ്രിയദർശിനി സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വനിതകൾക്ക് ഈ സ്റ്റിക്കർ നോക്കി നമുക്ക് ധൈര്യമായിട്ട് ബസ്സിൽ കയറാൻ പറ്റും. അപ്പോൾ കേരളത്തിലുടനീളമുള്ള 3,125 KSRTC ബസ്സുകളിലാണ് നിലവിൽ ഈ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓർഡിനറി ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളിലൊക്കെയാണ് സൗജന്യ യാത്ര ലഭ്യമാകുക. പിന്നെ എന്താണ് ഗ്രാമീണ വണ്ടിയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ടല്ലോ സർവീസസ്, അതിനകത്തൊക്കെ ഉണ്ടാവും. എന്തായാലും സ്ത്രീകളുടെ യാത്രയിലുള്ള ഒരു ഫ്രീഡം, അതുപോലെ അവരുടെ ഒരു സുരക്ഷ, അവരുടെ സാമ്പത്തിക ഭദ്രത, ഇതിനൊക്കെ ഒരു വലിയ മാറ്റം വരുത്താൻ പോകുന്ന തീരുമാനമായിരിക്കും തീർച്ചയായിട്ടും പ്രിയദർശിനി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ജോലിക്ക് പോകുന്നവർക്ക്, പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും അല്ലേ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രിയപ്പെട്ടവരായിട്ട് ഈ വിശേഷം പങ്കുവയ്ക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എനിക്കൊന്ന് ഇന്നലെ രാവിലെ 9 മണിക്ക് ശേഷം എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ പ്രിയദർശിനി എന്ന ഈ ബസ്സിൻ്റെ ഭാഗമാകാൻ സാധിക്കും. 0 ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. ഫ്രീ ആണെന്ന് കരുതി എല്ലാവരും ചെന്ന വാഹനത്തിൽ കയറുകയല്ല, നമ്മൾ എവിടെ നിന്നാണോ ഈ ഒരു വാഹനത്തിൽ കയറുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് 0 ടിക്കറ്റ് എടുക്കണം. കണ്ടക്ടറോട് പറഞ്ഞാൽ സാധിക്കും. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ കയറുന്നത് അതും ഈ പറഞ്ഞ എവിടെ നിന്നാണോ ഇറങ്ങുന്നത് അതും ഈ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കോ മറ്റോ ഇറങ്ങാനാണെങ്കിൽ അതും കണ്ടക്ടറോട് പറയണം. ഇനി നിങ്ങളുടെ കൂടെ പുരുഷന്മാരോ അല്ലെങ്കിൽ 5 മുതൽ 11 വയസ്സിനിടയിൽ പ്രായമുള്ള ആൺകുട്ടികളോ ഉണ്ടെന്നെങ്കിൽ 5 to 11 വരെയുള്ള ഏജിലുള്ള കാറ്റഗറി കുട്ടികളാണെങ്കിൽ ഹാഫ് ടിക്കറ്റ് എടുക്കണം, പുരുഷന്മാരാണെങ്കിലും ടിക്കറ്റ് എടുക്കണം. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടക്ടറുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്തിരിക്കണം എന്ന് സാരം. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളുണ്ടാകും, പാവപ്പെട്ടവർക്ക് ഇത് ഉപകരിക്കാൻ സാധിക്കട്ടെ അല്ലേ. ഇനി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പണമല്ല അല്ലെങ്കിൽ ജോലിയല്ല മാനദണ്ഡം, നമ്മൾ സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകൾക്കും ഇതിൽ ഈ ഒരു വലിയ പ്രോജക്റ്റിലൂടെ സേഫായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലും അത് കണ്ടുകൊണ്ടതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റുള്ള വിശേഷങ്ങളൊക്കെ ഉടനെ കൂടെ തന്നെ ഉണ്ടാവും. മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേട്ടുകൊണ്ടിരിക്കുക ഹോം 92.2 FM.
0: Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് ഷോ ആണ്. ഞാനാണ് നിത്യയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. ഓക്കെ, ഈ പ്രായം വെറും ഒരു നമ്പറാണെന്ന് തൻ്റെ ഫിറ്റ്നസ്സിലൂടെയും മാരത്തോൺ ഓട്ടങ്ങളിലൂടെയൊക്കെ തെളിയിച്ചൊരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് ഒരുപക്ഷെ അദ്ദേഹം നമ്മളെയൊക്കെ എപ്പോഴും ഇൻസ്പയർ ചെയ്യുന്നൊരു വ്യക്തിത്വം കൂടിയാണ് കേട്ടോ, വേറെ ആരുമല്ല. 50s കഴിഞ്ഞിട്ടും ഒരു 20-കാരൻ്റെ എനർജിയോടെ ജീവിക്കുന്ന അദ്ദേഹത്തിൻ്റെ റണ്ണിങ് വീഡിയോസും അതുപോലെ ഒരുപാട് ഈ പറഞ്ഞ പോലെ വർക്കൗട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാണ്. അത് വേറെ ആരുമല്ല, അദ്ദേഹത്തിൻ്റെ പേരാണ് മിലിന്ദ് സോമൻ. പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു പ്രത്യേകതരം പേരുമാണ്, ലുക്ക് വൈസും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഫിറ്റ്നസിനേക്കാളും ഓട്ടത്തോടുമുള്ള പ്രണയത്തെക്കാളും ഒക്കെ ഉപരി പ്രകൃതിയോട് അദ്ദേഹത്തിനുള്ള അതിശയിപ്പിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ച്, ലവിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. അതായത് മിലിന്ദ് സോമനെ നമ്മളൊരു ഫിറ്റ്നസ് ഫ്രീക്കായിട്ടാണല്ലോ കാണാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സിൽ കാട് പോലെ ഒരു പരിസ്ഥിതി സ്നേഹം ഉണ്ടെന്ന് തെളിയിക്കുന്ന വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ പ്രശസ്തമായിട്ട ഹിൽ സ്റ്റേഷനാണ് ലോണവാല. അവിടെ മിലിന്ദ് സോമൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്കിത കോൺവറും ചേർന്ന് നട്ടുപിടിപ്പിച്ച മരങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരുപാടാണ് കേട്ടോ. ഒന്നും രണ്ടും ഒന്നും അല്ല, 30,000 മരങ്ങളാണ് ഇവരവിടെ നട്ടുപിടിപ്പിച്ചൊരു ഒരു കൊച്ചു കാട് തന്നെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നും, എന്നാലും കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അവരുടെ ഹാർഡ് വർക്കിലൂടെയും അവരുടെ ഒരു പേഷ്യൻസിലൂടെയും ഒക്കെ, അതുകൊണ്ടൊക്കെ മാത്രമാണ് ഈ ഒരു വലിയ മാറ്റം അവർ ലോണവാലയിൽ കൊണ്ടുവന്നത്. കോൺക്രീറ്റ് കാടുകളിൽ നിന്ന് നമ്മുടെ മുംബൈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലം അത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു 10 വർഷം മുമ്പ് അവരെടുത്ത തീരുമാനം. വെറുതെ ഒരു സ്ഥലം വാങ്ങി അവിടെ ഒരു ബംഗ്ലാവൊക്കെ കെട്ടി സുഖിച്ച് ജീവിക്കുക എന്നുള്ളതല്ല അവർ ചെയ്തത്, മറിച്ച് ആ വാങ്ങിയ ഭൂമി പ്രകൃതിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ആ ചിന്ത. എന്തൊരു നല്ല തോട്ടാണ് അല്ലേ. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ, നമ്മളെന്താ ചെയ്യുക, എവിടെയെങ്കിലും കാടും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു വീട് വെക്കണമെങ്കിൽ ഫുള്ള് വെട്ടിത്തെളിച്ച് അവിടെ ഈ പറഞ്ഞ പോലെ ഇന്റർലോക്കൊക്കെ ചെയ്ത് ഒരു പുല്ല് പോലും കിളിച്ചു വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒന്നും പച്ചപ്പ് കാണാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ്, പ്രകൃതിയിൽ നിന്നും വാങ്ങിയതിനെ പ്രകൃതിക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, നല്ലൊരു പ്രയോഗം തന്നെ അത്. എന്നാൽ ഇതിനായിട്ട് ജപ്പാനിലെ പ്രശസ്തമായിട്ടുള്ള മിയാവാക്കി മാതൃകയാണ് അവർ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ ഉപയോഗിച്ചത് കേട്ടോ. കുറഞ്ഞ സ്ഥലം കൊണ്ട് വളരെ പെട്ടെന്ന് വലിയൊരു വനം അവിടെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയാണിത്. അപ്പം മരങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ച് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു വനത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഈ രീതിയിലൂടെ മിയാവാക്കിയിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ നോക്കൂ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊരു വീട്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പക്ഷികളുടെ കളകൂജനം അല്ലേ, ചുറ്റും പച്ചപ്പ്, ശുദ്ധവായു, കാറ്റ്, ഇതൊക്കെ മാത്രമുള്ള ഒരു രഹസ്യ ജീവിതം തന്നെ പറയാം. അതിനേക്കാളുപരി വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശികമായിട്ടുള്ള സസ്യങ്ങൾ, മരങ്ങൾ, ഇവരൊക്കെ ഇതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളൊരു വലിയ ലക്ഷ്യം കൂടി മിലിന്ദിന് ഇതിൻ്റെ പിന്നിലുണ്ട്. ആ നാട്ടിൽ പണ്ട് തദ്ദേശീയമായിട്ട് വളർന്നിരുന്നു, എന്നാൽ നഗരവൽക്കരണം കാരണം ഇല്ലാതായിപ്പോൾ ഒരുപാട് മരങ്ങളെയൊക്കെ അവർ തിരഞ്ഞു പിടിച്ച് അവിടെ കൊണ്ടുവന്ന് വച്ചു പിടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് അപൂർവം പക്ഷികളും ചിത്രശലഭങ്ങളും ഒക്കെ ഈ കൊച്ചു കാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അവധിക്കാലം ആഘോഷിക്കാൻ റിസോർട്ട്സിലും ഹോട്ടൽസിലും ഒക്കെ പോകാറില്ലേ, പക്ഷെ സ്വന്തമായിട്ടൊരു വനം വച്ചു പിടിപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ പ്രകൃതിയോട് ഇങ്ങനെ ചേർന്ന് ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഈ ലോകത്തില്ലെന്നാണ് മിലിന്ദും അദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നത്. മിലിന്ദ് സോമന്റെ ഈ ഒരു പ്രവൃത്തി എന്താ പറയുക, ഒരു വാർത്ത മാത്രമല്ല, അത് പ്രകൃതിയിലേക്ക് മടങ്ങുക, അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ട വലിയൊരു മാതൃക തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കടുത്ത ചൂടുകാലത്ത് മരങ്ങളുടെയും പച്ചപ്പിൻ്റെയും വില നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ സെൻറ് സ്ഥലമുള്ളവർക്ക് പോലും അവിടെ ചെറിയൊരു മരം വച്ചുപിടിപ്പിക്കാൻ ഇതൊരു വലിയ പ്രചോദനമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോണവാലയിലെ ആ ഒരു ബ്യൂട്ടിഫുൾ പച്ചപ്പിലേക്കും കുളിർമയിലേക്കൊക്കെ നിങ്ങളുടെ മനസ്സ് പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അവർ ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് ഇത്രയും വലിയൊരു കാട് നട്ടു വളർത്തുക എന്ന് പറയുന്നത്. നമ്മളിപ്പോഴും ഓർക്കേണ്ട കാര്യം, നമ്മുടെ നാട് നമ്മൾ തന്നെയാണ് ഈ രീതിയിലാക്കി തീർക്കാൻ മുന്നിട്ട് നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇനി എന്നു മുതലാണ് പ്രവർത്തിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഈ അടുത്ത ദിവസം നാട്ടിൽ പോയിന്റെ ഒരു ഇതിൽ നിന്ന് കേട്ടോ ഞാൻ പറയുന്നത്. പച്ചപ്പൊക്കെ ധാരാളം ഉണ്ട്, പക്ഷെ എവിടേക്കോ നമ്മൾ മഴയില്ലാതാക്കാനോ അല്ലെങ്കിൽ കാലാവസ്ഥ വേറൊരു രീതിയിലേക്ക് പോകാനോ ഒക്കെ ഉള്ള മീൻസ് പ്രവർത്തികൾ ചെയ്തു വച്ചിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ തിരിച്ചു പിടിക്കാൻ ഇനി എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ആൻഡ് സീ. നമുക്കെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത് ഇതുപോലൊരു തീരുമാനത്തിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ, നമ്മുടെ ചെറിയ കുട്ടികൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളോട് പറഞ്ഞുകൊടുത്ത് പ്രകൃതിയുടെയും അല്ലെങ്കിൽ പച്ചപ്പിൻ്റെയൊക്കെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ, അവർ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തന്നെ അതൊരു വലിയ തീരുമാനമായിരിക്കും. എനിവേ, നമുക്കടുത്തൊരു

0: തമിഴ് ഹിറ്റിലേക്ക് പോകാം. വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളോട് പറയാനുള്ളത്, ഷെയ്ഖ് സയ്യിദ് റോഡ് നമ്മുടെ ചുവേഴ്സ് അബുദാബിയിലേക്കുള്ള ഭാഗത്തൊരു ആക്സിഡൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് നീങ്ങുന്നത്. അപ്പോൾ ഈ റൂട്ടിൽ നല്ല രീതിയിൽ സമയം വൈകാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഡ്രൈവേഴ്സ് പ്രത്യേകം ജാഗ്രത പാലിക്കുക കേട്ടോ. അതുപോലെ അൽഗർഹൂദ് എടുക്കുമ്പോൾ ഗർഹൂദിലെ മർബഡ് സ്ട്രീറ്റിൽ ഇപ്പോഴും അത്യാവശ്യം കനത്ത ബ്ലോക്ക് തുടരുകയാണ്. വണ്ടികൾ വളരെ പതുക്കെ ബമ്പർ ടു ബമ്പറായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അൽഖിസൈസ് എടുക്കുമ്പോൾ അൽഖിസൈസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4th ഭാഗത്തെ ബെയ്റൂട്ട് സ്ട്രീറ്റിലും നിലവിൽ വെഹിക്കിൾസിന്റെ വലിയൊരു ക്യൂ കാണാം. ഇതിനു പുറമെ അൽഖിസൈസ് 2 മേഖലയിലും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എയർപോർട്ട് സ്ഥലം എയർപോർട്ട് പരിസരം നോക്കുകയാണെങ്കിൽ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പ്രവേശിക്കുന്ന റൂട്ടുകളിലും എയർപോർട്ട് സ്ട്രീറ്റിലും സാധാരണക്കാൾ കൂടുതൽ തിരക്ക് കാണാം. മുഹൈസിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ മുഹൈസിന സെക്കൻഡ് മേഖലയിലെ 18th സ്ട്രീറ്റിലും നിലവിൽ വാഹനങ്ങളുടെ വേഗത വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഒരു ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് വരുന്ന അൽതാവൂൺ റൗണ്ട് ബോട്ടിൽ പുതിയ ടണൽ നിർമ്മാണം നടക്കുന്നുണ്ടെന്നറിയാലോ. അപ്പോൾ വലിയ രീതിയിലുള്ള റൂട്ട് ഡൈവേർഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ വഴി കടന്നു പോകുമ്പോൾ അൽകോർണിഷ് സ്ട്രീറ്റ് വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ റൂട്ടിലേക്ക് പോകുന്നവർ കുറച്ചുകൂടി ഇന്ന് സമയം കയ്യിൽ കരുതി യാത്ര പുറപ്പെടുക. കൂടുതൽ ട്രാഫിക് വിവരങ്ങളുമായി ഞാൻ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya. Nitya.
3: അമ്മ, നമ്മുടെ പുതിയ കഥ എന്താ?
4: ഇൻഡസ്ട്രി ഹിറ്റ് ആയ മഞ്ഞുമേൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം. രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
5: ഈ പയ്യന് കണ്ടോ
4: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
6: അഭിജിത് കുമാർ.
4: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. June 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: Mid Morning with Nitya.
1: എങ്ങനെയുണ്ടായിരുന്നു ആ പാട്ട്? ഒരുപാട് ഓർമ്മകൾ, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വലിയ ഓർമ്മയായിരിക്കും അല്ലേ. ശരി, നമുക്ക് അവിടെ നിന്നൊക്കെ വിടാം. വേറൊരു പ്രധാനപ്പെട്ട ഒരു കൗതുകം നിറഞ്ഞ വാർത്തയിലേക്കാണ് പോകുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കേരളത്തിൽ ചൂട് കൂടിയപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ചൂടിനെ കുറിച്ച് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ടതും ഒരു ജീവിയെ കൊണ്ടാണ്. എന്താണ്? ഈച്ചയാണോ, പൂച്ചയാണോ, പാറ്റയാണോ? അല്ല, പാമ്പ്. ഊഹ്, ഭയങ്കര പേടി തോന്നുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം നാട്ടിൽ പോയ സമയത്തും പറമ്പിലേക്കൊക്കെ ഒരു തവണ ഇറങ്ങിപ്പോ, എൻ്റെ ദൈവമേ, പേടിയായി. മഴയായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പുല്ലിങ്ങനെ വളർന്നു നിൽക്കുമല്ലോ പറമ്പിലൊക്കെ. അപ്പം നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ ഭയങ്കര പേടിയാവും. അല്ലെങ്കിലേ എനിക്ക് നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീടിൻ്റെയൊക്കെ ബാക്ക് സൈഡിലേക്ക് പോകാൻ ഭയങ്കര പേടിയാണ്. ഇരുട്ടൊക്കെ വൈകുന്നേരത്തെ ഒരു 6 മണി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങില്ല, കാരണം അത്രയ്ക്ക് പേടിയാണ്. ആ നമ്മുടെ നാടിൻ്റെ ഇരുട്ടിന് എനിക്ക് ഭയങ്കര പേടിയാണ്. അതേസമയം വേറെ ഒരു, ഇപ്പോൾ UAE ഒക്കെ ആണെങ്കിൽ രാത്രി എന്നോ പകലെന്നോ ഇല്ലല്ലോ, എപ്പോഴും ഒരേപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് പക്ഷേ നാട്ടിലത് പറ്റില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ, അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ? നമ്മുടെ നാട് നമ്മുടെ നാട് തന്നെയാണ്, അവിടുത്തെ കാലാവസ്ഥ എന്ത് തന്നെയാണ്. പക്ഷെ ഭയപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയണമല്ലോ. ശരി, എന്തായാലും ഞാൻ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പാമ്പുകളെക്കുറിച്ച് പറഞ്ഞു വരുമായിരുന്നു. ഈ പാമ്പുകൾ കടിക്കുന്നതും പിടിക്കുന്നതും ഒന്നുമല്ല, ഈ പാമ്പുകൾ എന്തിനാണ് പടം പൊഴിക്കുന്നതെന്ന് നമ്മളിൽ പലരും പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടില്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കും ഒന്നും. നമ്മളൊക്കെ ഡ്രസ്സ് മാറുന്നതുപോലെ ഇതും എല്ലാ ദിവസവും പടം പൊഴിക്കുന്നുണ്ടോ, അതോ എത്ര നാൾ കൂടുമ്പോഴാണ്, എന്തിനാണെന്നൊക്കെ എനിക്കും ഒരു കാലത്ത് ഭയങ്കര ഡൗട്ടായിരുന്നു. ആരും പറഞ്ഞുതരാത്തതുകൊണ്ട് അത് അങ്ങനെ വിചിത്രമായി തന്നെ തുടർന്നു. എന്നാലും ഇത്രയും വിചിത്രവും വളരെ കൗതുകരമായിട്ടുള്ള ഈ ഒരു നാച്ചുറൽ ഫിനോമിനന് പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ചില സയൻറ്റിഫിക് റീസൺസ് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ റീസൺ ഈ പാമ്പുകളില്ലേ, അതിൻ്റെ ശരീരത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ബോഡി ഗ്രോത്ത് തന്നെയാണ്. ഈ പാമ്പുകൾ പ്രായമാകുന്നതനുസരിച്ച് അതിൻ്റെ ശരീരം നിരന്തരം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ ശരീരത്തെ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആ ഒരു സ്കിന്നില്ലേ, അത് ശരീരത്തിനൊപ്പം വികസിക്കുകയോ അല്ലെങ്കിൽ വളരുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമ്മുടെയൊക്കെ സ്കിന്നെന്ന് പറയുന്നത് ശരീരത്തിനൊപ്പം വളരുന്ന രീതിയിലാണത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. പക്ഷേ ഈ പാമ്പുകളുടെ കാര്യത്തിൽ ഇതിൻ്റെ പുറമേയുള്ള ഈ സ്കിന്ന് ഒരു പരിധിയിൽ കൂടുതൽ എക്സ്പാൻഡ് ആകില്ല എന്നാണ്. അപ്പോൾ ഒരു കുട്ടി വളരുമ്പോൾ പഴയ വസ്ത്രങ്ങൾ ഔട്ട്ഗ്രോൺ ആവുകയും ഈ പുതിയ ഡ്രസ്സ് ധരിക്കുകയും ചെയ്യുന്നത് പോലെ ഈ പാമ്പുകൾക്ക് അതിൻ്റെ പഴയ സ്കിൻ ശരീരത്തിന് തികയാതെ വരികയാണ്. അപ്പോൾ തങ്ങളുടെ വളർച്ചയ്ക്ക് പുറമെയുള്ള ചർമ്മം ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സമായിട്ട് മാറുമ്പോൾ പാമ്പുകൾ ആ ഒരു പഴയ ചർമ്മത്തെ ശരീരത്തിൽ നിന്നും വേർപെടുത്താൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുതിയ സ്കിൻ ഉള്ളിൽ കൃത്യമായിട്ട് വളർന്നു വരുമ്പോൾ ഇടുങ്ങിയതും പഴയതുമായിട്ടുള്ള ആ ഒരു പുറംചട്ടയിലെ ആ പഴയ സ്കിന്നില്ലേ, അത് ഷെഡ് ചെയ്യുന്നു. അപ്പോൾ പ്രായം കുറഞ്ഞതും ഇങ്ങനെ സ്പീഡിൽ വളരുന്നതുമായിട്ടുള്ള യങ് സ്നേക്സ് ആണ് ഈ പ്രായമായ പാമ്പുകളെക്കാൾ കൂടുതൽ തവണ പടം പൊഴിക്കുന്നത്, ആ സ്കിൻ ഊരിക്കളയുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ തന്നെ പലതവണ അതിങ്ങനെ ചെയ്യാറുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ശരീരത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഹൈജീൻ അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് കെയർ, ഇതൊക്കെ കൊണ്ടാണ് മറ്റൊരു റീസൺ. അപ്പോൾ പാമ്പുകൾ ഈ മണ്ണിലും കാട്ടിലും ഒക്കെ ഇങ്ങനെ നിരങ്ങി ഇഴഞ്ഞ് ജീവിക്കുന്ന ജീവികളല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ശരീരത്തിൽ എന്താ പറയുക, എക്സ്റ്റേണൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക മലയാളത്തിൽ ബാഹ്യ പരാദങ്ങൾ, അത് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചെള്ളുകൾ, പെയിനുകൾ, വിവിധതരം വണ്ടുകൾ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ പാമ്പുകളുടെ ചർമ്മത്തിൽ വന്നിങ്ങനെ പറ്റിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പരാദങ്ങൾ പാമ്പുകളുടെ രക്തം കുടിക്കുകയും അതിന് കടുത്ത അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ പ്രകൃതിദത്തമായ രീതിയിൽ കൈകാലുകൾ ഉപയോഗിച്ച് ഇതിനെ എന്താ പറയുക, ഒന്ന് നമുക്ക് ഇച്ചിങ് ഒന്ന് നമ്മൾ എന്തെങ്കിലും ചൊറിയും അല്ലേ, അങ്ങനെയൊക്കെ ചെയ്ത് മാറ്റാനുള്ള ശേഷിയൊന്നും ഇതിനില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സ്കിന്നിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇത്തരം മാരകമായിട്ടുള്ള രോഗാണുക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള പരാദങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മുക്തി നേടാനുള്ള ഒരു നാച്ചുറൽ മെത്തേഡാണ് അത് ഈ പടം പൊഴിച്ചുകളയൽ, സ്കിൻ ഊരിക്കളയുക എന്നുള്ളത്. അപ്പോൾ പഴയ സ്കിൻ ഇങ്ങനെ പൊഴിച്ചു കളയുന്നതിലൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചേക്കുന്ന മുഴുവൻ അഴുക്കുകളും പരാദങ്ങളും ഒന്നിച്ച് അതിൻ്റെ ശരീരത്തിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് തികച്ചും പുതിയതും വൃത്തിയുള്ളതുമായിട്ടുള്ള ഒരു ഹെൽത്ത് വീണ്ടെടുക്കാൻ അതിനെ സഹായിക്കും. അപ്പോൾ മൂന്നാമത്തെ കാരണം, ഒരു കുഞ്ഞു കാരണമാണ് ശരീരത്തിനുണ്ടാകുന്ന തേയ്മാനങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളല്ലേ, നമ്മളിത് വല്ല അറിയുന്നുണ്ട്? അത് ഊരിയിട്ടത് തൊലി മീൻസ് സ്കിൻ കാണുമ്പോൾ തന്നെ പേടിച്ചോടുന്നവരല്ലേ, നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ പരുക്കൻ കല്ലുകളിലൂടെയും മുള്ളുകളിലൂടെയൊക്കെ ഉള്ള മൂർച്ചയുള്ള പാറ ഇടുക്കുകളിലൂടെയൊക്കെയല്ലേ ഇതിങ്ങനെ ദിവസേന ഓടി ഇഴഞ്ഞൊക്കെ നടക്കുന്നത്. അപ്പോൾ നിരന്തരമുള്ള ഈ ഒരു യാത്ര കാരണം അതിൻ്റെ പുറം ചർമ്മത്തിന് ഒരുപാട് പോറലുകളും കേടുപാടുകളും അല്ലെങ്കിൽ സ്ക്രാച്ചസ് ആൻഡ് ഡാമേജസ് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ പരിഹരിച്ച് പുതിയൊരു തിളക്കമുള്ള ചർമ്മം കിട്ടാനാണ് ഈ ഷെഡിങ് പ്രോസസ്സ് സഹായിക്കുന്നത്. പിന്നെ ഈ പടം പൊഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ശരീരത്തിൽ പല വിസിബിൾ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ചർമ്മത്തിൻ്റെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ട് ആയിട്ട് മങ്ങിയ നിറമായിട്ട് മാറും. ഇതിനൊപ്പം തന്നെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള മാറ്റം സംഭവിക്കുന്നത് അതിന്റെ കണ്ണുകളിലാണ്. പാമ്പുകളുടെ കൺപോളകൾക്ക് മുകളിലും ചർമ്മത്തിന്റെ ഒരു സുതാര്യമായിട്ടുള്ള പാളിയുണ്ട്. അപ്പൊ അതിങ്ങനെ പടം പൊഴിക്കാറാവുമ്പോഴേ അപ്പൊ ഈ പാളിയിലേക്ക് ഒരു പ്രത്യേകതര ഫ്ലൂയിഡ് വന്ന് നിറയും. അതുകൊണ്ട് പാമ്പിന്റെ കണ്ണുകൾ നീല കലർന്ന വെള്ള നിറത്തിലോ അല്ലെങ്കിൽ മങ്ങിയ നിറത്തിലോ ഒക്കെ ആയി മാറുകയും ചെയ്യും. അപ്പൊ ഈ സമയത്ത് പാമ്പുകൾക്ക് കാഴ്ചശക്തി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കാഴ്ച മങ്ങുന്നത് കൊണ്ട് തന്നെ അത് ഈ ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പേടിച്ച് അല്ലെങ്കിൽ കൂടുതൽ അഗ്രസീവായിട്ടായിരിക്കും കാണപ്പെടുക. അപ്പൊ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് ഈ സമയത്ത് കാട്ടിലെ ഏതെങ്കിലും സുരക്ഷിതമായിട്ടുള്ള പൊത്തുകളിലോ കല്ലുകൾക്കിടയിലൊക്കെ ഒളിച്ചിരിക്കാനായിരിക്കും താല്പര്യപ്പെടുന്നത്. പക്ഷേ പാമ്പിനെ പേടിച്ച് പാമ്പ് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്ന ആൾക്കാർ അതുവഴി പോകുമ്പോൾ അതിനെ വലിച്ചിട്ട് തല്ലിക്കൊല്ലും. അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കട്ടെ. നമ്മളെ ദ്രോഹിക്കുമ്പോൾ എനിക്ക് പാമ്പിനെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ, ഭയങ്കര പേടി, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ പാമ്പ് പടം പൊഴിക്കുന്ന എന്തിനാണ് അല്ലെങ്കിൽ എപ്പോഴാണ് അതിൻ്റെ റീസൺ വല്ല ഉണ്ടോ എന്നുള്ള കുഞ്ഞുനാൾ മുതലുള്ള ചില ഒരു കൗതുകരമായ വിചിത്രകരമായിട്ടുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ മാറിക്കിട്ട് കാണുമല്ലോ എന്നെ പോലെ നിങ്ങൾക്കും. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നമുക്ക് നല്ലൊരു എവർഗ്രീൻ ഹിറ്റ് കേട്ടതിന് ശേഷം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പശ്ചിമേഷ്യയിൽ സമാധാനം, കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. ഇന്ത്യയിൽ ടെലിഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തെറ്റിയെന്ന് LDFന്റെ കുറ്റസമ്മതം. എക്സലോജിക്കൽ ED ചോദ്യം ചെയ്യൽ, വീണ നാളെ ഹാജരാകും. ലോകകപ്പിൽ കിവീസിനെ തളച്ച ഇറാൻ. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനിലപ്പോട്ട്, സ്പെയിനെ ഞെട്ടിച്ച് കേപ് വേർദി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസ് ED ചോദ്യം ചെയ്യൽ തുടരുന്നു. CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ED മുന്നിൽ. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ CPMനുള്ളിൽ അമർഷമെന്ന് റിപ്പോർട്ട്. A പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. ഭീഷണി പ്രചരണങ്ങൾക്ക് വടങ്ങരുത്. എന്ത് വെളിപ്പെടുത്തൽ വന്നാലും പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായതിൽ കൂടുതൽ നഷ്ടം വരാനില്ല. രാഷ്ട്രീയ സ്വാധീനവും ഭക്തിയും പറഞ്ഞാണ് ശബരിമലയിലെ തട്ടിപ്പ് നടത്തിയത് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ഉയർന്നത്. അമർഷം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കാനും ആലോചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി, തുറന്നുപറച്ചിലുമായി മുൻമന്ത്രി P രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രമായിരിക്കണം എന്നത് രേഖകളിൽ മാത്രം വിശ്രമിക്കുന്നു. വെള്ളാപ്പള്ളിയിൽ തെറ്റുപറ്റി. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മുൻമന്ത്രി കൂടിയായ P രാജീവ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും പുനഃപരിശോധിക്കും. അസിസ്റ്റന്റ് കമ്മീഷണർ തസ്തികയിലേക്ക് നടന്ന സ്ഥലം മാറ്റം ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ചർച്ച ചെയ്യുക. സ്ഥലം മാറ്റത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ദേവസ്വം മന്ത്രി K മുരളീധരൻ ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമുള്ളവർക്ക് ഉന്നത പദവി നൽകിയെന്ന ആക്ഷേപവും ശക്തം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ നിയമിച്ചെന്നാണ് ആരോപണം. പുതിയ ട്രാൻസ്ഫർ ഓർഡർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. ഇത് തിരുത്തണമെന്ന് ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട്. തീരുമാനം പിൻവലിച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുള്ളതായി കണക്കാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുന്ന സർക്കാർ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. April-May മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ മുഖ്യമന്ത്രിയുടെ തന്നെ കീഴിലുള്ള ധനവകുപ്പ് ഫയലിൽ തീരുമാനമാക്കാതെ പിടിച്ചുവച്ചിരിക്കുന്ന നിലയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിണറായി വിജയന്റെ വിമർശനം. പ്രിയദർശിനി സൌജന്യ യാത്ര തുടങ്ങിയ കഴിഞ്ഞ ദിവസം KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്തത് 13 ലക്ഷത്തിലേറെ വനിതകൾ. കഴിഞ്ഞ തിങ്കളാഴ്ച അപേക്ഷിച്ച് 5.5 ലക്ഷത്തിലധികം വനിതാ യാത്രികരുടെ വർദ്ധനവാണ് ഇന്നലെ മാത്രം ഉണ്ടായത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് June 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. ഒരു മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തു. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. യുഎസ് ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെ ഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യുഎഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ യുഎഇ പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. കാലിഫോർണിയയിൽ യുഎസ് വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. എഡ്വേർഡ്സ് വ്യോമതാവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് അപകടം. ആണവായുധങ്ങളും ബോംബുകളുമൊക്കെ വഹിക്കാൻ ശേഷിയുള്ള 8 എഞ്ചിനുകളുള്ള ജെറ്റ് വിമാനമായിരുന്നു ഇത്. അന്വേഷണത്തിന് വ്യോമസേന ഉത്തരവിട്ടിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ. ഇറാനും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. മത്സരത്തിന്റെ 7th മിനിറ്റിലും 55th മിനിറ്റിലും സ്കോർ ചെയ്ത ന്യൂസിലൻഡ് ലീഡ് നേടിയപ്പോൾ 32nd മിനിറ്റിലും 64th മിനിറ്റിലും തിരിച്ചടികൾ നൽകിയാണ് ഇറാൻ ഒപ്പമെത്തിയത്. ഏലിയ ജസ്റ്റാണ് കിവീസിന്റെ 2 ഗോളുകളും നേടിയത്. 2 തവണ മുന്നിലെത്തിയിട്ടും ലീഡ് നിലനിർത്താൻ സാധിക്കാതിരുന്ന ന്യൂസിലൻഡിനെ മികച്ച പോരാട്ട വീര്യത്തോടെയാണ് ഇറാൻ തളച്ചത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വേർഡെ. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ്പ് വേർഡെ പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ്പ് വേർഡേക്ക് കഴിഞ്ഞു. ആദ്യപകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. രണ്ടാം പകുതിയിൽ ലമിൻ യമാലെത്തിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. കേപ്പ് വേർഡെയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ റോസീനിയയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20th മിനിറ്റിൽ ഇമാം അഷൂറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തി ഈജിപ്തിനെതിരെ. 66th മിനിറ്റിൽ ഈജിപ്ത് താരം മുഹമ്മദ് ഹാനിയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. മുഹമ്മദ് സലായും ഇമാം അഷൂറും മുസ്തഫ സിക്കോയുമെല്ലാം ബെൽജിയം ബോക്സിൽ നിരന്തരം അപകടം സൃഷ്ടിച്ചു.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon, ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 34%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Mid Morning with Nitya.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞുകൊണ്ട് നമ്മള് മിഡ് മോർണിംഗ് ഷോയുടെ ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ അവസാനത്തെ ഓറിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ടൈമാണല്ലോ ഒരു 1 o'clock എന്ന് പറയുന്നത്, ഒരു ആഫ്റ്റർനൂൺ നമുക്ക് ലഞ്ച് ടൈം. അപ്പൊ തീർച്ചയായിട്ടും ജപ്പാനിലെ ടോക്കിയോയിലെ പ്രവാസികൾക്കായിട്ട് നാടൻ രുചികളുടെ ഒരു വലിയ വസന്തം തീർക്കുന്ന ഒരു യുണീക്ക് റെസ്റ്റോറന്റിനെ കുറിച്ചുള്ള വളരെ കൗതുകകരമായിട്ടുള്ള വാർത്ത പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യാം. ലഞ്ച് ടൈം ആകുമ്പോൾ നമുക്ക് റെസ്റ്റോറന്റും ഫുഡും ഒക്കെ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഇന്ന് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ജോലി ചെയ്യുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അറ്റ്ലീസ്റ്റ് ജോലി ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇപ്പം എല്ലാവരും ജോലിയല്ല, ചിലപ്പോൾ ആഗ്രഹത്തോടുകൂടി പല നാടുകൾ കാണാൻ പോലും നമ്മൾ പോകാറുണ്ട്. എവിടെയൊക്കെ പോയാലും നമ്മൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ നാടൻ ഭക്ഷണത്തിൻ്റെ ഒരു ഒത്തന്റിക് ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഏത് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയാലും നമ്മുടെ നാടൻ തട്ടുകടയിലെ ഒരു ചായക്കും പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണിക്കോ ഒക്കെയുള്ള ആ ഒരു നൊസ്റ്റാൾജിക് ഫീല് മറ്റൊന്നിനും തരാൻ കഴിയില്ല. ഓരോ നാടിനും അതിൻ്റെതായ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ അവിടെ പോയി ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഇതാ ജപ്പാന്റെ തലസ്ഥാനമായിട്ടുള്ള ടോക്കിയോയിൽ പ്രവാസികളായ ഇന്ത്യക്കാര് അവർക്ക് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു ഹോം ഫീലിംഗ് സമ്മാനിക്കുന്ന ഒരു ധാബ സോഷ്യൽ മീഡിയയിൽ കനത്ത തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ വാല ബിഹാരി എന്ന പേരിൽ ഓൺലൈനിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ് യഥാർത്ഥ പേരെന്ന് പറയുന്നത് ജഗു ധാബ എന്നാണ്. ജഗു ധാബ എന്ന് കേൾക്കുമ്പോൾ തന്നെ നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്ക് പേര് കേട്ട ഒരു റെസ്റ്റോറൻ്റ് ആണ് ടോക്കിയോയിൽ. അങ്ങ് ടോക്കിയോയിൽ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. എന്തായാലും ഈ ജഗുദാബയുടെ കാര്യം പറയുമ്പോൾ ജപ്പാനിലെ മലയാളി പ്രവാസികൾക്ക് ഉൾപ്പെടെ വലിയൊരു നൊസ്റ്റാൾജിയാണ് ശരിക്കും ജഗുദാബ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബീഹാർ സ്വദേശിയായിട്ടുള്ള ജഗദീഷ് പ്രസാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ടോക്കിയോയുടെ ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് തന്നെ പറയാം. അവിടെ ഒരു കൊച്ചു ഇന്ത്യയെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ടാണ് അദ്ദേഹം ജപ്പാനിലെത്തിയത്. ജഗദീഷ് പിന്നീട് തൻ്റെ ഭക്ഷണത്തോടുള്ള ഒരു പാഷൻ കൊണ്ടായിരിക്കണം ഈ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ്സിലേക്ക് അദ്ദേഹം തിരിഞ്ഞത്. എന്തായാലും ഒരു സാധാരണ കഫേ പോലെയല്ല അദ്ദേഹം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ നാടൻ ഹൈവേ ധാബകളുടെ അതേ ആംബിയൻസ് ഒട്ടും ചോർന്നു പോകാതെ ടോക്കിയോ സിറ്റിയുടെ ഹാർട്ട് ഓഫ് ദി സിറ്റി എന്ന് തന്നെ പറയാം, നഗര ഹൃദയ ഭാഗത്ത് തന്നെ അത് പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ധാബയിലെ മെനു ഒക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലാണ് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ നാട്ടിലെ നാടൻ ലിറ്റി ചോഖ, ചിക്കൻ കറി, മട്ടൻ ഹാം അങ്ങനെ തുടങ്ങി നല്ല ചൂടുള്ള തന്തൂരി റൊട്ടി, ഥട്ക ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. ജപ്പാനിൽ കിട്ടുന്ന ലോക്കൽ ചേരുവകൾ വച്ചേ അല്ല കേട്ടോ അദ്ദേഹം ഇത് പാകം ചെയ്യുന്നത്, മറിച്ച് ഇതിനാവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ നാടൻ മസാലകളും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സാധനങ്ങൾ വെച്ച് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് നമുക്ക് അതിന് ടേസ്റ്റ് കുറഞ്ഞു പോകുന്നത്. ഇദ്ദേഹം നാട്ടിൽ നിന്ന് തന്നെ വരുത്തുകയാണ് മസാലകളെല്ലാം. അതുകൊണ്ട് തന്നെ 100% പ്യുവർ ട്രഡീഷണൽ ടേസ്റ്റ് അവിടെ ചെല്ലുന്നവർക്ക് ആസ്വദിക്കാൻ കഴിയും. ഇനി ഭക്ഷണത്തിൻ്റെ രുചിയിൽ മാത്രമല്ല ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈനിലും വലിയൊരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പഴയ ബോളിവുഡ് സിനിമകളുടെ പോസ്റ്റേഴ്സ്, നാടൻ എന്താ പറയുക, എന്താ ചരട്ടുകെട്ടിലൊക്കെ ഇല്ലേ, അത് അതുപോലെ ഹിന്ദി പാട്ടുകളൊക്കെ ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു ദേശീയ വൈബാണ് ഈ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ജപ്പാനിലെ വളരെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഈ ധാബയിൽ വന്നിരിക്കുമ്പോൾ സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ പോലെ ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ് നമുക്കൊക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ടോക്കിയോയിലെ ഇന്ത്യൻ പ്രവാസികൾ മാത്രമായിരുന്നു ഇവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ്. പക്ഷേ ഇപ്പോൾ ജപ്പാൻകാരായിട്ടുള്ള തദ്ദേശീയരും ഇവിടുത്തെ നാടൻ ഈ ഭക്ഷണത്തിൻ്റെ വലിയ ആരാധകരായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടൻ മസാലകളുടെ എരിവും മണവും ഒക്കെ ജപ്പാൻകാർക്കും ഇപ്പോൾ വലിയ രീതിയിലൊരു ഫേവറേറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പല പല വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാംസിലും യൂട്യൂബിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെവിടെ പോയാലും നമ്മുടെ സംസ്കാരവും രുചികളും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ജപ്പാൻ വാല ബിഹാരിയുടെ വിജയം. അപ്പോൾ ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് ടോക്കിയോയിലെ ഈ ഒരു സ്പോട്ട് തീർച്ചയായിട്ടും ജഗു ധാബ പോയിട്ട് കാണുക, വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഒപ്പം തന്നെ ഫുഡ് കഴിക്കുക, ഫോട്ടോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക. കാണട്ടെ ജപ്പാനിലേക്ക് ടോക്കിയോയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി ഒന്നുകൂടിയുണ്ട്, അത് ഈ പറഞ്ഞ പോലെ ജഗുദാബയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM.
0: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഹവർ

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യു എയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യു എയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.
13: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
14: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
13: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
14: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
12: Allur Polyclinic, caring for you and your family.
0: Mid morning with Nitya.
15: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞു ജഗുദാബ, അതായത് ടോക്കിയോയിലെ കാര്യ വിശേഷങ്ങൾ പറഞ്ഞു. ഇന്ന് നമുക്ക് കുറച്ചുകൂടി മഞ്ഞുമൂടിയ വേറൊരു സ്ഥലത്തേക്ക് പോവാം. കാരണം നമ്മുടെ ഇന്ത്യയിൽ എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാവൽ ഡെസ്റ്റിനേഷൻസ് ഉണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഈ ഹിമാചൽ പ്രദേശ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മഞ്ഞു പെയ്യുന്ന ആ മലനിരകളും ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലി പ്രദേശങ്ങളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അല്ലേ. എന്നാൽ ഇതേ ഹിമാചലിൽ പുറം ലോകവുമായിട്ട് അല്ലെങ്കിൽ ബാഹ്യലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ തികച്ചും വിചിത്രവും നിഗൂഢവുമായ നിയമങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു ഐസൊലേറ്റഡ് വില്ലേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എത്ര പേര് എവിടെ നിന്നൊക്കെയാണ് ഹിമാചൽ പ്രദേശിലേക്ക് പോകുന്നത് അല്ലേ. എന്തായാലും ഹിമാചലിലെ കുളു വാലിയിൽ സ്ഥിതി ചെയ്യുന്ന മലാന എന്ന് പറഞ്ഞൊരു വളരെ പഴയ ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ലോകമെമ്പാടുമുള്ള എന്താ പറയുക, ഗ്ലോബ് ട്രോട്ടേഴ്സ് അഥവാ ലോക സഞ്ചാരികൾക്ക് എന്നും വലിയൊരു അത്ഭുതമാണ് ഈ കൊച്ചു ഗ്രാമം സമ്മാനിക്കുന്നത്. കാരണം ഇവിടുത്തെ പ്രകൃതി ഭംഗിയോണ്ട് മാത്രമല്ല, ഇവിടുത്തെ മനുഷ്യർ നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ചില കടുപ്പമേറിയ ഹാർഡായിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്, നിയമങ്ങളുണ്ട്, അതുമാത്രമല്ല ട്രഡീഷൻസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ടാണ് ഈ മലാന എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള നിയമമുണ്ട്, അതെന്താണെന്നറിയാമോ? ഈ ഒരു ഗ്രാമവാസികളുടെ അനുവാദമില്ലാതെ പുറത്തുനിന്ന് വരുന്ന ഒരു സഞ്ചാരിയും ഇവരെ തൊടാൻ പാടില്ല എന്നുള്ളത്. അഥവാ അറിയാതെ പോലും നിങ്ങൾ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അവരുടെ വീടുകളെയോ അല്ലെങ്കിൽ അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾസ് ഉണ്ട് അവിടെയോ തൊട്ടാൽ നിങ്ങൾ വലിയൊരു തുക ഫൈനായിട്ട് അവിടെ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ആ ഗ്രാമത്തിൻ്റെ ഒരു നിയമം, ഒരു വളരെ പഴകിയ ഒരു ട്രഡീഷൻ. അപ്പം നിങ്ങൾ ഈ ഗ്രാമത്തിലെ ഒരു കടയിൽ ചെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ പോലും കട ഉടമയുടെ കയ്യിൽ നേരിട്ട് പണം കൊടുക്കാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പണം എന്താണെന്ന് വെച്ചാൽ കൈ കൊടുക്കാൻ പാടില്ല. അവിടെ ടേബിൾ ആണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നിലത്താണെങ്കിൽ അവിടെ വെച്ച് കൊടുക്കണം. അവർ അവിടെ നിന്നും അതെടുത്തോളും. നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളും അവർ നിലത്ത് മാത്രമേ വെക്കൂ. പരസ്പരം തൊടുന്നത് തങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുമെന്നാണ് ഇവരുടെ ഒരു ഈ വില്ലേജേഴ്സ് ശക്തമായിട്ട് വിശ്വസിക്കുന്നത്. എന്തൊക്കെ ആചാരങ്ങളല്ലേ.

0: ഓക്കെ, ഇങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള ചിന്താഗതിക്ക് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ചുമ്മാതെ അവിടെ ഉള്ള ഗ്രാമവാസികളൊക്കെ അങ്ങനെ ചെയ്യല്ല, അതിനൊരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അതെന്താന്ന് നോക്കാം. അതായത് ഇവിടുത്തെ ഈ മലാനയിലെ ജനങ്ങൾ തങ്ങളെ സാധാരണ മനുഷ്യരായിട്ടൊന്നുമല്ല കാണുന്നത്. അവർ കാണുന്ന വെച്ചാൽ ലോകം കീഴടക്കാൻ ഇറങ്ങിയ ഗ്രീക്ക് ചക്രവർത്തിയായിട്ടുള്ള അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സൈന്യത്തിന്റെ നേരിട്ടുള്ള പിൻഗാമികളാണ് തങ്ങളെന്നാണ് ഈ ഗ്രാമവാസികളുടെ വിശ്വാസം, അല്ലെങ്കിൽ അവരുടെ അവകാശവാദം. അതായത് തങ്ങളുടെ ശരീരത്തിൽ ഓടുന്നത് അലക്സാണ്ടറുടെ പടയാളികളുടെ റോയൽ ബ്ലഡാണെന്നും അതുകൊണ്ട് തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്നുമാണ് ഇവരുടെ വിശ്വാസം. ഇന്ത്യൻ ഭരണഘടനയുടെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ കോടതികളുടെയോ നിയമങ്ങളല്ല ഇവർ ഈ മലാന എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ടൊരു ഏൻഷ്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഉണ്ട് കേട്ടോ. ജംലു എന്നാണ്, ജംലു എന്ന തദ്ദേശീയ ദേവന്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ഇവിടുത്തെ പാർലമെന്റും കോടതിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ഒരു വില്ലേജിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലൊക്കെ അത് പരിഹരിക്കുന്ന രീതിയും ഭയങ്കരമായിട്ടുള്ള വിചിത്രമാണ് കേട്ടോ. ഇത്രയൊക്കെ കടുപ്പമേറിയ നിയമങ്ങളും റെസ്ട്രിക്ഷൻസും ഉണ്ടെങ്കിലും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും 10,000 സഞ്ചാരികളാണ് ഇവരുടെ ഈ ഒരു ഗ്രാമത്തിന്റെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഓരോ വർഷവും മലാനയിലേക്ക് ട്രക്കിംഗ് നടത്തി വരുന്നത്. അപ്പൊ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊരു അൾട്ടിമേറ്റ് അഡ്വഞ്ചർ തന്നെയാണ്. പക്ഷെ അവിടെ പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കുറച്ചധികം പണമായിട്ട് പോകണം. ഇല്ല, ഒരു നാട് അത് ആഗ്രഹിക്കുന്നെങ്കിൽ, അത് അവകാശപ്പെടുന്നെങ്കിൽ അത് അങ്ങോട്ട് കൊടുത്തേക്കണം. അല്ലെ, വെറുതെ എന്തിനാ നമ്മുടെ വഴക്കൂടെ നിൽക്കുന്നത്. അപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ പുരാതനമായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കുന്ന ചരിത്രവും മിത്തുകളും ഒത്തുചേരുന്ന മലാന ഗ്രാമത്തിന്റെ ഈ ഒരു വിശേഷം നിങ്ങൾക്ക് കൗതുകകരമായി തോന്നിയോ? ചുമ്മാ അവിടെ അങ്ങോട്ട് പോവുക, വെറുതെ അവരുടെ കയ്യിലൊന്നും തൊടുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഈ ഒരു നമ്മൾ മലാനയിൽ പോയതുപോലെ തോന്നിയേക്കാം അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാൻ ഇടയ്ക്കെപ്പോഴോ മലാന ഗ്രാമത്തെക്കുറിച്ച് കേട്ടിരുന്നു, പക്ഷെ ഇങ്ങനൊരു ട്രഡീഷൻ അവിടെ നിലനിൽപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ നാട്ടിലേക്ക് പോകുമ്പോഴും തീർച്ചയായിട്ടും ആ നാടിനെക്കുറിച്ചൊന്ന് പഠിച്ചിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് അവിടുന്ന് ദേഹത്ത് പരിക്കുകളൊന്നും ഇല്ലാതെ തിരിച്ചു വരേണ്ടത് ഏറെ സഹായകമാകും. അപ്പോൾ ഇഷ്ടപ്പെട്ട സ്ഥലം നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ, ഹിമാചൽ പ്രദേശ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കണം. ഞാൻ നിങ്ങളിൽ നിന്ന് ഒരുപാട് പേര് ഓഫറിൽ വിളിക്കുന്നുണ്ടായിരുന്നു, ആരും മെസ്സേജ് അയക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ട്രാവലിങ്ങിലൊക്കെ ആയിരിക്കാം, തിരക്കായിരിക്കാം എന്ന് വിചാരിക്കുന്നു. സമയം കിട്ടുമ്പോൾ മെസ്സേജ് അയക്കുക 0558582920 എന്ന നമ്പറിലേക്ക്.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: സമയം ഇപ്പോൾ 1:38 ആയിട്ടുണ്ട്. ദുബായിലെയും ഷാർജയിലേക്ക് പ്രധാനപ്പെട്ട റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പുതിയ ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എമിറേറ്റ്സ് റോഡിലേക്ക് നോക്കാം. ദുബായിൽ നിന്നും ഷാർജയിലേക്കുള്ള ദിശയിലും പ്രത്യേകിച്ച് അൽബർഷ സൗത്ത് അൽ ഖവനീജ് ഭാഗങ്ങളിൽ നിന്നും മുകളിലേക്ക് കടന്നു പോകുന്ന റൂട്ടിൽ നിലവിൽ വാഹനങ്ങളുടെ നല്ല തിരക്ക് കാണിക്കുന്നുണ്ട്. സാധാരണ ഈ സമയത്ത് ഇവിടെ ഇത്രയും ബ്ലോക്ക് ഉണ്ടാകാറില്ലാത്തതാണ്. അതുകൊണ്ട് E611 വഴി പോകുന്നവർ ഇന്ന് വേഗത ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതുപോലെ അൽഖേൽ റോഡ് എടുക്കുകയാണെങ്കിൽ ബിസിനസ് ബേ ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുന്ന റാമ്പുകളിലും ജുമേറ വില്ലേജ് സർക്കിളിന് സമീപമുള്ള ചില എക്സിറ്റ്സിലൊക്കെ നിലവിൽ കനത്ത ചുവപ്പ് നിറം കാണിക്കുന്നുണ്ട്. വാഹനങ്ങൾ വളരെ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ ഡിഫൻസ് റൗണ്ട് അബൌട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെൻറ്റർ റോഡ് എടുക്കുകയാണെങ്കിൽ ദുബായ് മോളിൻ്റെ പിൻ ഭാഗത്തേക്കും ഡൗൺ ടൗണിലേക്കും കണക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ സെൻറ്റർ റോഡിൽ ഇപ്പോൾ ലഞ്ച് ഓർ റഷ് കാരണം വാഹനങ്ങളുടെ നീണ്ട ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ അൽഹേൽ സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ മിർദിഫ് ഭാഗത്ത് നിന്നും ഗർഹൂദിലേക്ക് കണക്ട് ചെയ്യുന്ന അൽ റബാദ് സ്ട്രീറ്റിൽ നിലവിൽ ട്രാഫിക് വളരെ സ്ലോയിലാണ്. അപ്പോൾ ഈ റൂട്ട് ഉപയോഗിക്കുന്നവർ അൽഖവനീജ് റോഡ് വഴി തിരിഞ്ഞു പോകാൻ നോക്കുന്ന നന്നായിരിക്കും. അതുപോലെ റഗ്ഗ അൽബത്തീൻ ഭാഗങ്ങളിലും ക്ലോക്ക് ടവറിന് ചുറ്റുമുള്ള റോഡുകളിൽ നിലവിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ അൽ ഇത്തിഹാദ് റോഡ് എടുക്കുമ്പോൾ അൻസാർ ഗാലറിക്ക് സമീപമുള്ള പ്രധാന സർവീസ് റോഡുകളിലും ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയകളിൽ നിന്നും ഇത്തിഹാദ് റോഡിലേക്ക് പ്രവേശിക്കുന്ന വഴികളിലൊക്കെ നിലവിൽ ഹെവി ട്രാഫിക് തുടരുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വഴികളിലൂടെയൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നന്നായിട്ടൊന്ന് ജാഗ്രത പാലിച്ചോളൂ. നിങ്ങളുടെ യാത്രകൾ സുരക്ഷിതമായിരിക്കട്ടെ. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഹോം 92.2 FM.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വിമാനത്തിലെ പ്രതിഷേധം, ഇ പി ജയരാജന് തിരിച്ചടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലം ഒരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. കർണാടകയിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ ഗ്യാരണ്ടി പദ്ധതികളിൽ പുനഃപരിശോധനയ്ക്കൊരുങ്ങി ഡി കെ ശിവകുമാർ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയിലും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതിയിലുമാണ് പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. കഫ്സിറപ്പ് വാങ്ങാൻ ഇനി ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധം, കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി. കഫ്സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി നേരിട്ട് വാങ്ങാനാകില്ല. ലക്ഷ്യമിടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കുട്ടികൾക്കടക്കം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ അമിതമായി സിറപ്പുകൾ നൽകുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് June 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ CPM നേതാവ് ഇ.പി. ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 June 13 സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ.പി. ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും ഇ.പിക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ED മുന്നിൽ ഹാജരായിരുന്നു. കേരളത്തിൽ ഈ മാസം 70 ഷിഗെല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ വർഷം 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല ബാധിച്ച് 5 പേരാണ് മരിച്ചത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗെല്ല ബാധിച്ച് മരണമുണ്ടായത്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് JD Vance. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യുഎഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി. രണ്ട് തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ന്യൂസിലാന്റിനായി എലിജ ജസ്റ്റ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റാമൻ റസായൻ, മുഹമ്മദ് മെഹേബി എന്നിവരാണ് ഇറാനു വേണ്ടി ഗോൾ മടക്കിയത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വേർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ്പ് വേർദി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മുൻ ചാമ്പ്യന്മാരും ലാറ്റിനമേരിക്കൻ കരുത്തരുമായി ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. കണ്ണൂർ ജിദ്ദ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. ജിദ്ദയിലേക്ക് പറന്നുയർന്ന AXB 778 വിമാനത്തിന് എഞ്ചിൻ തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തിരമായി തിരിച്ചിറക്കിയത്. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് യുഎഇ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും. അടുത്ത വാർത്ത 3 മണിക്ക്.
4: ഹോം എഫ് എം ന്യൂസ് വാസ് ബ്രോട്ട് യു ബൈ ധന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
5: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
7: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
5: ഫിഫ വേൾഡ് കപ്പ് 2026.
7: സ്കോട്ട്ലൻഡ്, ടർക്കി.
5: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
10: Time check.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40°C, ഹ്യൂമിഡിറ്റി 42%.
10: Weather update
9: was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
10: You're tuned into Home 92.2 FM. Home is a feeling.

ബഹളം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണല്ലോ, എന്താണ് പ്രശ്നം? ആരാണ് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വരുന്നത്? ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വളരെ സന്തോഷത്തോടെ, നല്ല സ്നേഹത്തോടെ, വളരെ സ്മാർട്ടായിട്ട് വന്ന് സംസാരിച്ചിട്ട് പോവും. ഇവിടെ ഒരാൾ വരുമ്പോൾ ഭയങ്കര ബഹളമാണ് എന്ന് നിങ്ങൾ പറയും, എനിക്കറിയാം. എനിക്ക് അത്രയും സന്തോഷമാണ്, കാരണം ഇന്നലെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 1, 2, 3 ദിവസത്തെ അവധിക്ക് ശേഷമാണ് മലയാളി ഡയൽ നിങ്ങളുടെ കൂടെ രണ്ട് വർത്തമാനം പറയാനായിട്ട് ഞാൻ എത്തുന്നത്. ഞാനാണ് ഷീബയാണ് എന്നും നിങ്ങളുടെ കൂടെ ഈ സമയം ചേരുന്നത്. അപ്പോൾ കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് കളിച്ച് ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. എല്ലാവരും കയറി വന്നോ, മടിച്ച് നിൽക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നമ്മുടെ സമയമാണ്. ഒരുമിച്ച് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒത്തിരി നല്ല പാട്ടുകൾ, അതും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇന്ന്. ഞാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്തത് അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്, എല്ലാവർക്കും കൂടെ വേണ്ടി തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ എവിടെയൊക്കെ പാട്ടുണ്ട് ഓർത്തോർത്തോർത്ത് കൊണ്ടുവരണം കേട്ടോ. കുറേ നാളായി നിങ്ങൾ പലരും കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന പാട്ട്, അല്ലെങ്കിൽ കുറേ നാളായിട്ട് കേൾക്കാത്ത ഒരു പാട്ടുണ്ടായിരിക്കും, നമ്മൾ ഹോം എഫ് എമ്മിൽ കൂടെ കേട്ടില്ലല്ലോ, ഇന്ന് കേട്ട് കളയാം. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് പഴയ പാട്ടൊന്നും ചോദിച്ചു നോക്കരുത് കേട്ടോ. ഒരുപാട് പഴയ പാട്ട് എൻ്റെ കയ്യിലില്ല എങ്കിലും ഞാൻ നിങ്ങളത് പറയുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും അത് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് നല്ല ട്രാക്ക് ഉണ്ടോ എന്നൊക്കെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ശരി, എന്തൊക്കെയാണ് 3 ദിവസത്തെ വിശേഷങ്ങൾ പറ എനിക്കിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഇവിടെ സന്തോഷമായിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്കറിയാം ഫുട്ബോൾ വർത്തമാനങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ നാളെ നമ്മുടെ ടീമിൻ്റെ കളിയുണ്ട്, പോർച്ചുഗലിൻ്റെ കളി നാളെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ ടീമിൻ്റെ കളിയൊക്കെ കണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അടിപൊളിയായിട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എവിടെ തിരിഞ്ഞാലും നമ്മളിങ്ങനെ ഓരോരോ വിശേഷങ്ങൾ പറയുന്നത് കൂടുതൽ ആദ്യം വരുന്ന വിശേഷമാണ് ഫുട്ബോൾ വിശേഷം. പിന്നെ ഇപ്പോൾ മലയാളിയുടെ സമയമായതുകൊണ്ട് നമുക്ക് പാട്ട് വിശേഷങ്ങളൊക്കെ നിറയെ പറയാം. പിന്നെ മൂവി വിശേഷം, മൂവി വിശേഷത്തിൽ ഈ വീക്കെൻഡിൽ നമുക്ക് 2 മൂവീസാണ് റിലീസാവുന്നത്. ഒന്ന് ബാലൻ എന്ന് പറയുന്ന സിനിമ. ബാലനിലെ പാട്ട്, ഒരു കുഞ്ഞു മോള് പാടുന്ന പാട്ടുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ആ പാട്ടിന്ന് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ചിന്ന ചിന്ന ആസയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻസും അതുപോലെ തന്നെ മധുബാലയും അഭിനയിക്കുന്ന സിനിമ ഈ ആഴ്ച റിലീസാവുന്നുണ്ട്. അങ്ങനെ നല്ല കുറച്ച് സിനിമകൾ റിലീസാവുന്ന ഒരാഴ്ചയും കൂടിയാണ് ഇത്. അപ്പം ഞാൻ ചിന്ന ചിന്ന ആസയിലെ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്, കരകവിയാതെ എന്നുള്ള പാട്ട്. അപ്പോൾ ഈ പാട്ട് കേട്ടുണ്ടെങ്കിൽ തന്നെ വേഗം മെസ്സേജ് അയക്കാം. പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും വിവാഹവാർഷിക ആശംസകൾ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പറയാം. ശരി, പാട്ട് പ്ലേ ചെയ്യട്ടെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ. You're listening to Home 92.2 FM. Home is a feeling.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആവേശത്തിൽ, കിരീട പ്രതീക്ഷയുമായി പോർച്ചുഗൽ, നിലനിർത്താൻ അർജന്റീന, കരുത്തരെ ഞെട്ടിപ്പിച്ച് കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പ് ഇതുവരെ.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM. ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
3: ഈ പയ്യന്
2: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
4: അഭിജിത് കുമാർ
2: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Malayalita. Malayalita.
10: Kerala. Kerala.

0: ഹലോ മീനാക്ഷി. അപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാനിത് പ്ലേ ചെയ്തിരിക്കുകയാണ്. റോബിൻഹുഡ് എന്ന ചിത്രത്തിലെ ഈ പാട്ട് അരവിന്ദനും മീനാക്ഷിക്കും പിന്നെ ഈ പാട്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ അരവിന്ദൻ മീനാക്ഷി? അതെന്തായാലും പറഞ്ഞിട്ടില്ല. അരവിന്ദ് മീനാക്ഷി മെസ്സേജ് അയച്ചിട്ടുണ്ട് അവർക്ക് റോബിൻഹുഡിലെ പ്രിയന് മാത്രം എന്നുള്ള പാട്ട് കേൾക്കണമെന്ന്. ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ് 4 മണിവരെ. ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് സന്ദേശങ്ങൾ അയക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും ജന്മദിന ആശംസകളോ വിവാഹ വാർഷിക ആശംസകളോ ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇതിനകം തന്നെ കുറച്ച് കൂട്ടുകാരുടെ സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോയിക്കോട്ടെ. മായ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ മായ, സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ വിഷ്ണുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നസീം, വീക്കെൻഡിന് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല, ഷീബ ജോലി ഉണ്ടായിരുന്നു, അതായിരുന്നു പരിപാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്. നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹംസ മെസ്സേജ് അയച്ചിരിക്കുന്നു, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം വീണ്ടും നമസ്കാരം. രണ്ടല്ല, 3 കേട്ടോ, ഇന്നലെ ഉണ്ടായിരുന്നില്ല നമുക്ക് ലൈവ്. അപ്പോൾ എന്തായാലും നമസ്കാരം, നമസ്കാരം. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചോളൂ. ഇനി നമുക്ക് നമ്മുടെ മലയാളി ഡായിലെ ഈ മണിക്കൂറിലെ തമിഴ് സോങ്ങിൻ്റെ സമയമാണ്. ഇന്ന് ഞാൻ നമ്മുടെ അനുരുദ്ധിൻ്റെ ഒരു പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. നല്ല രസമുള്ള ഒരു മ്യൂസിക് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അനിരുദ്ധിൻ്റെ ഫ്രണ്ട് അരവിന്ദിന് വേണ്ടിയിട്ടാണ്, അരവിന്ദ് അല്ലേ, ആ അരവിന്ദിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് സമർപ്പിക്കണേന്ന് പറഞ്ഞു. അപ്പം നേരത്തെ മെസ്സേജ് അയച്ച ആള് അതും അരവിന്ദ്, എല്ലായിടത്തും അരവിന്ദോ. അപ്പം എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് വരാം.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 15th സ്ട്രീറ്റ് ഇൻ ജുമൈറ സെക്കൻഡ് ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. S116 കിങ് അബ്ദുൽ അസീസ് സ്ട്രീറ്റ് ഇൻ അൽ നൂദ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D72 അൽ അസായൽ സ്ട്രീറ്റ് ഇൻ അൽഖൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ അൽ റുഖ അൽ ഹംറ around E311 Sheikh Mohammed bin Zayed road aa bhagathum heavy traffic aanu report cheyidirikkunathu.
1: Traffic update. Brought to you by ABC Cargo and Courier, number 1 in GCC. Logathevidekkum ningalde sadharangal ethikku ABC Cargo yude back to home express services lode. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
3: You are listening to Malayalida.

0: Home 92.2 FM. Home is a feeling.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആവേശത്തിൽ. കിരീട പ്രതീക്ഷയുമായി പോർച്ചുഗൽ, നിലനിർത്താൻ അർജന്റീന. കരുത്തരെ ഞെട്ടിപ്പിച്ച് കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പ് ഇതുവരെ.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: നീതുക്കുട്ടിയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ് നമ്മൾ കേട്ടത്. മനസ്സിനക്രേ എന്ന ചിത്രത്തിലെ പാട്ട് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ ശീബേച്ചി നീതുവാണിത് അജ്മാനിൽ നിന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നീതു മെസ്സേജ് അയച്ചത്. പിന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ, ശീബേച്ചി കഴിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നീതു കഴിച്ചല്ലോ, അത് മതി നീതു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചോളാം. പിന്നെ വിശപ്പൊന്നുമല്ല, രാവിലെ എല്ലാം ഫുള്ളായിരിക്കുകയാണ്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കറുമുറു കറുമുറുക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കളയില്ല, എല്ലാം കഴിച്ചോളും ഞാൻ. പിന്നെ നമ്മുടെ സുധീൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് ആശംസകൾ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുധീനെ ഇതെന്തൊരു ചോദ്യമാണ്, ഫ്രണ്ടിന് പേര് പറയാ, എന്ത് ആശംസയാണ് പറയേണ്ടതെന്ന് പറയാം, അടുത്ത മെസ്സേജിൽ അതായിരിക്കും. അപ്പം ഞാൻ കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ആകാശ് ദൂത് എന്ന ചിത്രത്തിലെ കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചത് ആരോ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാകേഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രാകേഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്യാം. പിന്നെ നമ്മുടെ നിർമ്മൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇവിടെ എന്തോ കൊടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ, എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിരിയാണിയോ ചോറോ എന്താണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമാണോ ഉദ്ദേശിച്ചത്, അതൊന്നും ഇവിടെ ഇല്ല. അതോ കാശാണോ ഉദ്ദേശിച്ചത്, അത് തീരെയില്ല. പാട്ട് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ആശംസകളൊക്കെ അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എഴുതി അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതും പറയും കേട്ടോ, വേറെ ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് റിജിൻ. ഹായ് ഹായ് റിജിൻ. പിന്നെ നവാസിൻ്റെ ഹായ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിറയെ ഹായ് ഹായ് ഹായ് ഹായ് ആണ്. തിരിച്ചങ്ങോട്ടും എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം ഒക്കെ ഉണ്ട്. അടുത്ത പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ഷീബ.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആവേശത്തിൽ, കിരീട പ്രതീക്ഷയുമായി പോർച്ചുഗൽ, നിലനിർത്താൻ അർജന്റീന, കരുത്തരെ ഞെട്ടിപ്പിച്ച് കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പ് ഇതുവരെ.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

ഇല്ലില്ല ഇല്ലില്ല, അടുത്ത പാട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ പാട്ടിനെ പറ്റി പറയണമല്ലോ. പറയട്ടെ, ഒറ്റ സെക്കൻഡ് ഇപ്പൊ ശരിയാക്കി തരാവേ. ഞാൻ നോക്കുമ്പോ ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോ എന്താ വെച്ചാൽ ഒന്നുമില്ല, ഇത് പറയേണ്ട കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. യെസ്, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കേട്ട വാവാവോ വാവേ എന്നുള്ള പാട്ട് എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഈ പാട്ട് രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പാട്ട് ചോദിച്ചത് ഷെഫീഖാണ്. അതായത് ഷെഫീഖ് പറഞ്ഞിരിക്കുന്നത്, ഹായ് ഷീബ, എനിക്കൊരു പാട്ട് വേണം, നാളെ എൻ്റെ മകൾ ബത്ലുവിൻ്റെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അനിയൻ്റെ മകൻ ഫെയ്സിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടെ വേണ്ടിയിട്ടാണ് വാവാവേ വാവോ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷെഫീഖ്, രണ്ട് മക്കൾക്കും വേണ്ടിയിട്ടും, ബത്ലൂനും അതുപോലെ തന്നെ അനിയൻ്റെ മകൻ ഫെയ്സിനും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. രണ്ട് മക്കൾക്കും ജന്മദിന ആശംസകളും അറിയിക്കുന്നു. പിന്നെ ഓരോ കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, നാളെ നമ്മുടെ അർജൻറ്റീനയുടെ ആദ്യത്തെ കളിയാണ്. അർജൻറ്റീന ഫാൻസിന് വേണ്ടിയിട്ട് ആശംസകൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അർജൻറ്റീന ഫാൻസിന് ആശംസകൾ. അതുപോലെ തന്നെ നമ്മുടെ പോർച്ചുഗലിൻ്റെ കളിയുണ്ട് നാളെ. അർജൻറ്റീനയുടെ കളി രാവിലെയാണ് അല്ലേ, 5 മണിക്കെങ്ങാണ്ടാണ്. പിന്നെ പോർച്ചുഗലിൻ്റെ കളിയാണെങ്കിൽ വൈകുന്നേരം 9 മണിക്കാണ് നമ്മുടെ UAE ടൈം ആണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫാൻസിനും ആശംസകൾ അറിയിക്കുകയാണ്. അടുത്ത പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ വരാം. ഇനിയും ഒരുപാട് മെസ്സേജ് ഉണ്ട്, അടുത്ത മണിക്കൂറിൽ വിശദമായിട്ട് പറയാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: NEET പരീക്ഷ ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ CPM നേതാവ് ED ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 ജൂൺ 13 സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ED ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും ED ക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED യുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ED ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ED ക്ക് മുന്നിൽ ഹാജരായിരുന്നു. കേരളത്തിൽ ഈ മാസം 70 ഷിഗെല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ വർഷം 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല ബാധിച്ച് 5 പേരാണ് മരിച്ചത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗെല്ല ബാധിച്ച് മരണമുണ്ടായത്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലം ഒരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. കർണാടകയിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ ഗ്യാരണ്ടി പദ്ധതികളിൽ പുനഃപരിശോധനയ്ക്കൊരുങ്ങി DK ശിവകുമാർ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയിലും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതിയിലുമാണ് പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. കഫ്സിറപ്പ് വാങ്ങാൻ ഇനി ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധം. കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി. കഫ്സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി നേരിട്ട് വാങ്ങാനാകില്ല. ലക്ഷ്യമിടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കുട്ടികൾക്കടക്കം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ അമിതമായി സിറപ്പുകൾ നൽകുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് June 22 പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. 1 മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യുഎഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലന്റിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി. രണ്ട് തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ന്യൂസിലാന്റിനായി എലിജ ജസ്റ്റ് ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റാമിൻ റസായൻ, മുഹമ്മദ് മഹേബി എന്നിവരാണ് ഇറാനുവേണ്ടി ഗോൾ മടക്കിയത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളിച്ച് കേപ് വേർദെ. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ് വേർദെ പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ് വേർദെയ്ക്ക് കഴിഞ്ഞു. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് യുഎഇ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ ആറുമാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 100,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada. Loham Uruvan, Uru Pandini Pinale Payinu.
6: Germany, Netherlands, Argentina, Portugal.
5: Loga Football Inde, Mahamelam.
6: Africa, Bosnia and Herzegovina, Morocco, Algeria.
7: 48 രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം.
5: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
11: ഗുഡ് ആഫ്റ്റർനൂൺ. ദുബായിൽ ഇപ്പോൾ സമയം 3:08.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
12: Weather update.
9: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
11: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40°C, ഹ്യൂമിഡിറ്റി 42%.
12: Weather update.
9: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

സബാഷ് ചന്ദ്രബോസ് എന്ന ചിത്രത്തിലെ ഈ പാട്ട് കേൾക്കാനായിട്ട് എന്ന മെസ്സേജ് അയച്ചത് അനീഷാണ്. അപ്പോൾ അനീഷിൻ്റെ ഇഷ്ടപ്പെട്ട കാമുകി പാട്ട്, ഈ പാട്ടിൻ്റെ പേര് കാമുകി പാട്ടെന്നാണ്. കാമുകി പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഖലീഫയിലെ സോങ് ആണ്. ഖലീഫയിലെ പാട്ട് പ്ലേ ചെയ്യണം, ഖലീഫ പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് റിജിൻ, നേരത്തെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഒരു ഹായ് അയച്ചത് അല്ലേ. എന്തായാലും റിജിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഉടനെ തന്നെ വരുന്നതാണ്. അനസ് ഷാഹുൽ ദുബായിൽ നിന്നും ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹായ് അനസ്, ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ ഷഹാന ബത്തൂൽ മോളുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഷെഫീഖ്, ഒത്തിരി സന്തോഷം, മക്കൾക്ക് ജന്മദിന ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു കേട്ടോ. കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ മോളുടെ ബർത്ത്ഡേ ആണ് എന്ന്. അതുപോലെ നമ്മുടെ വിഷ്ണുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അർജൻറ്റീന ഫാൻസിനും പോർച്ചുഗൽ ഫാൻസിനും എല്ലാവർക്കും ആശംസകൾ പറയണേന്ന്. എല്ലാവർക്കും ഞാൻ ആശംസ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാജിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സോറി ഷാജിത്ത് അല്ല, ഷാനിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട്, ഷാനിത്തും സന്തോഷും എല്ലാം കൂടെ മിക്സായി പോണ്. സന്തോഷ് കുമാർ പച്ചാട്ട്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗണേഷ്, ഇന്ന് തുടങ്ങിയപ്പോൾ തന്നെ കയറി വരാൻ പറ്റിയില്ല, കുറച്ച് ബിസിയായി പോയി ഷീബ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാരമില്ല ഗണേഷ്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു കുഞ്ഞു സമയം കിട്ടുന്ന സമയത്ത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ കേൾക്കുക, മെസ്സേജ് അയക്കുക കേട്ടോ. എന്തായാലും സന്തോഷം. അശ്രുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? അമ്പിളി മൂവിയിലെ പാട്ട്, എൻ്റെ നെഞ്ചാകെ നീയല്ലേ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആർ രാജേഷ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് രാജേഷ്, ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. പിന്നെ നല്ല പാട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മൽ, ഏത് പാട്ടായിരുന്നു നിർമ്മലേ? ഏതോ പാട്ട്, 2:37 മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ല പാട്ടാന്ന് പറഞ്ഞിട്ട്. ഷിബിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹായ് ഷിബി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ശ്രീജിത്ത് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നിറയെ നിറയെ നല്ല നല്ല പാട്ടുകളുടെ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പാട്ടുകളായിട്ട് വരും, കേട്ടുകൊണ്ടേ ഇരിക്കുക. ഇനി വരുന്നത് റെജിൻ്റെ പാട്ടാണ്.

0: You are listening to Malayalida with Sheba.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആവേശത്തിൽ. കിരീട പ്രതീക്ഷയുമായി പോർച്ചുഗൽ, നിലനിർത്താൻ അർജന്റീന. കരുത്തരെ ഞെട്ടിപ്പിച്ച് കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പ് ഇതുവരെ.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala, Kerala.

ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കേട്ട് കഴിയുമ്പോൾ അറിയാതെ ഒരു ദീർഘ നിശ്വാസം ഒക്കെ കൊടുക്കാൻ തോന്നും. എന്താണ് ദീർഘ നിശ്വാസം? നേരെ പറയൂ ഷീമ. ആ ദീർഘ നിശ്വാസം ഒക്കെ ഇങ്ങനെ അറിയാതെ അങ്ങ് വന്നു പോകും. ഇന്ന് ഈ പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ രാജേഷാണ് മെസ്സേജ് അയച്ചത്. ഇപ്പം ഈ പാട്ട് കേട്ടോണ്ടിട്ട് കഴിയുമ്പോൾ അറിയാതെ ഒരു നിശ്വാസം കൊടുക്കാൻ തോന്നും. എന്താണ് ദീർഘ നിശ്വാസം? നേരെ ഷീമ. ദീർഘ നിശ്വാസം ഒക്കെ ഇങ്ങനെ അറിയാതെ അങ്ങ് വന്നു. ഇന്ന് ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ രാജേഷാണ് മെസ്സേജ് അയച്ചത്. ഇപ്പം

0: പിക്ചറിൽ ഞാൻ ഇങ്ങനെ പേര് നോക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പ്രൊഫൈൽ പിക്ചർ നോക്കിയപ്പോൾ മൈക്കൊക്കെ ഇങ്ങനെ പിടിച്ച് പാട്ട് പാടുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗായകനാണ്. പ്രത്യേകിച്ചും ഈ പാട്ടുകളോട് അഗാധമായിട്ടുള്ള പ്രണയമുള്ളവർക്കാണ് ഇങ്ങനത്തെ നമ്മളിങ്ങനെ തഴുകി തലകൂടി പോകുന്ന തരത്തിലുള്ള പാട്ടുകളോട് ഭയങ്കര പ്രണയമുള്ളത്. അങ്ങനെ മൊത്തത്തിൽ കംപ്ലീറ്റ് ആകെ മൊത്തം ടോട്ടൽ പ്രണയമാണ്. എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. അടുത്ത ആൾക്ക് മോണിക്ക പാട്ട് കേൾക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോണിക്ക ശീബ രണ്ടുപേരും പാടും എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് പാടാനുള്ളൊരു മൂഡ് വരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ അറിഞ്ഞൂടാ, ചില ദിവസങ്ങളിലുണ്ടല്ലോ ഒരു രക്ഷയില്ലായിരിക്കും. ഒരു വാക്ക് പറഞ്ഞാൽ അടുത്ത വാക്കിന് പാടാൻ തോന്നും. ഇന്ന് കുറച്ച് വിശപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കണം തോന്നും. 3 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് എന്താണെന്നറിയാവോ, ഞാൻ മനസ്സിലാക്കി സംഭവം എന്താണെന്നറിയാവോ, ഈ കഴിഞ്ഞ 2-3 ദിവസം വീട്ടിൽ നിൽക്കുകയായിരുന്നില്ലേ, അപ്പോൾ ഈ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന പരിപാടി വീട്ടിൽ നിന്ന് കഴിക്കും. സാധാരണ ഞാൻ പ്രോഗ്രാം ഉള്ള ദിവസം ഈവനിങ്ങിൽ പോയിട്ടാണ് എൻ്റെ ചോറ് വൈകുന്നേരമാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതാണ് എനിക്കൊരു ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് വിശക്കുന്നല്ലോ, എന്താണ് സാധാരണ വിശക്കാത്തതാണല്ലോ, ഇതാണ് പരിപാടി. അമ്മ എന്നെ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കാൻ സമ്മതിക്കില്ല, കഴിക്കും മക്കളെ കഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹാ, അപ്പോൾ നമ്മുടെ നളിനി അമ്മയുടെ മെസ്സേജും വന്നിട്ടുണ്ട്, ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹായ് അമ്മ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഹംസയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, എനിക്കൊരു പാട്ട് തരുമോ ഷീബേജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എന്ത് അടുത്ത പാട്ട് ഹംസയ്ക്ക് കൂടെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സമർപ്പിക്കുകയാണ് ഹംസ. പിന്നെ വിനോദിൻ്റെ മെസ്സേജ് ഉണ്ട്, നവാസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല നല്ല പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. അഭിലാഷിൻ്റെ മെസ്സേജ് ഉണ്ട്, വിപിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് വിപിൻ, നോക്കാം കേട്ടോ നമുക്ക് സമയം പോലെ ഞാൻ ആ പാട്ടിലേക്കും എത്താനായിട്ട് ശ്രമിക്കുന്നതാണ്. അടുത്ത നമുക്ക് മോണിക്ക കേട്ടിട്ട് വരാം.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: சுகம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர். தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: இப்போ டிராஃபிக் அப்டேட் நோக்கும்போது ஃப்ரம் யூனிவர்சிட்டி சிட்டி டு ஷார்ஜா ஆன் S112 மலிஹா ரோட் ஆ ഭാഗത്തെ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D89 എയർപോർട്ട് സ്ട്രീറ്റ് ഇൻ റമൂല ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D86 ഫസ്റ്റ് അൽഖീൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആവേശത്തിൽ. കിരീട പ്രതീക്ഷയുമായി പോർച്ചുഗൽ, നിലനിർത്താൻ അർജന്റീന. കരുത്തരെ ഞെട്ടിപ്പിച്ച് കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പ് ഇതുവരെ.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: എന്റെ വണ്ടിയുടെ കാര്യം.
3: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സിയെ JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
4: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: നമ്മുടെ അരുണാണ് ഒരു മെസ്സേജ് അയച്ചൊരു നല്ല റൊമാൻറ്റിക് പാട്ട് പ്ലേ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചത്. ഭയങ്കര ചൂട് ചൂടത്ത് തണുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ പാട്ടാണ് വന്നത്. അപ്പം ഞാനതങ്ങ് പ്ലേ ചെയ്തു. അപ്പം നിങ്ങളെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത് തലയണ മന്ത്രത്തിലെ പാട്ട് പ്ലേ ചെയ്യണം. അമായ പൊന്മാനെ ഇന്ന് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആശ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആശയുടെ ആഗ്രഹമല്ലേ, ആശയുടെ ആശയല്ലേ, നമുക്കത് നടപ്പിലാക്കാം. ഷുവറായിട്ടും പ്ലേ ചെയ്ത് തരാം. തെങ്കാശി പട്ടണത്തിലെ ഗോലുമാല് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ മണിക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ രണ്ടുപേരുടെ അവരുടെ രണ്ടുപേരുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റീഫൻ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് സ്റ്റീഫൻ ഇവിടെ. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അടുത്ത പാട്ട് കേട്ടിട്ട് വരാം.
1: Brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veetu Kalyana Biryaniyum. Ini aaswadikkam. Vasal Hub.

0: You are listening to Malayalida with Sheba.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആവേശത്തിൽ. കിരീട പ്രതീക്ഷയുമായി പോർച്ചുഗൽ, നിലനിർത്താൻ അർജന്റീന. കരുത്തരെ ഞെട്ടിപ്പിച്ച് കുഞ്ഞൻ രാജ്യങ്ങൾ ലോകകപ്പ് ഇതുവരെ.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

നമ്മുടെ മാത്യു അതുപോലെ തന്നെ സന്ദീപ് സന്തോഷ് തറയിൽ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പൊ എല്ലാവരുടെ പാട്ടിലേക്കും എനിക്ക് എത്താൻ പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, അത് സമയം തികയാത്തത് കൊണ്ടാണ് എന്ന്. അപ്പോൾ പ്ലേ ചെയ്യാത്തവരുടെ പാട്ടുകൾ നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ആ പാട്ട് ആദ്യമേ തന്നെ പ്ലേ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ലോകം സമാധാനത്തിലേക്ക്. കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ കിവീസിനെ തളച്ച ഇറാൻ. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനില പൂട്ടിട്ട് കേപ് വെർദെ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 ജൂൺ 13-നായിരുന്നു സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും ഇ പിക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബജറ്റിനൊരുങ്ങി കേരളം. വെള്ളിയാഴ്ചയാണ് ബജറ്റ്. സദ്ഭരണം, സഹാനുഭൂതി എന്നിവ മുൻനിർത്തിയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്കുള്ള ഫണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി, വയോജന വകുപ്പിനുള്ള ഫണ്ട് എന്നിവയെല്ലാം പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കും. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് ഊന്നൽ നൽകുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് സിഎംആർഎൽ എംഡി ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലമൊരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് എൻടിഎ വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും എൻടിഎ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും എൻടിഎയ്ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. 1 മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ യുഎസ് ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം യുഎസുമായി ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. യുഎസ് ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെ ഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യുഎഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ യുഎഇ പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലന്റിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. 2 തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ന്യൂസിലാന്റിനായി എലിജ ജസ്റ്റ് 2 ഗോളുകൾ നേടിയപ്പോൾ റാമൻ റസായൻ, മുഹമ്മദ് മെഹേബി എന്നിവരാണ് ഇറാനു വേണ്ടി ഗോൾ മടക്കിയത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വേർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ് വേർദി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ് വേർദിക്ക് കഴിഞ്ഞു. ആദ്യ പകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. രണ്ടാം പകുതിയിൽ ലമിൻ യമാൽ എത്തിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. കേപ് വേർദിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ റൊസീനിയോയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായി ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th minute തിരിച്ചടിച്ചത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20th minute ഇമാം അഷോറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തി ഈജിപ്തിനെതിരെ. 66th minute ഈജിപ്ത് താരം മുഹമ്മദ് ഹാനയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. മുഹമ്മദ് സലായും ഇമാം അഷോറും മുസ്തഫ സിക്കോയുമെല്ലാം ബെൽജിയം ബോക്സിൽ നിരന്തരം അപകടം സൃഷ്ടിച്ചു. കണ്ണൂർ ജിദ്ദ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. ജിദ്ദയിലേക്ക് പറന്നുയർന്ന AXB 778 വിമാനത്തിന് എഞ്ചിൻ തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത്. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് യുഎഇ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
5: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
6: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
5: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
7: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: FIFA World Cup 2026.
5: Switzerland, Scotland, Turkey.
6: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Russell Khaima, education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
1: You're tuned into Home 92.2 FM. Home is a feeling.

Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഒരാഴ്ചയിലെ തുടക്കത്തിൽ നമ്മൾ തിങ്കളാഴ്ചയാണ് കേൾക്കാറുള്ളത് അല്ലേ. അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു അവധി കിട്ടിയതാണ്. അതൊക്കെ ആഘോഷിച്ചിട്ട് എല്ലാവരും ഓഫീസിലെത്തി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസം കൂടി ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചാലോ. നമ്മളെ സന്തോഷിപ്പിച്ച, ആവേശം കൊള്ളിച്ച എന്തൊക്കെ മത്സരങ്ങളാണ് ഉണ്ടായത് അല്ലേ. ബ്രസീലിൻ്റെ മത്സരം ഒരു ഭാഗത്തുണ്ടായിരിക്കുന്നു. ഇന്നിതാ നല്ല മനോഹരമായിട്ടുള്ള, ആവേശ ഉജ്ജ്വലമായിട്ടുള്ള, ലോകത്തിൻ്റെ മുന്നിൽ ഒരു പ്രത്യേക തരം കളി കാഴ്ചവെക്കുന്ന കുറേ രാജ്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരു പുതിയ ആഴ്ച തുടങ്ങാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ലോകകപ്പിൻ്റെ ഫുട്ബോൾ മത്സരങ്ങൾ വളരെയധികം ആവേശത്തിലാകുന്നു. കിരീട പ്രതീക്ഷയുമായിട്ട് പോർച്ചുഗൽ നാളെ കളത്തിലിറങ്ങാൻ പോകുന്നു. കിരീടം ആർക്കും കൊടുക്കില്ല, അത് നിലനിർത്താൻ മെസ്സിയുടെ അർജൻറ്റീനയും ഇറങ്ങുന്നു. കരുത്തർ ഞെട്ടിപ്പിച്ച കുഞ്ഞൻ രാജ്യങ്ങൾ വരുമ്പോൾ ലോകകപ്പിൽ ഇതുവരെയുള്ള മത്സരങ്ങൾ നിങ്ങളെങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് ഈ ആഴ്ചയിൽ നമ്മുടെ വിഷയം. വിളിക്കാം ഫുട്ബോൾ ആരാധകർക്ക്, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർക്ക്, എന്നും രാഷ്ട്രീയ വാർത്തകൾ കേട്ട് മടുത്തവർക്ക് തീർച്ചയായിട്ടും ഒരവസരവും ഒരു സമയം കൂടിയാണ് ലോകകപ്പ് ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ലോകകപ്പ് ഫുട്ബോളിൽ ഇങ്ങനെ വലിയ ആവേശം വരുമ്പോൾ ജർമ്മനി ക്യൂറസോവ മത്സരം, ഒപ്പം സ്പെയിൻ കേപ്പ് വേർദി മത്സരം, സൗദി അറേബ്യ ഉറുഗ്വായ് ലാറ്റിൻ അമേരിക്കയ്ക്ക് നേരെ നേടിയ സമനില, ഇറാൻ ന്യൂസിലൻഡ് മത്സരങ്ങൾ 2-2, ഇനി വരാൻ പോകുന്ന ഫ്രാൻസ് സെനഗൽ അർജന്റീന അൾജീരിയ പോർച്ചുഗൽ കോംഗോ, ഈ മത്സരങ്ങളെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതിലെ വിജയം ആർക്കൊപ്പമായിരിക്കും? ഇതുവരെയുള്ള കളി അഴക് കാണുമ്പോൾ സ്പെയിൻ ലോക ചാമ്പ്യന്മാരായിരുന്നു, അവർ ഇത്തവണ കിരീടമെടുക്കും എന്ന് വിചാരിച്ചിരുന്നു. ആദ്യ കളിയിലെ അവരുടെ ആ ഒരു മികവില്ലായ്മ കണ്ടുകൊണ്ട്, ഒരു ചെറിയ കുഞ്ഞൻ രാജ്യത്തോട് അവർ സമനില പിടിച്ചതുകൊണ്ട് അവരെ എഴുതിത്തള്ളാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്പെയിൻ ആയിരിക്കുമോ ഈ ലോകകപ്പ് തൂക്കാൻ വേണ്ടി പോകുന്നത്? ആദ്യം വലിയ വമ്പന്മാരല്ലാതെ വന്നിട്ട് പിന്നെ പതിയെ കളിയുടെ താളം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിലെത്തുമെന്ന ചെറിയ കുഞ്ഞൻ രാജ്യത്തോട് അവർ സമനില പിടിച്ചതുകൊണ്ട് അവരെ എഴുതിത്തള്ളാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സ്പെയിൻ ആയിരിക്കുമോ ഈ ലോകകപ്പ് തൂക്കാൻ വേണ്ടി പോകുന്നത്? ആദ്യം വലിയ വമ്പന്മാരല്ലാതെ വന്നിട്ട് പിന്നെ പതിയെ

0: സി ആർ സെവൻ ആകട്ടെ, കാരണം കുട്ടികളുടെ കൂട്ടുകാരനാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ലോകോത്തര താരമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്തത് ഒരു ലോക കിരീടമാണ്, അത് ഫിഫ വേൾഡ് കപ്പ്. അപ്പോൾ അത് കയ്യിലിരിക്കട്ടെ എന്നൊരാഗ്രഹം പലർക്കും ഉണ്ട്. അപ്പോൾ ആരായിരിക്കും ഇത്തവണ? ഇതുവരെയുള്ള കളി എങ്ങനെ വിലയിരുത്തുന്നു? വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. 800-9220 നമ്മുടെ ടെലിഫോൺ ലൈനിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് അയക്കാം കേട്ടോ. 0585829220 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ അതും ഞാൻ പറയുന്നതായിരിക്കും, ഇവിടെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചർച്ചയിലേക്ക് പോയാലോ? മത്സരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയിരുത്തൽ എന്താണെന്ന് സംസാരിച്ചാലോ? വിളിക്കാം 800-9220. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിൽ. ഇന്ന് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. കാഫിർ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ആദ്യ അറസ്റ്റ് അങ്ങനെ നടന്നിരിക്കുകയാണ്. അത് വടകര അവിടെയുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ് ആദ്യമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആദ്യ അറസ്റ്റ് നടന്നിരിക്കുന്നു. മുദ്രാവാക്യം തിരിച്ചടിയായി. എൽ ഡി എഫ് അല്ലാതെ മറ്റാര് എന്നത് വലിയ തിരിച്ചടിയായെന്ന് എൽ ഡി എഫ് കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു ദിവസം കൂടിയായിട്ട് ഇന്ന് മാറുന്നുണ്ട്. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഈ വെള്ളിയാഴ്ച അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അപ്പോഴാണ് ഇങ്ങ് ദൂരെ പ്രവാസ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ കാൽപന്ത് കളി ആരാധകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കാൽപന്ത് കളിയെക്കുറിച്ച് എന്ന് പറയുമ്പോൾ കാൽപന്തിൻ്റെ ഒരു ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച കാൽപന്ത് കളി പ്രത്യേകിച്ച് സെവൻസ് കാണുന്ന സ്ഥലമാണ് മലപ്പുറം ജില്ല. ആ മലപ്പുറത്തിൻ്റെ പിറന്നാൾ കൂടിയാണ് ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ മലപ്പുറം അല്ലേ. നമ്മുടെ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമുക്ക് മലപ്പുറത്ത് നിന്നുണ്ട്. ഒരു മലപ്പുറം സുഹൃത്തോ അല്ലെങ്കിൽ കൂട്ടുകാരനോ ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലെ പ്രവാസികൾക്ക്. അത്രത്തോളം മലപ്പുറംകാരുള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ യു എ ഇ എന്ന് പറയുന്നപ്പം. മലപ്പുറം ജില്ലയ്ക്ക് നമ്മൾ പിറന്നാൾ ആശംസയ്ക്ക് നേർന്നുകൊണ്ട് കാൽപന്തിനെ സ്നേഹിക്കുന്നവരെ ഇന്നത്തെ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. വിളിക്കാം 800-9220. കാര്യമായിട്ട് നമ്മുടെ ടെലിഫോൺ ലൈനിൽ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കുന്നുണ്ട്. എനിക്കത് ദേ ഞാനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഞാൻ ആ പ്രശ്നം എന്താണെന്ന് പരിഹരിച്ചിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നാലോ എന്നാലോചിക്കുകയാണ്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, എങ്ങോട്ടും പോവില്ലല്ലോ അല്ലേ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചെറിയ ഒരു കുഞ്ഞം ബ്രേക്ക് എടുക്കുകയാണ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchi Ude ee rahasyam. Ini ningalkum swandam.
2: Chuttu pullunna maribhoomi. ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM. ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
6: ഈ പയ്യനെ കണ്ടോ
0: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
7: അഭിജിത് കുമാർ.
0: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ് മൂവി, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
8: നമസ്കാരം, ഗുഡ് ഈവനിങ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. നമ്മുടെ ടെലിഫോൺ ലൈൻ ഒക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ. വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹലോ, ഹായ്. അപ്പൊ ശരിയായിട്ടില്ലേ, അവനിടയിൽ നമുക്കൊന്ന് സന്തോഷിന്റെ ഒരു മെസ്സേജ് കൂടി വായിക്കട്ടോ. സന്തോഷം കഴിഞ്ഞ ആഴ്ച ഒരു അയച്ച മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അർജന്റീനക്കാരുടെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ടാണ് പറയുന്നത്. മറ്റുള്ളവരെ കപ്പ് കൊണ്ടുപോട്ടെ എന്ന് ഞങ്ങൾക്കറിയാം. ഈ കപ്പ് വിട്ടുകൊടുക്കില്ല. ഇത് മെസ്സിയുടെ വിരമിക്കൽ പോകുമ്പോഴുള്ള കപ്പാണ്, അത് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, സുഹൃത്തെ കേൾക്കാമോ?
9: ഹലോ
8: ജംഷീർ, ഇത് എവിടെയാണ്? താങ്കളെ കാണാനേ ഇല്ലല്ലോ. ഫുട്ബോൾ തുടങ്ങിയാലും വരില്ല എന്നാണോ? പൊളിറ്റിക്സ് മാത്രമേ സംസാരിക്കൂ. ഓക്കെ, ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമൊക്കെ ഉണ്ടായിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് ഒക്കെ നാളെ എടുക്കാന്ന് വിചാരിക്കുന്നു. വിഷയം എടുത്തു കഴിഞ്ഞിട്ടാണ് വന്നത്. ഓ, പറയൂ, എങ്ങനെയാണ് ഫുട്ബോളിനെ കാണുന്നത്? ഇതുവരെയുള്ള മത്സരങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു?
9: ഇതുവരെ തന്നെ ലക്കേ ഈ പറയുന്ന ചെറിയ ചെറിയ ടീമല്ലേ,
8: വലിയ കാര്യമാക്കണ്ടെന്നാണോ? വലിയ കാര്യമാക്കണ്ടെന്നാണോ പറയുന്നത്? ക്യൂറസോവ അതുപോലെ കൈപ്പ് വെറുതെ തമ്മിലൊക്കെ ഉള്ള മത്സരങ്ങളൊന്നും വലിയ കാര്യമാക്കണ്ട. ജംഷീദ് എന്താണ് പറഞ്ഞത്?
9: നമ്മളെ ഇഷ്ട ടീം
8: കാലങ്ങളായിട്ട് ഇല്ല അല്ലേ?
9: ഇംഗ്ലണ്ട് ടീമാണ്.
8: ഇംഗ്ലണ്ട് ടീമാണ് കാലങ്ങളായിട്ട്. ഓക്കെ, ഇംഗ്ലണ്ടിനെ
9: ഒരു കളി ഉണ്ടായിരുന്നു നമ്മുടെ ചെൽസി ലിവർപൂളും ചെൽസിയുടാണ്, സ്റ്റീവൻ ജെറാർഡ് ആയിരുന്നു. ഓർമ്മയുണ്ടോ?
8: എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കളി
9: കാണികള് എല്ലാവരും എഴുന്നേറ്റ് പോയി. 90 മിനിറ്റിൽ 3-1 അന്ന് ലിവർപൂള് ബാക്കിലായിരുന്നു.
8: 3-1, യെസ്.
9: അന്നൊരു ഹാട്രിക് അടിച്ച ആളായിരുന്നു ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്റ്റീവൻ ജെറാർഡ്.
8: ഓർമ്മയുണ്ടായിരുന്നു.
9: നിന്നിട്ടാണെന്ന് അവർ ആഘോഷം നടത്തിയത് ഇംഗ്ലണ്ട് ടീമുകൾ പകുതിയിലെ ആളുകൾ. അപ്പൊ അങ്ങനെയുള്ളൊക്കെ ഒരു ഓർമ്മയുണ്ട്. പക്ഷെ ഇന്നലെ എന്തായാലും ഒരു ലോകത്തില് നമ്മളെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ ഒരു 40 ഏജുള്ള ഒരു വ്യക്തി, അദ്ദേഹം കരയുമ്പോഴാണ് നമ്മൾ എത്രമാത്രം അവരെ ഫുട്ബോളിനെ സ്നേഹിച്ചത് മനസ്സിലാക്കുന്നത്.
8: അതെ അതെ, ഓസീനിയുടെ കളി നമ്മൾ അത്ഭുതപ്പെട്ടു പോയി അല്ലേ? എങ്ങനെയാണ് ഇവരെ സ്പെയിനെ പിടിച്ചു കിട്ടിയതെന്ന്?
9: തീർച്ചയായിട്ടും, കാരണം വെച്ചാല് അവരുടെ ഉള്ളിലേക്ക് ഞാൻ ചിന്തിച്ചെന്ന് വെച്ചാല് ഒരു ഇത്ര വളരെ കുറവുള്ള ഒരു രാജ്യത്തുനിന്ന് വരുമ്പോ എത്ര ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മളൊക്കെ ഒരു സ്ട്രോങ്ങിൽ നമ്മളുടെ ഇന്ത്യ എന്ന് കേൾക്കും.
8: ശരിക്കും ശരിക്കും, 5.5 ലക്ഷം മാത്രമേ ജനസംഖ്യയുള്ളൂ. നമ്മുടെ ഒരു ജില്ല എടുത്തു നോക്കൂ അല്ലേ.
9: എടുത്തു പറയാലോ, നമ്മൾ ഈ രാഷ്ട്രീയങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണെങ്കിൽ ഒരു പക്ഷേ എത്രയോ പിള്ളേരുണ്ടെന്നറിയാം കളിക്കുന്നു, പക്ഷെ അവർക്കും കിട്ടുന്നില്ല.
8: ജംഷീദ്, നമ്മുടെ ഇന്ത്യ ഒരു വേൾഡ് കപ്പിൽ കളിക്കുക എന്ന് പറയുന്നത് ഒരു അടുത്തൊരു 10 വർഷത്തിനുള്ളിലെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ?
9: എനിക്കത് ഇപ്പോഴും അങ്ങോട്ട് കാരണം ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. എന്റെ പന്ത് കിട്ടി എന്തെല്ലാം മാന്ത്രികതമായിട്ട് കാണിക്കുന്നു നമ്മള് സോഷ്യൽ മീഡിയ കാണും, പക്ഷെ അവർക്കൊന്ന് വേണ്ട രീതിയിൽ പ്രാക്ടീസ് കിട്ടുന്നില്ല, ഒരു നല്ലൊരു പുറത്തുനിന്നുള്ള പരിശീലനം കൊണ്ടുവന്നിട്ടില്ല, അങ്ങനൊന്നും ഇല്ല.
8: മാത്രമല്ല കേരളത്തിൽ തന്നെ കാൽപന്തിനെ ഇങ്ങനെ ആരാധിക്കുന്ന ഒരു ഒരു ജനസമൂഹം കേരളത്തിൽ അല്ലാതെ വേറെ ഉണ്ടാവും എന്ന് വരെ സംശയമാണ്. കൊൽക്കത്തയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടെങ്കിലും കേരളത്തിലുള്ള ജനത അത് പ്രത്യക്ഷത്തിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ അവരെ കാൽപന്തിനോടുള്ള ആ ഒരു കളി.
9: അല്ല, അതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ നമ്മുടെ ഭാഷ പോലും അറിയാത്തൊരു പ്രായത്തില് എന്റെ നാട്ടിലെ ഐ എം വിജയന് പോയിരുന്നത്
8: ശരിക്കും
9: കൊൽക്കത്തയിലാണല്ലോ.
8: അതെ,
9: പക്ഷെ അദ്ദേഹത്തിനോട് എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്, നമുക്കൊക്കെ ഒരു മാതൃകയാക്കുമോ, ഒന്നല്ലാത്തടത്തുനിന്ന് ലോകത്തിന്റെ നിറയിലെത്തിയൊരു മാനായ മനുഷ്യൻ. കാരണം ഒരു ഒരു ജാടയും ഇല്ല, ഒന്നുമില്ല, ഒരു ഫുട്ബോളിൽ സ്നേഹിച്ച് അതിലൂടെ വന്ന് പഠിച്ച സ്കൂളിൽ നിന്ന് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പോയതാണ്. കാരണം നാണക്കേടാവുന്നിട്ട് അവസാനം ആ സ്കൂളിൽ കിട്ടിയ പേര് ഇന്ത്യയുടെ ക്യാപ്റ്റനായി. ഇനി ഒന്നും കിട്ടാത്ത എല്ലാ പേരുകളും അദ്ദേഹം സമ്മാനിച്ചു.
8: ശരിക്കും
9: ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും
8: പണ്ട്
9: ദൈവത്തിന്റെ മുകളിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾ തട്ടെടുത്താലും പക്ഷെ ഞങ്ങൾക്ക് കിട്ടിട്ടുന്നായിരുന്നു.
8: യെസ്, എന്തായാലും നടക്കട്ടെ കേട്ടോ, വലിയ സന്തോഷം. അപ്പൊ ഇനിയുള്ള മത്സരങ്ങൾ പോർച്ചുഗലിന്റെയും അർജന്റീനയുടെ മത്സരം വരികയാണ് ജംഷീർ, ആർക്കൊപ്പാണ്?
9: ഞാൻ ഒരിക്കൽ പോലും ക്രിസ്ത്യാനോനെ വിട്ട്
8: ഒരു കളിയും
9: മാറാറില്ല. കാരണം മനുഷ്യത്വം ഞാൻ കണ്ടൊരു നല്ലൊരു ഫുട്ബോളർ കൂടി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ.
8: ശരിക്കും അതാണ്, അതാണ് വാലിഡ് പോയിന്റ്. മനുഷ്യത്വമുള്ള ഒരു പ്ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന പേര് CR7 മാത്രമാണ്. താങ്ക് യു സോ മച്ച്. എന്തായാലും പോർച്ചുഗൽ അങ്ങനെ കപ്പ് എടുക്കട്ടെ അല്ലേ, ആ ഒരു മനുഷ്യത്വമുള്ള കളിക്കാരന് വേണ്ടിയിട്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണിത്? നമസ്കാരം, ഇത് ഷമീർ ആണെന്ന് തോന്നുന്നു. ഷമീറിനോട് സംസാരിക്കുന്നതിനിടയിൽ വിളിക്കുന്ന നമ്പർ ഒന്ന് പറയുമോ എന്ന് വെച്ചിട്ട് ഇവിടെ വാട്സ്ആപ്പ് കോൾ വരുന്നുണ്ട്, 800-9220 എന്നതാണ്. പറയൂ, രാഷ്ട്രീയത്തിലേക്ക് നമുക്ക് നാളെ പോകാം. നാളെ കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ ഫുട്ബോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം കുറേ മത്സരങ്ങൾ, നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കുറേ മത്സരങ്ങൾ അല്ലേ. ജർമ്മനിയുടെ ഒരു പഴയ ബ്രസീലിന് ഓർമ്മയിൽ 7-1 ഉണ്ടായിരുന്നു, അത് മാറി.
10: എന്തായാലും ബ്രസീലും ജയിക്കണം, പിന്നെ കളിയല്ലേ. അപ്പൊ അതിന്റെ എല്ലാ പുതിയ രാജ്യങ്ങൾ ഒരുപാട് പുതിയ താരങ്ങൾ ഒരുപാട്.
8: ഷമീർ, ബ്രസീലിനെ പലരും കളിയാക്കുന്നുണ്ട്, അവരെ ഒപ്പത്തിനൊപ്പം എത്തിയില്ല, അല്ലെങ്കിൽ വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു ഗോൾ ഇല്ലാതിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും സ്പെയിനൊക്കെ ഒന്ന് നോക്കൂ, വലിയ വമ്പന്മാര് വരെ അല്ലേ ലോക റാങ്കിങ്ങിൽ എത്ര ഏത് സ്ഥലത്ത് കിടക്കുന്ന രണ്ടാം നമ്പർ.
10: ബ്രസീല് മെക്സിക്കോ ആ ടീം പറഞ്ഞല്ല, മാത്രല്ല ബ്രസീല് തിരിച്ചു പറഞ്ഞ അതായത് കളിയാണല്ല തോറ്റത് വേണമെങ്കിലും ബ്രസീൽ ലോകത്തെമ്പാടുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇന്ന് ബ്രസീലിന്റെ അല്ലെങ്കിൽ ബ്രസീലിനും മറ്റുള്ള എല്ലാ രാജ്യത്തിനേക്കാളും വളരെ ഫൗള് കുറച്ച് കളിക്കുന്ന ഒരു രാജ്യമാണ് ബ്രസീൽ. പിന്നെ അപ്പൊ അവര് വർത്തത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. കളിയല്ല, കളിയിൽ ഓരോ കാലഘട്ടം മാറ്റോ പുതിയ പുതിയ താരങ്ങൾ വരുമ്പോ അപ്പൊ ലോകത്തെ ഏറ്റവും നല്ല ഫുട്ബോളറാണ് ക്രിസ്ത്യാനോ. പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യത്തിന് ഒരു കപ്പ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിന് സംശയമുള്ളത്.
8: ഇത്തവണ അത് സാധിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഷമീറിന്റെ സംസാരത്തിൽ ഇങ്ങനെ മുറിഞ്ഞു പോകുന്നുണ്ട് അല്ലേ. വിളിക്കാം 800-9220, ഇവിടുത്തെ ടെലിഫോൺ ലൈൻ ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്രശ്നമല്ല, വിളിക്കുന്നവർ അവരുടെ ഡിവൈസ് ഒന്ന് നല്ല രീതിയിലൊക്കെ വെച്ചാൽ വളരെ പെട്ടെന്ന് സംസാരിച്ച് നമുക്ക് ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാം അത്ര തന്നെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: നമസ്കാരം.
8: നമസ്കാരം, ആരാണ്? രതീഷ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നാട്ടിലെവിടെയാ? മലപ്പുറം ജില്ല. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ, മലപ്പുറത്തിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്, ജന്മദിനമാണ്. ഇന്നാണ് മലപ്പുറം ജില്ല രൂപീകൃതമായ ദിവസം, 1961 June 16. അതെ, നിങ്ങളുടെ ബർത്ത്ഡേ. ഞാൻ രാവിലെ ഇങ്ങനെ ആലോചിക്കായിരുന്നു മലപ്പുറത്തിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ച്, മലപ്പുറത്തിന്റെ കലകളെ കുറിച്ച്, മലപ്പുറത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച്, സംസ്കാരം, ഭക്ഷണം ഒക്കെ ആലോചിക്കുമ്പോൾ ഈ കേരളത്തിന് എത്രയെത്ര സംഭാവനകൾ നൽകിയ ഒരു ജില്ലയാണ് മലപ്പുറം. എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ, ഈ സമയത്ത് നമ്മുടെ കാൽപന്ത് കളി, നമ്മുടെ ഫുട്ബോൾ സെവൻസ് ഇതൊക്കെ നമുക്ക്
11: സമ്മാനിച്ചതാണ്.
8: അതാണ് നിങ്ങളോടും ഭംഗിയായിട്ട്, അതിന് നിങ്ങളുടെ രക്തത്തിലുള്ളതാണ്.
11: ഞങ്ങളെന്ന് വെച്ചാൽ ലോക വൈഡ് നിൽക്കുന്ന
8: നിങ്ങളുടെ സിരകളിൽ ഓടുന്നത് മാത്രമല്ല, നമ്മുടെയൊക്കെ സിരകളിൽ രക്തം ഓടുമ്പോ നിങ്ങളുടെ സിരകളിൽ രക്തത്തോടൊപ്പം ആ ഒഴുക്കില് ഒരു ഫുട്ബോളും കൂടി ഉണ്ട്.
11: എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടില് കുഞ്ഞു കുഞ്ഞു പാടങ്ങളൊക്കെ മഴയായാലും മഴയത്ത് പോലും കളിച്ചിരുന്ന ഒരു കാലഘട്ടം
8: ഉണ്ടായിരുന്നു.
11: കുറെ ടർഫുകളൊക്കെ വന്നെങ്കിലും ശരിക്ക് യഥാർത്ഥ ക്രിക്കറ്റ് ഫുട്ബോൾ ആരാധകരുള്ളത് മലപ്പുറം ജില്ല തന്നെയാണ്.
8: തീർച്ചയായിട്ടും, അതെ, അതിൽ തർക്കമൊന്നുമില്ല.
11: എന്തായാലും ഈ വർഷം മെസ്സി കണ്ടിന്യൂ ചെയ്യും തന്നെയാണ് ഞങ്ങളുടെ.
8: ഓ അതാണ് മലപ്പുറത്ത് ഒരു കട്ട അർജന്റീനിയൻ ഫാൻ, ഒരു മെസ്സി ഫാന്റെ ഒരു അഭിപ്രായമാണ്. എന്നാലും ഒന്ന് കൊടുത്തുകൂടെ,
11: ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾ കൊടുക്കില്ല ആർക്കും.
8: അതാണ് ആ ഒരു പോരാട്ട വീര്യം വേണം. യേശുദാസിന് എത്ര തവണ നാഷണൽ അവാർഡ് കിട്ടിയെന്ന ഇത്തവണ വിട്ടുകൊടുത്തൂടെ എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു പരാമർശമാണ് അത് അല്ലേ. നല്ല കളി ആരാണ് കളിക്കുന്നത്?
11: നല്ല സെറ്റായിട്ടുള്ള ടീമാണ്, വളരെ വൃത്തിയായി ഫുട്ബോളിന് ആസ്വദിക്കുന്ന ഒരു ഫുട്ബോൾ.
8: നാളെ രാത്രി അൾജീരിയ ആയിട്ടുള്ള മത്സരത്തിൽ അറിയാം നന്നായിട്ട്
11: കളിക്കുന്നു. നാളെയാണ് യഥാർത്ഥ കളി തുടങ്ങാൻ പോണത്.
8: അത് ശരി. അപ്പൊ ഇന്ന്
11: ആസ്വാദന രീതിയിലുള്ള കളി നാളെ തുടങ്ങണുള്ളൂ.
8: അത് ശരി, അങ്ങനെ പറയാൻ പറ്റും. ഒരു കട്ട അർജന്റീന ഫാനാന്ന് പറഞ്ഞിട്ട് താങ്കൾ അങ്ങനെ പറഞ്ഞു ഞാൻ ഫുള്ളായിട്ട് നിൽക്കും.
11: അങ്ങനെയല്ല,
8: സൗദി അറേബ്യ ഇറുഗ്വേ ലാറ്റിൻ അമേരിക്കൻ ടീമിനെ സൗദി അറേബ്യ ഇറാൻ ന്യൂസിലൻഡ്
11: ഒക്കെ ശരിയാണ്, എല്ലാം സമ്മതിക്കുന്നു. പക്ഷേ യഥാർത്ഥ കളി കാണാൻ പോകുന്നത് നാളെ തൊട്ടാണ്.
8: മാത്രമല്ല ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം വരെ വിജയിച്ചിട്ടില്ല ഇതുവരെ, അതൊരു സങ്കടമാണ്.
11: ഞങ്ങൾ തുടക്കടാം.
8: നിങ്ങൾ തുടക്കമിടുന്നു അർജന്റീന. മഞ്ഞപ്പട ഇവിടെ ഉരുകിപ്പോയി. ഞങ്ങളൊരു ഒരു ഒരു സെറ്റായിട്ട് വരുന്നതേ ഉള്ളൂ.
11: സമയെടുക്കും സമയെടുക്കും. പണിക്കരടുത്തൊക്കെ പോയിട്ട് രാജ്യത്ത് നോക്കേണ്ടി വരും.
8: സമയമായിട്ടില്ലെന്ന് പറഞ്ഞു. അതിനിടയിലാണ് ആ ജർമ്മനി കൊണ്ടുപോയിട്ട് ഒരു 7-1 കൊടുത്തിട്ട് പഴയ പല ഓർമ്മകളിലേക്ക് ഞങ്ങൾ
11: കൊണ്ടുപോയി.
8: അതാണ് ആ 8
11: അടിച്ചിരുന്ന
8: ജർമ്മനിയോട് ഞങ്ങൾക്കുള്ള സങ്കടം എന്താണെന്ന് അറിയാം. ഒരു 8 അടിച്ചിരുന്നെങ്കിൽ എന്തായാലും അവര് തോറ്റു. അപ്പൊ ഒരു ഓരോ ഗോളും കൂടി എക്സ്ട്രാ അടിച്ചു കൊടുത്ത ഈ
11: നാണക്കെടുത്ത്
8: അത് വേണം വെച്ചിട്ട്. കാരണം ഓരോ 10 മിനിറ്റിലും ഓരോരുത്തർ വന്ന് ഗോൾ അടിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് അവർക്ക് 8-ാമതൊരു ഗോൾ അടിച്ചുകൂടാ?
11: അവർക്ക് താൽക്കാലികമായിട്ട് മാറ്റി ഇനി ഇവിടെ നിർത്താൻ തോന്നിയതാണ്.
8: ഞാൻ ജർമ്മനിയെ അതിശക്തമായിട്ട് ബഹിഷ്കരിക്കുന്നു. ആ മുൾക്കിരീടം മാറ്റിയിട്ട് കണ്ടോ ജൂലൈ 19-ന് മഞ്ഞപ്പടയുടെ കയ്യിൽ ആ കപ്പ് ഉണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും അർജന്റീന അൾജീരിയെ തോൽപ്പിച്ചുകൊണ്ട് ആ ലാറ്റിൻ അമേരിക്കൻ ടീമിന്റെ ഒരു വിജയം ആഘോഷിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു. അങ്ങനെ മലപ്പുറം ജില്ലക്കാരനാണ് നമ്മളോട് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
12: നമസ്കാരം പത്മ മാം. സന്തോഷ് കുമാർ പച്ചാട്ട്.
8: സന്തോഷ് കുമാറിന്റെ കാര്യം ഇപ്പൊ ഇവിടെ സംസാരിച്ചതേ ഉള്ളൂ. സന്തോഷ്,
12: വീണ്ടും ഞങ്ങൾ മഞ്ഞന്ന് കേറിയിട്ടുണ്ട്.
8: അതാണ് ആൾക്കാരെ വിളിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഏറ്റവും നല്ല തന്ത്രം എന്താണെന്നറിയോ? അർജന്റീന തോൽക്കുന്നു പറയാ, അപ്പൊ അതാ ഒരു
12: എന്റെ കുടുംബത്തിനെ കുറ്റം പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ അർജന്റീന അത് സമ്മതിക്കില്ല.
8: ഇല്ല, ഇവിടെ അർജന്റീനയെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു കപ്പ് കയ്യിലില്ല, അതാ കൈ കളിക്കില്ല.
12: നമ്മളെ മുത്ത് പിരിഞ്ഞു പോകുന്നതാണ് അടിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ.
8: ആ മുത്ത് പിരിഞ്ഞു പോകുമ്പോ എന്ത് ചെയ്യണം? അടുത്ത റൊണാൾഡോയ്ക്ക് അത് കൊടുത്തിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ, അല്ലെങ്കിൽ ആ നെയ്മർ ഏറ്റവും നല്ല സുഹൃത്താണ് മെസ്സിയുടെ, അത് കയ്യിൽ കൊടുത്തിട്ട് പോട്ടെ.
12: പക്ഷെ ഞങ്ങളെ അങ്ങനെ വിട്ടു കൊടുക്കൂല്ലോ, അതല്ലേ ഞങ്ങളെ പ്രശ്നം.
8: ആയിക്കോട്ടെ. അപ്പൊ പോർച്ചുഗലും അൾജീരിയെ തോൽപ്പിച്ച് പിന്നെ അർജന്റീനയും കോംഗോയെ തോൽപ്പിച്ചിട്ട് പോർച്ചുഗൽ അങ്ങനെ കടന്നു വരട്ടെ അല്ലേ?
12: കടന്നു വരും. അതിന് പുറമെ ഞാനൊരു വാക്ക് വരാം.
8: ആയിക്കോട്ടെ.
12: അത് എത്രത്തോളം
8: 27-ാം അർജന്റീന അൾജീരിയക്കെതിരെ ഗോൾ അടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മറ്റാരും അല്ല സന്തോഷാണ്. സന്തോഷ് പച്ചാട്ട് അങ്ങനെയാണ് പറഞ്ഞത്, നോക്കാം.
12: പിന്നെ ഇത് പറയുന്നത് പത്മന്ന എന്റെ ചെറുപ്പം തൊട്ടിട്ട് ഞാൻ മറഡോണന്റെ ആളാണ്. മറഡോണ നമ്മുടെ ഒരു മെയിൻ കളിക്കാരൻ.
8: അതെ,
12: ദൈവത്തിന് ഗോൾ അടിച്ചാല്.
8: അതെ അതെ,
12: അത് മെസ്സി പറയുമ്പോഴല്ലേ കൈകൊണ്ടെന്ന് അറിയാൻ കഴിയും. അത്രയും ഫാസ്റ്റ് ആയിട്ട് കളിക്കുന്ന ആളാണ്
8: അദ്ദേഹം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ആ കളി കണ്ടവർക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഗോൾ ഒരാൾ പോലും ആഘോഷമാക്കിയിട്ടില്ല. അദ്ദേഹമാണ് പറയുന്നത് ആഘോഷിക്കും ഇല്ലെങ്കിൽ സംശയിക്കും. പക്ഷെ അതിന്റെ സർവ പാപ ഭാരങ്ങളും കഴുകി കളഞ്ഞുകൊണ്ട് ആ മത്സരത്തിൽ തന്നെ ചെകുത്താന്റെയും പിന്നെ ദൈവത്തിന്റെയും ഗോൾ പറഞ്ഞു എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അർജന്റീന ഗോൾ അടിക്കുന്നുള്ളതാണ് ഞാനിപ്പോ നോക്കിയിരിക്കുന്നത്. കപ്പുങ്ങൾ കൊണ്ടുപോവോ കൊണ്ടുപോവോ അതിലേക്ക് എന്തെങ്കിലും ചെയ്യട്ടെ അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ്
13: ഈവനിങ്.
8: അശ്വിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
13: കളിയൊക്കെ നല്ല
8: കളി ആവശ്യത്തിലേക്ക് വന്നു തുടങ്ങിയല്ലേ?
13: അതെ അതെ, ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ കുഞ്ഞി ടീമുകളെല്ലാം നല്ല കളിയെല്ലാം കാഴ്ചവെച്ച് വരുന്നുണ്ട്.
8: എന്താണ് അശ്വിന്റെ ഒരു അഭിപ്രായം ഇതുവരെയുള്ള ഒരു കളി മികവിച്ചിട്ട്? സ്പെയിനൊക്കെ ശരിക്കും ചാമ്പ്യന്മാരാവും എന്ന് വിചാരിച്ചെടുത്ത് ഈ ഒറ്റ ഒരു മത്സരം വെച്ചിട്ടൊക്കെ അവർ അളക്കേണ്ടതുണ്ടോ?
13: അതെ അതെ, ഇത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ്. ടീമിനെയും ചെറുതായി കാണാൻ പറ്റില്ല.
8: അതെ,
13: അത് അവരവരുടേതായ ദിവസത്തിൽ എല്ലാവരും നല്ല പ്ലേയേഴ്സാണ്.
8: അത് മാത്രല്ല, ഒരു വലിയ രാജ്യം വേണമെന്നോ ഒരുപാട് ജനസംഖ്യ വേണമെന്നോ ഒരുപാട് കളി ആരാധകർ വേണമെന്നൊന്നുമില്ല. 11 പേര് അതിലൊരൊറ്റ പോരാളി, ബൊസീനിയെ പോലുള്ള ഒരു പോരാളി ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യം ജയിക്കുന്നതിന് തുല്യാണ്.
13: അതെ,
8: 130 വേണ്ട, 5.5 ലക്ഷം മാത്രം ഉണ്ടെങ്കിൽ അത്
13: നമ്മുടെ ഒരു ജില്ലയുടെ 1/4
8: ശരിക്കും ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, 5.5 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഒരു സ്ഥലത്ത് നിന്ന് വളരെ കഷ്ടപ്പാടിലൂടെ ആദ്യമായിട്ട് അവർ ലോകകപ്പ് കളിക്കാൻ വരുന്നു. അതിൽ തന്നെ ലോക ചാമ്പ്യന്മാർ, മുൻ ചാമ്പ്യന്മാർ, യൂറോ ചാമ്പ്യന്മാർ, എന്ത് പട്ടാണ് സ്പെയിൻ ഇല്ലാത്തതല്ലേ? അവരെയാണ് അങ്ങനെ അവരുടെ ഗോളി അവിടെ പിടിച്ച് പിടിച്ച് നിർത്തുന്നത്. ഡിഫൻസ് പൊളിക്കുമ്പോഴൊക്കെ ഗോളി ഇങ്ങനെ ഒരു വലിയ കോട്ടയായിട്ട് നിൽക്കുക.
13: 40 വയസ്സുകാരന്റെ ഒരു പ്രകടനം, എല്ലാവരും
8: അത് അത് എടുത്ത് പറയണല്ലേ. കാരണം നമ്മള് പ്രത്യേകിച്ച് ക്രിക്കറ്റിലായാലും ഫുട്ബോളിലായി കഴിഞ്ഞാലും 40+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിയർ കഴിഞ്ഞു, ഇനി അങ്ങോട്ടില്ല. ഇപ്പൊ മെസ്സിക്കും റൊണാൾഡോയ്ക്കൊക്കെ അവസരം കൊടുക്കുന്ന വെച്ചാൽ അവരുടെ ഒരു വേൾഡ് കപ്പ്, അവസാന വേൾഡ് കപ്പ് എന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ഫോം അത്രയ്ക്കും ഉണ്ട്. പക്ഷെ സാധാരണ ആൾക്കാർക്ക് ഒരു 40 ഒരു മനുഷ്യൻ കന്നി വേൾഡ് കപ്പ് കളിക്കുക എന്ന് പറഞ്ഞത് തന്നെ അത്ഭുതമാണ്.
13: അതെ അതെ, അദ്ദേഹം കളി തുടങ്ങിയത് തന്നെ 25-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തെ കുറിച്ച് വായിക്കുമ്പോ.
8: അതെ, പോർച്ചുഗലിന്റെ ബി ടീമിലുള്ള ആളാണ് അദ്ദേഹം അല്ലേ?
13: അതെ അതെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ആ രാജ്യം ഫുട്ബോൾ ടീം ഉണ്ടാക്കിയത് തന്നെ. ലിങ്ക്ഡിനിൽ പരസ്യം കൊടുത്തിട്ടാണ്.
8: ശരിക്കും ഓരോരുത്തരായിട്ട് ക്ഷണിച്ചിട്ട് ഒരാൾക്കാരും ആ രാജ്യക്കാരായിട്ടില്ല അല്ലെ, പലതും അങ്ങും ഇങ്ങും ഒക്കെ.
13: ആ രാജ്യക്കാരാണ്, പക്ഷെ അവര് അവിടെ കാര്യമായ
8: സംഭാവന
13: മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ അടുത്തുള്ള യൂറോപ്യൻ കൺട്രീസ് ഇതെല്ലാം
8: ജീവിത ഉപാധി തേടിയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വന്ന, ഇതിനായിട്ട് ഇങ്ങനെ ഒരു പരസ്യം കൊടുത്തപ്പോ തിരിച്ചു വന്ന് ഒന്നിച്ചു ചേർന്ന കുറച്ച് 11 പേര്
13: ടീം സെറ്റാക്കി എടുത്തതാണ്.
8: യെസ്, എന്തായാലും അവർ വലിയ, അതെ അതെ, വലിയ കളിയാണ്. അതുപോലെ കിയറോസോവയെ നമ്മൾ എടുത്തു പറയണോ അല്ലേ?
13: അതെ അതെ അതെ, അവര് തുടക്കത്തിൽ നല്ല കളിയാണ് കളിച്ചത്, ഒരു ഗോൾ തിരിച്ച്,
8: അതാണ് ജർമ്മനിയോട്.
13: അതെ അതെ, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ് കളി. അവര് മോശം ടീമൊന്നുമല്ല.
8: ആരെയാണ് അവർ ചൊറിഞ്ഞതെന്ന് മനസ്സിലായില്ല. ആദ്യം കിട്ടിയ തക്കത്തിന് ഒരു ഗോൾ അടിച്ചപ്പോ ജർമ്മനിയാണ് അവരങ്ങനെ പഞ്ഞിക്കിടുന്നു അവർ ആലോചിച്ചില്ല. പക്ഷെ അതാണ് ഈ ക്രിക്കറ്റ് ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്.
13: അതെ അതെ, ഓരോ കളിയും വെച്ച് നമ്മൾ ഓരോ കളിയായിട്ട് എടുക്കണം. നമ്മളൊരു ടീമിനെ ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഓരോ കളിയുടെയും ആ ഒരു മനോഹര നിമിഷങ്ങൾ, അതാണ് ഈ ഫുട്ബോളിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്.
8: അത് നമ്മള് മലയാളികൾ അത് ആവോളം അത് ആസ്വദിക്കുന്നുണ്ട്. കാരണം നമ്മള് കട്ട അർജന്റീനിയൻ ഫാനും ബ്രസീൽ ഫാനും പോർച്ചുഗൽ ഫാൻ ആകുമ്പോ പോലും
13: ആയിരിക്കാം. അതെ, ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ ഗെയിമും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ആസ്വദിക്കാൻ നമുക്കൊരു ഏത് ടീമായാലും.
8: അപ്പൊ ഇനി വരുന്ന
13: ജപ്പാന്റെ കളി എടുക്കാം. ജപ്പാന്റെ കളി എത്ര മനോഹരമായിട്ട്, ഒരു ഫൗൾ പോലും ചെയ്യാതെയാണ് അവർ കളിക്കുന്നത്.
8: എന്തൊരു ശാന്തതയാണ് അവരുടെ കളിക്ക്. അത് കഴിഞ്ഞ് അവർ പോകുന്ന ആ കളം വിടുമ്പോഴുള്ള അവരുടെ ആ മര്യാദയും നീറ്റ്നെസ് ഒക്കെ എന്ന് ആലോചിച്ച് നോക്കും. അവരുടെ ഡ്രസ്സ് ആയാലും,
13: അതെ അതെ, അവര് വളരെ മനോഹരമായ കളി.
8: ഒരു തവണ ജപ്പാൻ ഒരു കിരീടം എടുക്കണം എന്ന് എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. എന്താണെന്നറിയില്ല,
13: തീർച്ചയായിട്ടും അവര് ക്വാർട്ടറും കടന്നു പോരാൻ സാധ്യതയുണ്ട്.
8: അതുപോലെ ഇറാൻ ഇന്ന് കളിച്ച ന്യൂസിലൻഡിനെതിരെയുള്ള 2-2
13: സാധ്യമായ കളിയാണ്. അതെ അതെ,
8: പിന്നിട്ട് നിൽക്കുന്നു, പിന്നെയും വരുന്നു, പിന്നിട്ട് നിൽക്കുന്നു, പിന്നെയും അടിക്കുന്നു അല്ലേ?
13: പൊരുതി കളിച്ചു വരുന്ന ഒരു ഒരു രീതിയാണ് അവരുടെ.
8: യെസ്, ഇനി വരാൻ പോകുന്ന പോർച്ചുഗൽ അർജന്റീന മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? അർജന്റീന അൾജീരിയ ഉറപ്പായിട്ട് അർജന്റീന ജയിച്ചു പോരും അല്ലേ?
13: അതെ അതെ, പക്ഷെ നമുക്ക് കുറെ മനോഹര നിമിഷങ്ങൾ
8: ഉണ്ടാവും. അത് ആസ്വദിക്കുക.
13: പുതിയ, അതെ, പുതിയ പുതിയ താരോദയങ്ങൾ കാണാൻ പറ്റണം. ഇതൊക്കെയാണ് ഒരു ഫുട്ബോൾ വേൾഡ് കപ്പില് നമ്മള് കണ്ട കാര്യങ്ങൾ.
8: അതെ, 4 വർഷം കൂടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു അപൂർവ ഭാഗ്യമാണല്ലോ അല്ലേ?
13: അതെ അതെ, ലോകം മുഴുവൻ ഒരു ഒരു ഗോളത്തിലോട്ട്,
8: അതെ, ഒരു പന്തിന് പിന്നാലെ ഇങ്ങനെ പായുകയാണ്. ഇവിടെ ഇരുന്ന് നമ്മളും രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് നാളെ ആരുടെ കളിയാണ്, അതിന് കഴിഞ്ഞാൽ എന്തായിരിക്കും, അടുത്ത അവരുടെ ആ ഗോൾ എങ്ങനെയായിരുന്നു, ബോൾ പൊസിഷൻ എങ്ങനെയായിരുന്നു, ഇങ്ങനെ എല്ലാ നമ്മൾ ഈ കളിയുടെ അറിയാത്തതും അറിഞ്ഞതുമായ എല്ലാ ടെക്നിക്കിന്റെ പിറകെ നമ്മളും പോകുന്നു.
13: അതെ അതെ, നമുക്ക് യാതൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്ത രാജ്യങ്ങളുടെ കളികളെല്ലാം നമ്മളിരുന്ന് ആസ്വദിക്കുക.
8: സത്യം, നമ്മൾ ഇന്ത്യക്കാരായിരുന്നു ഇതുവരെ, പക്ഷെ ഇപ്പൊ നോക്ക്, ഞാൻ ബ്രസീലിന്റെ കൂടെ, മറ്റുള്ളവർ പോർച്ചുഗലിന്റെ കൂടെ, എല്ലാവരും ഓരോരോ രാജ്യമായിട്ട് മാറി. താങ്ക് യു സോ മച്ച് അശ്വിൻ, വിളിക്കട കേട്ടോ.
13: യെസ്,
8: താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരു കോളും കൂടി എടുത്തിട്ട് നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. വിളിക്കാം 800-922-0 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. നമ്മുടെ കോൾ നോക്കി നിറച്ചും ബ്ലിങ്ക് ചെയ്യുന്നത്, ഞാൻ പറ്റുമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ആയിട്ട് കേട്ടോ. പക്ഷേ ചിലത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആ കോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പെട്ടെന്ന് പറഞ്ഞോളൂ, ആരാണിത്? ആസിഫ്. നമ്മുടെ ഓഫീസിൽ ഒരു ആസിഫ് ഉണ്ട്, ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു ഹോം ആയിട്ട്. അതെ അല്ലേ, ആസിഫ് എവിടെയാണ് നാട്ടിലെ? മലപ്പുറത്ത്. ഹാപ്പി ബർത്ത്ഡേ മലപ്പുറം. ഇതുവരെയുള്ള കളികൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അടിപൊളിയായിരുന്നു. കട്ടക്ക് കട്ട, ഏത് ഏത് മത്സരമാണ് ഇതുവരെയുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ജപ്പാൻ നെതർലൻഡ്സ് അല്ലേ? ജപ്പാന്റെ കൂടെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. അതെ, വല്ലാതെ ജപ്പാൻ അല്ലാതെ മറ്റാരല്ലേ? ടീം ബ്രസീൽ. അപ്പൊ താങ്കൾ എന്റെ കൂടെയാണ്. ആസിഫ് കമോൺ, എനിക്ക് ജേഴ്സി കിട്ടിയിട്ടില്ല. ആസിഫ് നല്ലൊരു ജേഴ്സി കിട്ടുന്ന സ്ഥലം ഏതാണെന്നും കൂടി പറഞ്ഞുതരണം കേട്ടോ. എനിക്ക് ജേഴ്സി കിട്ടിയിട്ടില്ല, ബ്രസീലിന്റെ ജേഴ്സി ഒന്നും എവിടെയും കിട്ടാനില്ല, വളരെ ബുദ്ധിമുട്ടാണ്. എവിടെയാണ് കിട്ടുന്നത്? നല്ല സ്ഥലം ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യുന്നു കേട്ടോ. 0585829220 നമ്മുടെ നമ്പർ അതാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അതാണ്. താങ്ക് യു സോ മച്ച്. നമ്മള് ബ്രസീലുകാരെ ഒന്നിച്ചിരുന്ന് ഒരു കളി കാണാൻ പോവാണ്, നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം കേട്ടോ. നമ്മുടെ ഇവിടുത്തെ വാട്സ്ആപ്പ് നമ്പർ അറിയാലോ, 0585829220. ആ അപ്പൊ അതിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ജൂലൈ 19 ബ്രസീലിന്റെ മഞ്ഞപ്പടയുടെ കയ്യിൽ ആ കപ്പ് ഇരിക്കുന്നത് കാണാൻ വേണ്ടി ഞാനും ആസിഫും ഉണ്ടാവും. യെസ് അതാണ് ഇൻഷാല്ല, എല്ലാം നന്നായിട്ട് വരട്ടെ. ആസിഫ് താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത കോൾ എടുക്കാൻ നമുക്ക് സമയമില്ല, എന്തൊരു സന്തോഷമുള്ള കോൾ ആണ് അല്ലേ. ഞാനൊരു ബ്രസീൽ ആരാധികയാണ് എന്ന് വെച്ചിട്ട് നേരത്തെ അശ്വിൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ ടീമിന്റെയും ആരാധകരൊക്കെ കാലങ്ങളായിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് എതിർ ടീമും വേറെ ഏത് ടീമും കളിക്കുമ്പോൾ അതിലെ കളിയുടെ മനോഹര മുഹൂർത്തങ്ങൾ ആസ്വദിക്കുക എന്ന് പറയുന്നതാണ് ഒരു നല്ല സോക്കർ ഫാൻ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്. നമ്മുടെ ഫാൻ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട രാജ്യം ഇഷ്ട ടീമൊക്കെ ഒന്നാകുമ്പോഴും കളിയുടെ അഴകുകൾ അത് പൂർണ്ണമായിട്ടും എല്ലാവരും ആസ്വദിക്കുക. അപ്പോൾ നല്ല ഒരു ഫുട്ബോൾ കാലം നേരുകയാണ്. 5 മിനിറ്റ് വാർത്തയ്ക്കൊന്ന് റെഡി. Thank you so much.
1: Let's talk with Mini Padma.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ലോകം സമാധാനത്തിലേക്ക്. കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. ലോകകപ്പ് ഫുട്ബോൾ കിവീസിനെ തളച്ച ഇറാൻ. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനില പൂട്ടിട്ട് കേപ് വെർദെ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ സിപിഎം നേതാവ് ഇ പി ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 ജൂൺ 13 സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും ഇ പിക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബജറ്റിനൊരുങ്ങി കേരളം. വെള്ളിയാഴ്ചയാണ് ബജറ്റ്. സദ്ഭരണം, സഹാനുഭൂതി എന്നിവ മുൻനിർത്തിയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. കെഎസ്ആർടിസി ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്കുള്ള ഫണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി, വയോജന വകുപ്പിനുള്ള ഫണ്ട് എന്നിവയെല്ലാം പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കും. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് ഊന്നൽ നൽകുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് സിഎംആർഎൽ എംഡി ശശിധരൻ കർത്തയും ഭാര്യയും മകനും ഇഡിക്ക് മുന്നിൽ ഹാജരായിരുന്നു. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലം ഒരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് എൻടിഎ വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും എൻടിഎ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും എൻടിഎയ്ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. 1 മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്ന ആവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ യുഎസ് ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരുരാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം യുഎസുമായി ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. യുഎസ് ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെ ഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. യുഎസ് ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് യുഎഇ ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ യുഎഇ നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ യുഎഇ പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലന്റിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. 2 തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ന്യൂസിലാന്റിനായി എലിജ ജസ്റ്റ് 2 ഗോളുകൾ നേടിയപ്പോൾ റാമിൻ റസായൻ, മുഹമ്മദ് മെഹേബി എന്നിവരാണ് ഇറാനു വേണ്ടി ഗോൾ മടക്കിയത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ്പ് വേർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ്പ് വേർദി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ്പ് വേർദിക്ക് കഴിഞ്ഞു. ആദ്യപകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. 2nd പകുതിയിൽ ലമിൻ യമാലെത്തിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. കേപ്പ് വേർദിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ റോസീനിയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. 1 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20th മിനിറ്റിൽ ഇമാം അഷോറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തി ഈജിപ്തിനെതിരെ. 66th മിനിറ്റിൽ ഈജിപ്ത് താരം മുഹമ്മദ് ഹാനയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. മുഹമ്മദ് സലായും ഇമാം അഷോറും മുസ്തഫ സിക്കോയുമെല്ലാം ബെൽജിയം ബോക്സിൽ നിരന്തരം അപകടം സൃഷ്ടിച്ചു. കണ്ണൂർ ജിദ്ദ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തിരിച്ചിറക്കി. ജിദ്ദയിലേക്ക് പറന്നുയർന്ന AXB 778 വിമാനത്തിന് എഞ്ചിൻ തകരാർ ഉണ്ടായതിനെ തുടർന്നാണ് അടിയന്തരമായി തിരിച്ചിറക്കിയത്. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് യുഎഇ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും. Keep listening to Home 92.2 FM. Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982. Mexico! United States! Canada! Loham Uruvan, Uru Pandil Pinale Payinu. ലോക ഫുട്ബോളിന്റെ മഹാമേളം. നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം. ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
8: ഗുഡ് ഈവനിംഗ്. ദുബായിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
10: Weather update.
8: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
11: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 57%.
10: Weather update.
9: Weather update.
8: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഹോം 92.2. അപ്പം ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 18 മിനിറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മൺഡേ ബ്ലൂസ് എന്നൊന്നും പറയുന്നില്ല, ട്യൂസ്ഡേ ബ്ലൂസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും പലരും. കാരണം ഒരു 3 ദിവസത്തോളം നീണ്ടു നിന്ന ഒരു അവധിക്ക് ശേഷം തിരിച്ച് ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം രാവിലെ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ലാഗ്, ഒരു ചെറിയ ഡിലേ പലർക്കും പല കാര്യങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തായിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും നമ്മുടേതായിട്ടുള്ള ഒരു റൊട്ടീൻ ലൈഫിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് പോവാണ്. ഒരു ഷോർട്ട് വീക്കാണ്, 3-4 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും വീക്കെൻഡ് കടന്നു വരികയാണ്. പിന്നെയും വീക്കെൻഡ് കഴിഞ്ഞ് പിന്നെയും വർക്കിങ്ങിന് വേണ്ടി പോവാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നമ്മുടെ ഒരു സൈക്കിളിന്റെ ഭാഗമാണല്ലോ. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും നാട്ടിലേക്കൊക്കെ വെക്കേഷന് വേണ്ടി പോകുന്നവർ ഒരുപാട് പേരുണ്ട്. കാരണം കുട്ടികളുടേതായിട്ടുള്ള അവധി ചേർന്ന് വരുന്നത് കൊണ്ട് ആൻഡ് അതുമായി ബന്ധപ്പെട്ടിട്ട് എയർ ടിക്കറ്റിന്റെ ഒരു കാര്യമൊക്കെ പറയാനുണ്ട്. അതൊക്കെ വഴിയേ പറയാം. സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഈ ഒരു ദിവസം എന്റെ ഷോ അറ്റ്ലീസ്റ്റ് തുടങ്ങുമ്പോഴെങ്കിലും ഞാൻ ഇത്രയധികം നെഗറ്റിവിറ്റിയും കൂടെ തരുന്നില്ല. കാരണം സംഭവങ്ങളിലേക്കൊക്കെ നമുക്ക് കടന്നു പോവാം പതിയെ പതിയെ പതിയെ. എന്തായിരുന്നാലും അവധിയുടെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടോ? ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഭാഗ്യവാന്മാർ. ഇനി ബുക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നേ ഉള്ളെങ്കിൽ പ്ലാനിങ് അധികം നീട്ടിക്കൊണ്ട് പോകേണ്ട, എത്രയും പെട്ടെന്ന് എടുത്തോ. കാരണം ടിക്കറ്റ് റേറ്റൊക്കെ നല്ല രീതിയിൽ കൂടാനുള്ള ചാൻസും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ട്രാവൽ മേഖലയിലുള്ളവരൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും യെസ് അങ്ങനെ ജൂൺ മാസത്തിൻ്റെ പകുതിയൊക്കെ കടന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല വേഗത്തിലാണ് 2026 എന്ന് പറയുന്ന വർഷം പൊക്കൊണ്ടേയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മളിപ്പോൾ ഈ 2026 തുടങ്ങിയത് ഇന്നലത്തെ പോലെ ഓർക്കുന്ന പലരും ഉണ്ടായിരിക്കും. ഞാനാണെങ്കിൽ ഇങ്ങനെ ന്യൂ ഇയർ വിഷൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, പടപടേന്നും പറഞ്ഞാണ് ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് അല്ലേ. കാലാവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ചൂടാണ്, പക്ഷെ കഴിഞ്ഞ ആഴ്ചയൊക്കെ അപേക്ഷിച്ച് കുറച്ചൊന്ന് ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു ഒരു ഉഷ്ണം പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അകത്ത് ACയുടെ ഉള്ളിലേക്ക് ഓടി പോയാൽ മതി എന്ന് പറയുന്നൊരു ടെംപ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. കഴിഞ്ഞ ദിവസം നമ്മുടെ മിനി പത്മ കോർഫക്കാനിലൊക്കെ കറങ്ങാൻ പോയിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം മഴ കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേനൽ മഴയാണ് പെയ്യുന്നത്. ഈ വർഷം എന്തായാലും കുറച്ചധികം രൂക്ഷമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് ഓൾറെഡി MCM അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ശക്തമായ മഴയൊന്നും ആയിരുന്നില്ല. എന്നാലും കോർഫക്കാനിലെയും ചില പ്രദേശങ്ങളിലൊക്കെ തന്നെ ആദ്യത്തെ ഒരു വേനൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ പെയ്തേക്കുമെന്നൊക്കെയാണ് സൂചന കേട്ടോ. നോക്കാം, എല്ലാം കണ്ടിരുന്നു തന്നെ കാണാം. എന്തായാലും ഇന്ന് മുതൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മൂവി ടിക്കറ്റ് ഒക്കെ തന്നെ തരുന്നുണ്ട്. ഏത് സിനിമയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ബാലന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് തരുന്നുണ്ട് കേട്ടോ. കാരണം ചിദംബരത്തിൻ്റെ മഞ്ഞുമേൽ ബോയ്സ് അതിർത്തികളൊക്കെ ഭേദിച്ച് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പോയി നമ്മുടെ മലയാളത്തിൻ്റെ തന്നെ പേര് വാനോളം ഉയർത്തിയൊരു ചിത്രമായിരുന്നു. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയായിരുന്നു. അതിനുശേഷം ചിദംബരവും അതുപോലെ ആവേശത്തിൻ്റെ സംവിധായകൻ ജിത്തുമാധവനും ഒക്കെ ഒന്നിക്കുന്ന ഒരു ചിത്രം ബാലൻ. ട്രെയിലർ കണ്ടവരൊക്കെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് കാത്തിരിക്കുകയാണ്. സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട് ബാലൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ബാലൻ്റെ ടിക്കറ്റ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒക്കെ തരാം. ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് തരാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ഗിവ്വേ കൂടി. അത് വളരെ നമ്മളെല്ലാവരും വളരെ വളരെയധികം വാല്യൂ കൽപ്പിക്കേണ്ട, നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനം കൂടി, ഒരു സമ്മാനം കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ആസിഫ് ആണ് കൂടെ ഉള്ളത്. ഐ വിൽ ബി വിത്ത് യു ടിൽ യു റീച്ച് ഹോം. ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
7: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്ററിൽ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
7: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത
7: തിയേറ്ററിൽ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
7: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും

0: ഭയങ്കര സന്തോഷത്തോടുകൂടി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണ അത് ചിലപ്പം ജർമ്മൻ ആരാധകർക്ക് മാത്രമേ അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടാകുമെന്ന്. കാരണം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ടീമുകളുടെ എല്ലാ മത്സരങ്ങളും ഇങ്ങനെ സമനിലയിലൂടെ കടന്നു പോകുന്ന സമനില തെറ്റിക്കുന്ന സമനിലകളുടെ ഒരു വേൾഡ് കപ്പായിട്ട് ആക്ച്വലി ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലേ. അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ചില വലിയ താരോധനങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരങ്ങളൊക്കെ നോക്കുമ്പോൾ പല മത്സരങ്ങളും ഇവൻതോ ഇപ്പോൾ ഉറൂഗ്വേയുടെ ഏറ്റവും റീസെൻ്റ് മത്സരം നോക്കുകയാണെങ്കിൽ ഉറൂഗ്വേയും സൗദി അറേബ്യയും ആ മത്സരവും സമനിലയിലേക്ക് പോകുന്നൊരു കാഴ്ച, സ്പെയിനിൻ്റെ മത്സരം സമനിലയിലേക്ക് പോകുന്നു, ബ്രസീലിൻ്റെ സമനിലയിലേക്ക് പോകുന്നു, എല്ലായിടത്തും ആ ഒരു സമനില ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ആൻഡ് ഇന്നത്തെ ദിവസം ആക്ച്വലി ടൂർണമെൻറ്റ് ഫേവറേറ്റുകളായിട്ടുള്ള ടീമുകളൊക്കെ ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ടീമുകൾ ഫേവറേറ്റ് അല്ലേ എന്നുള്ളതല്ല, എന്നാലും ലോകത്ത് ഏറ്റവും അധികം ആരാധക വൃന്ദം സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം ആരാധകരുള്ള രണ്ട് ഇതിഹാസങ്ങൾ, ഫുട്ബോൾ ഇതിഹാസങ്ങൾ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോവിൻ്റെ പോർച്ചുഗലും ലയണൽ മെസ്സിയുടെ അർജൻറ്റീനയും ഇന്ന് ഇറങ്ങുകയാണ്. അർജൻറ്റീന അൾജീരിയ മത്സരം പുലർച്ചെ 5 മണിക്ക്, നാളെ രാവിലെ പുലർച്ചെ 5 മണിക്കും. ആൻഡ് എംബാപ്പേൻ്റെ ഫ്രാൻസിൻ്റെ മത്സരമുണ്ട്. ഫ്രാൻസ് വേഴ്സസ് സെനഗൽ മത്സരം ഇന്ന് രാത്രി 11 മണിക്കുണ്ട്. പോർച്ചുഗൽ കോങ്കോ മത്സരം നാളെ രാത്രി 9 മണിക്ക്. ഇങ്ങനെ ഈ അടുത്ത 24 മണിക്കൂറുകൾക്കിടയിലായിട്ട് നമ്മൾ ഇനി അവശേഷിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകളുടെ മത്സരങ്ങൾ കൂടി അങ്ങ് നടക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ആ കൂട്ടത്തിലെ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ആ മാച്ചുകളിലെങ്കിലും സമനിലകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം എല്ലായ്പ്പോഴും സമനില എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു സ്പിരിറ്റ് കളയുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നാറുള്ളത്. കാരണം സമനില എങ്ങനെ ടെക്നിക്കലി ഒരു മത്സരമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു വിജയം ഉണ്ടായിരിക്കണ്ടേ. അതിൻ്റെ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഫുട്ബോളിൻ്റെ മുകളിൽ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാധകൻ ഉണ്ടാക്കുന്ന പ്രശ്നമായിരിക്കാം. എന്നിരുന്നാലും വാട്ടവർ, പക്ഷേ നമ്മളീ പറയുന്ന പോലെ വിജയത്തെക്കാൾ ശോഭയേറുന്ന ചില സമനിലകളും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അത് നമ്മൾ മാറ്റി നിർത്തുകയല്ല. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കബോവർദേൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വിജയത്തെക്കുറിച്ച് തന്നെയാണ്. കേപ്പ് വെർഡ് എന്നാണ് ഞാൻ ആ രാജ്യത്തെ വിളിച്ചിരുന്നത്. പക്ഷെ അങ്ങനല്ല, കബോ വെർദേ എന്നുള്ളതാണ് ആ രാജ്യത്തിൻ്റെ പ്രൊനൗൺസേഷൻ. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അനുസരിച്ച് കേപ്പ് വെർദേ എന്ന് തന്നെയാണെന്നാണ് നമ്മുടെ മിനി പത്മ തിരുത്തി തരുന്നത്. താങ്ക് യു സോ മച്ച്. മലയാളം ഇംഗ്ലീഷ് അനുസരിച്ച് കബോ വെർദേ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ കേപ്പ് വെർദേൻ്റെ ആ ഒരു മാച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളിലൊക്കെ പോയിട്ട് ഈ ഒരു രാജ്യത്തെക്കുറിച്ച് തിരഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഈ കേപ്പ് വെർദേ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടോ എന്നുള്ളതായിരിക്കും. ഒരു പക്ഷേ ഗൂഗിളിന് പോലും കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഡേറ്റാസ് തരാൻ സാധിക്കാത്ത, അത്രമാത്രം ലോക ഭൂപടത്തിൽ എവിടെയും പ്രസക്തമല്ലാത്ത ഒരു രാജ്യമാണ് കപേ വെർദേ. ഈ ഒരു രാജ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ 10 അഗ്നിപർവ്വത ദ്വീപുകൾ ചേരുന്ന ഒരു കൊച്ചു ആഫ്രിക്കൻ രാജ്യം. പക്ഷേ ഇനി ഈ രാജ്യം അറിയപ്പെടാൻ വേണ്ടി പോകുന്നത് യൂറോപ്യൻ ഫുട്ബോളിലെ, ലോക ഫുട്ബോളിലെ തന്നെ വമ്പന്മാരായിട്ടുള്ള സ്പെയിനെ സമനിലയിൽ തളച്ച അവരുടെ ആദ്യ മത്സരത്തിൻ്റെ, ലോകകപ്പിലെ ആദ്യ മത്സരത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കും കേട്ടോ. കാരണം 90 മിനിറ്റും പ്രതിരോധത്തിൻ്റെ ഒരു ഉരുക്ക് കോട്ട തീർത്തുകൊണ്ട് ലാമിന്യമാലിനെ പോലെ അത്രമാത്രം ലോകം മുന്നോട്ട് നോക്കുന്ന താരങ്ങൾ അണിനിരുന്ന, അല്ലെങ്കിൽ അവരെപ്പോലെ മുട്ടുകുത്തിച്ച നീലസ്രാവുകൾ, അതെ ബ്ലൂ ഷാർക്സ് എന്ന തങ്ങളുടെ വിളിപ്പേരിനെ അന്വർത്ഥമാക്കി തങ്ങളുടെ കന്നി മത്സരത്തിൽ വിജയത്തേക്കാൾ വലിയൊരു സമനില വെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈ കൊച്ചു രാജ്യം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ കഥ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഇനി ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അവരുടെ ഈ ഒരു വീര്യം കൊണ്ട് തന്നെയായിരിക്കും. ഒന്നാമത്തെ വരയിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു നേട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് ബൊസീനിയ എന്ന 40-കാരൻ്റെ പേര്. കാരണം ഇന്ന് നമ്മൾ മിനി പത്മ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ ചെയ്തിട്ടുണ്ട്. 40 വയസ്സുണ്ട് കപേ വെർദേക്ക് വേണ്ടിയിട്ട് സ്പെയിനിൻ്റെ കപ്പൽപ്പട തൊടുത്തുവിട്ട പീരങ്കി ഉണ്ടകളെയൊക്കെ പറന്ന് ചാടി തകർത്തെറിഞ്ഞ ആ ഒരു ഗോളിക്ക് പ്രായം. അദ്ദേഹത്തിൻ്റെ ഒരു പോരാട്ട വീര്യം തന്നെയാണ് തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിൽ, സ്പെയിൻ്റെ മത്സരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള പുതിയ പുതിയ പ്രതിഭകൾ വന്നുകൊണ്ടേയിരിക്കും ഈ ഒരു വേൾഡ് കപ്പ് ഒരു പക്ഷേ ലോക ഫുട്ബോളിൻ്റെ തന്നെ സമവാക്യങ്ങളെ മാറ്റിമറിക്കി നന്നായിട്ട് മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം വരും ദിവസത്തെ മത്സരങ്ങളിൽ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് റോഡിൽ അവിടെ ട്രാഫിക് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഓടി തിരിച്ചു വരാം. ആ സമയത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ബാലൻ സിനിമയുടെ ടിക്കറ്റുകൾ ഞാൻ എടുത്തു
1: വെച്ചിട്ടുണ്ടായിരിക്കും.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Let's have a look onto the roads right now. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ മേജർലി ചില ആക്സിഡൻസ് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് കേട്ടോ. പല ഏരിയാസിലും ഒന്ന് രണ്ട് ആക്സിഡന്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് പല ഏരിയാസിലും ആക്സിഡന്റ് മൂലമുള്ള ട്രാഫിക് കഞ്ചീഷൻസും വളരെ രൂക്ഷമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയാനുള്ളത് അൽഖേൽ സ്ട്രീറ്റിൽ നിന്നും എനിക്ക് തോന്നുന്നു മുസക്കേം സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത്. എൻ്റെയർ സ്ട്രെച്ച് അറൌണ്ട് ആ ഒരു മോൾ ഓഫ് എമിറേറ്റ്സ് ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ആ ഒരു ഭാഗത്ത് വർഷ സൈഡിൽ കുറേയധികം ഡിലേ ആ ഒരു മുസക്കേം സ്ട്രീറ്റിൽ ഈ ഒരു സമയത്ത് അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് അവിടുന്ന് കണക്ട് ചെയ്ത് ഷേഖ് സായദ് റോഡിലേക്ക് കയറുന്നിടത്തും അത്യാവശ്യം നല്ല ഡിലേ കിട്ടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അൽഖേൽ റോഡിലേക്ക് വരികയാണെങ്കിൽ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ആക്സിഡന്റ് ഹാപ്പൻഡ് അറൌണ്ട് ആ ഒരു ജെംസ് ന്യൂ മിലേനിയം സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്നിടത്തായിട്ടാണ് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചിരിക്കുന്നത്. സോ ദാറ്റ് ആ ഒരു സ്ട്രെച്ചിൽ നല്ലൊരു കഞ്ചീഷൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽഖേൽ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. ബാക്കി ഏരിയാസിലേക്ക് വരികയാണെങ്കിൽ പലയിടത്തും ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി കുറേയധികം ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം സേഫായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഷേഖ് സായദ് റോഡിൽ ഡി എഫ് സി ഭാഗത്തായിട്ട് സെൻട്രൽ പാർക്ക് ടവേഴ്സിൻ്റെ അടുത്തായിട്ട് അവിടെ രണ്ട് ആക്സിഡൻറ്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നടന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ആ ഒരു കഞ്ചീഷൻ പതിയെ പതിയെ ഒഴിഞ്ഞു വരുന്ന പോലെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. റാസൽകോർ റോഡിലൊക്കെ വരികയാണെങ്കിൽ റാസൽകോർ ഇൻഡസ്ട്രിയൽ ഏരിയ വൺ ഭാഗത്തായിട്ട് അവിടെ റാസൽകോർ റോഡിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. ദുബായ് അല്ലേൻ റോഡിൽ മറ്റ് രണ്ട് ആക്സിഡന്റുകൾ മനാമ സ്ട്രീറ്റുമായിട്ട് ഇൻ്റർ കണക്ഷൻ വരുന്നതിന് മുൻപായിട്ട് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ബൂക്കുതിര ഇൻ്റർചേഞ്ചിന് മുന്നായിട്ടാണെന്ന് തോന്നുന്നു അവിടെ ആയിട്ട് രണ്ട് ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ദുബായ് അല്ലേൻ റോഡിലും അത്യാവശ്യം നല്ല കണ്ടീഷൻസ് ആ ഒരു ഏരിയയിൽ മാത്രം കാണുന്നുണ്ട്. ബാക്കി അല്ലേൻ റോഡ് യൂഷ്വൽ ഒരു പേസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആക്സിഡന്റ് ടുവേർഡ്സ് ഷാർജ പോകുന്നവരൊക്കെ ആണെങ്കിൽ നാദൽഹമർ സ്ട്രീറ്റിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ലോങ് സ്ട്രെച്ചിലേക്ക് നാദൽഹമർ സ്ട്രീറ്റിൽ അത്യാവശ്യം കഞ്ചീഷൻസ് ഫോം ആയിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് റിവാ സ്ട്രീറ്റിലേക്ക് കൂടി കയറുന്ന കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചീഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പോർട്ട് സയ്യിദിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഞ്ചസ്റ്റഡ് ആണ്. ഷെയ്ഖ് റാഷിദ് റോഡ് അവരുടെ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ആൻഡ് മക്തൂം സ്ട്രീറ്റ് അൽ മക്തൂം സ്ട്രീറ്റിൽ റിഗാൽബുദ്ദീൻ ഭാഗത്തായിട്ട് അവിടെയും രണ്ട് ആക്സിഡന്റുകൾ സംഭവിച്ചിട്ട് ആ ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ്ലി അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക്ഡ് ആണ്. എത്തിഹാ ടോൾ റോഡ് എടുക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ക്ലോക്ക് റൗണ്ട് അബൌട്ടിൻ്റെ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ് എന്നുകൂടി ഈ ഒരു സമയത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ആൻഡ് മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡൻസോ ഒക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി.
1: ട്രാഫിക് അപ്ഡേറ്റ്
0: ബ്രോട്ട് ടു യു ബൈ എബിസി കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ ജിസിസി. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും എബിസി കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
3: ശ്രദ്ധിക്കണ്ടാ
2: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
4: അണ്ണം പേടിക്കണ്ടാ,
5: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
2: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
6: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: You're listening to Home 92.2 FM. Home is a feeling. Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: And yes, as promised, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളായാലും കുഴപ്പമില്ല അല്ലേ. നമ്മളെല്ലാം നമ്മൾക്കിടയിലുള്ള നമ്മളുടെ പര്യായ പദങ്ങളായിട്ട് അങ്ങ് കണക്കാക്കുക. അല്ലെ, ആറ് മലയാളിക്ക് 100 മലയാളം, ഏത് തരത്തിൽ മലയാളം പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സംസാരിക്കുന്ന ഭാഷ, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ റീജിയൻസ്, അതെല്ലാം പര്യായ പദങ്ങൾ തന്നെയാണ്. ആൻഡ് യെസ്, വെറുതെ കിടന്ന് മെഴുകുന്നല്ലേ കേട്ടോ, ഒന്ന് നാക്ക് വെളിച്ചതിൻ്റെ പേരിൽ പറയണമെന്ന് തോന്നി പറഞ്ഞു. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാലൻ സിനിമയുടെ ടിക്കറ്റ്സ് ആണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. മലയാളികളൊക്കെ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ബാലന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ മലയാള സിനിമയ്ക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ താരങ്ങളിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ ഒരു മമ്മൂക്ക ചിത്രത്തിന് വേണ്ടിയിട്ട്, ഒരു ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പൃഥ്വിരാജിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ദുൽഖറിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഫാദറിന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട് ചില സംവിധായകരുടെ, പെക്യൂലിയർ സംവിധായകരുടെ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം തന്റെ ക്രാഫ്റ്റ് കൊണ്ട് ഒരു ഗ്യാരണ്ടി ക്രിയേറ്റ് ചെയ്ത സംവിധായകർ നിറയെ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രി അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ബാലൻ സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് തരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഈ ഒരു വീക്കെൻഡിൽ ബാലൻ സിനിമ പോയി കാണുന്നതായിരിക്കും. ഒഫ്കോഴ്സ് ട്രെയിലർ തന്നെ ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ട്രെയിലറാണ്. അതിൽ സർപ്രൈസിംഗ്ലി ടൊവിനോൻ്റെയൊക്കെ ഒരു സാന്നിധ്യം കൂടി തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഒരു ഹൈപ്പ് എക്സ്ട്രാ കൂടി കൂടിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം സംവിധായകൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, അതായത് ഈ സിനിമ ട്രെയിലർ കാണുമ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധരിക്കും ഇതൊരു ഡാർക്ക് പടമാണോ എന്ന്. അല്ല, ആ ഒരു മോഡ് പിടിച്ച് ട്രെയിലർ ഇറക്കി വിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ മഞ്ഞുമേൽ ബോയ്സ് റിലീസാവുന്ന സമയത്ത് ഓർമ്മയില്ലേ, മഞ്ഞുമേൽ ബോയ്സിൻ്റെ ട്രെയിലറോ ഫസ്റ്റ് ട്രാക്കോ പോസ്റ്ററോ ഒക്കെ കാണുമ്പോൾ നമ്മളെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നത്, ഈവൻ ഇൻക്ലൂഡിംഗ് മീ, കഴിഞ്ഞ ദിവസം ഞാനിവിടെ നമ്മുടെ സഹലുമായിട്ട് സംസാരിക്കുമായിരുന്നു, ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈ പറവയുടെയൊക്കെ എക്സ്റ്റൻഷൻ പോലെയുള്ള അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രണ്ട്സ് ഓറിയൻറ്റഡ് ആയിട്ട് കുറേയധികം രസകരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോകുന്നൊരു സിനിമയായിരിക്കുന്നു. പക്ഷേ ആ സിനിമയ്ക്കുള്ളിൽ ഗുണാഗുഹയും ഇങ്ങനത്തെ ഒരു അത്ഭുതമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് റിലീസാവുന്ന സമയത്ത് മാത്രമാണ് അറിയുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ വണ്ടർ ടു വാച്ച് അല്ലേ. സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഈ സിനിമ മറ്റൊരു ലെവലിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതും അനുഭവിച്ചറിഞ്ഞതും. അപ്പോൾ അതുപോലെ തന്നെ ബാലൻ ഭയങ്കര സർപ്രൈസിംഗ്ലി ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിനിമയായിരിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സംവിധായകൻ പ്രിയദർശൻ പടം കണ്ടിട്ട് പറഞ്ഞത് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഞാൻ ഇത്രയും നല്ലൊരു സിനിമ വരെ കണ്ടിട്ടില്ലെന്നാണ്. അപ്പോൾ നിങ്ങൾക്കും കാണണ്ടേ ബാലൻ? എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണണം, നമുക്കും കാണണം. അപ്പോൾ ബാലൻ്റെ ടിക്കറ്റ് തരാം. അതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു മത്സരം, വെറൈറ്റി ആയിട്ടുള്ള ഒരു കോൺടസ്റ്റാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. മലയാള സിനിമയിലെ ചില ബാലന്മാരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ചോദ്യം ഇത് തന്നെയാണ്, മലയാളത്തിൽ ബാലൻ അല്ലെങ്കിൽ ബാലൻ മാഷ് എന്ന് പറയുമ്പോൾ ബാലൻ എന്ന പേരിൽ ഒരു സിനിമ വന്നിട്ടുണ്ട്. മലയാളത്തിൽ ആദ്യമായിട്ട് മലയാളം സംസാരിച്ച ഭാഷ ബാലനാണ്, അത് നമ്മൾ മാറ്റി നിർത്തുന്നില്ല. പക്ഷേ സിനിമയുടെ പേര് ബാലൻ തന്നെയല്ലേ. അപ്പം ഞാൻ എന്ത് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബാലൻ മാഷ് എന്ന് പറയുമ്പോഴേ നമ്മൾ മലയാളികളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ മലയാളികളുടെ ഓർമ്മകളിലേക്ക് ഒരു മുഖം തെളിഞ്ഞു വരും. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് തൻ്റേതല്ലാത്ത ഈ പറഞ്ഞ പോലെ പരമ്പരാഗതമായിട്ട് കൈമാറി വരുന്ന ചില വിശ്വാസങ്ങളുടെ പേരിൽ മാനസികമായിട്ട് മനസ്സിൻ്റെ ആ ഒരു ചരട് ഒരു നൂലിഴ അങ്ങോട്ടൊന്ന് മാറിയതിൻ്റെ പേരിൽ സമൂഹം മുഴുവൻ തന്നെ ഒഴിവാക്കുമ്പോൾ സ്വന്തം വീടിന് പോലും വേണ്ടാത്തൊരു രീതിയിലേക്ക് പോവുകയും അവസാനം നമ്മളെല്ലാം കരയിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കണ്ടവർക്ക് വീണ്ടും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് അത്രമാത്രം ഹൃദയത്തെ വേദനിപ്പിച്ച ഒരു ബാലന്മാഷുണ്ട് മലയാള സിനിമയുടെ ചരിത്രത്തിൽ. ബാലഗോപാലൻ അഥവാ ബാലന്മാഷ് ഒരു സ്കൂളിലെ ഡ്രോയിങ് ടീച്ചറായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. സിബിമലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസ് എഴുതിയ ഒരു സിനിമയാണ്. ഏതാണ് ആ സിനിമയെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഏതാണെന്ന് ഇവിടുന്ന് പറയുക. മമ്മൂക്ക ബാലന്മാഷായിട്ടെത്തിയ ആ സിനിമ ആൻഡ് സിബിമലയിൽ സംവിധാനം ചെയ്ത ലോഹിതദാസ് എഴുതിയ സിനിമ മലയാളികൾ ഒന്നുകൂടെ കാണാൻ വിമുഖത പ്രകടിപ്പിക്കുന്നു. ആ സിനിമ അത്രമാത്രം നന്നായതുകൊണ്ടാണ് കേട്ടോ, നന്നായതുകൊണ്ട് നമ്മളെ അത്രമാത്രം ഹൃദയത്തെ വേദനിപ്പിച്ചതുകൊണ്ട് ഒരിക്കൽ കൂടെ കാണാൻ പറ്റാത്ത ആ സിനിമ ഏതാണെന്ന് അറിയാമെങ്കിൽ ഇവിടെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും പറയുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് ബാലൻ സിനിമ കാണാൻ ടിക്കറ്റ് കിട്ടുന്നതായിരിക്കും. ഒരു ഫോർമാറ്റ് ഉണ്ട്, ഫോർമാറ്റ് ഇല്ലാതെ മെസ്സേജ് അയക്കല്ലേ. HT ഹോം തിയേറ്ററിൻ്റെ HT സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 മെസ്സേജുകൾ പോന്നോട്ടെ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ലോകം സമാധാനത്തിലേക്ക്. കരാർ വെള്ളിയാഴ്ച ഹോർമുസ് തുറക്കുന്നു. ഹോർമുസ് കടക്കാൻ ടോൾ വേണ്ട, ഫീസ് വേണമെന്ന ഇറാൻ. കാഫിൽ സ്ക്രീൻഷോട്ടിൽ DYFI നേതാവ് അറസ്റ്റിൽ. വിമാനത്തിലെ പ്രതിഷേധം, ഇ.പി. ജയരാജന് തിരിച്ചടി. നീറ്റ് പരീക്ഷ, ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം. ലോകകപ്പ് ഫുട്ബോൾ, കിവീസിനെ തളച്ച ഇറാൻ. യൂറോപ്യൻ ചാമ്പ്യന്മാർക്ക് സമനില പൂട്ടിട്ട് കേപ് വെർദേ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വടകര കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ജിതിൻ. SIT സംഘമാണ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് ജിതിൻ ഭാസ്കർ ആണെന്ന് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. ജിതിൻ ഭാസ്കർ തന്നെയായിരിക്കും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ CPM നേതാവ് ഇ.പി. ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 ജൂൺ 13 സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ.പി. ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും ഇ.പിക്ക് 3 യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബജറ്റിനൊരുങ്ങി കേരളം. വെള്ളിയാഴ്ചയാണ് ബജറ്റ്. സദ്ഭരണം, സഹാനുഭൂതി എന്നിവ മുൻനിർത്തിയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയ്ക്കുള്ള ഫണ്ട്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി, വയോജന വകുപ്പിനുള്ള ഫണ്ട് എന്നിവയെല്ലാം പുതിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കും. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് ഊന്നൽ നൽകുമെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ED മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ED മുന്നിൽ ഹാജരായിരുന്നു. കേരളത്തിൽ ഈ മാസം 70 ഷിഗെല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ വർഷം 146 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷിഗെല്ല ബാധിച്ച് 5 മരിച്ചത്. മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലാണ് ഷിഗെല്ല ബാധിച്ച് മരണമുണ്ടായത്. കോഴിക്കോട്ട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുക്കിയതിൽ CPMനുള്ളിൽ അമർഷമെന്ന് റിപ്പോർട്ട്. A. പത്മകുമാർ ജില്ലയിലെ പാർട്ടിയുടെ അന്തകനെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി, തുറന്നുപറച്ചിലുമായി മുൻമന്ത്രി P. രാജീവ്. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം ശരിയായില്ലെന്ന് പാർട്ടി വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ മറ്റൊരു ബോധമാണ് ആ മുദ്രാവാക്യം സൃഷ്ടിച്ചത്. വർഗ ബഹുജന സംഘടനകൾ സ്വതന്ത്രമായിരിക്കണം എന്നത് രേഖകളിൽ മാത്രം വിശ്രമിക്കുന്നു. വെള്ളാപ്പള്ളിയിൽ തെറ്റുപറ്റി. വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും മുൻമന്ത്രി കൂടിയായ P. രാജീവ്. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലമൊരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. കർണാടകയിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ ഗ്യാരണ്ടി പദ്ധതികളിൽ പുനഃപരിശോധനയ്ക്കൊരുങ്ങി DK ശിവകുമാർ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2,000 നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയിലും 200 സൌജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതിയിലുമാണ് പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. കഫ്സിറപ്പ് വാങ്ങാൻ ഇനി ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധം. കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി. കഫ്സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി നേരിട്ട് വാങ്ങാനാകില്ല. ലക്ഷ്യമിടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കുട്ടികൾക്കടക്കം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ അമിതമായി സിറപ്പുകൾ നൽകുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് ജൂൺ 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ച തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. ഒരു മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് 30,000 കോടി ഡോളർ പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് JD വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. ഹോർമുസ് കടക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനൊരുങ്ങി ഇറാൻ. ടോൾ സംവിധാനം ഉണ്ടാകില്ല, എന്നാൽ ഹോർമുസ് കടക്കുന്ന വാണിജ്യ കപ്പലുകൾ ഫീസ് നൽകണമെന്ന് ഇറാൻ സൂചിപ്പിച്ചു. ടോളൊന്നും കൂടാതെ തന്നെ ഹോർമുസ് പൂർണ്ണമായും തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹോർമുസ് കടക്കാൻ ഫീസ് ഈടാക്കുമെന്ന സൂചന ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. US ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലെബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലെബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. ലെബനനോടുള്ള സമീപനത്തിൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും താനില്ലാതെ ഇസ്രായേലില്ലെന്നും ട്രംപ്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ട്രംപിന്റെ പരാമർശം. US ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. US ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ UAE നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. 2 തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ന്യൂസിലാന്റിനായി എലി ജോർജസ്റ്റ് 2 ഗോളുകൾ നേടിയപ്പോൾ റാമൻ റസായൻ, മുഹമ്മദ് മെഹേബി എന്നിവരാണ് ഇറാനു വേണ്ടി ഗോൾ മടക്കിയത്. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വേർഡി. മുൻ ലോക ചാമ്പ്യന്മാരായ, നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ് വേർഡി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മത്സരത്തിലുടനീളം പ്രതിരോധത്തിലേക്കിറങ്ങി സ്പെയിൻ മുന്നേറ്റത്തെ തടയിടാൻ കൃത്യമായി കേപ് വേർഡിക്ക് കഴിഞ്ഞു. ആദ്യപകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ ബുദ്ധിമുട്ടി. രണ്ടാം പകുതിയിൽ ലെമിൻ യമാലെത്തിയെങ്കിലും മത്സരഫലത്തിൽ മാറ്റമുണ്ടായില്ല. കേപ് വേർഡിയുടെ ഗോൾ മുഖത്തേക്ക് നടത്തിയ പല ആക്രമണങ്ങളും ഗോൾ കീപ്പർ റൊസീനിയോയുടെ തകർപ്പൻ സേവുകളിൽ ഇല്ലാതായി. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായി ഉറുഗ്വായ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. ഗ്രൂപ്പ് ജിയിലെ മത്സരത്തിൽ ഈജിപ്തിനെതിരെ സമനിലയുമായി രക്ഷപ്പെട്ട് കരുത്തരായ ബെൽജിയം. 20th മിനിറ്റിൽ ഇമാം അഷോറിന്റെ കിടിലൻ ഗോളിൽ മുന്നിലെത്തി ഈജിപ്തിനെതിരെ. 66th മിനിറ്റിൽ ഈജിപ്ത് താരം മുഹമ്മദ് ഹനയിലൂടെ ലഭിച്ച സെൽഫ് ഗോളിലൂടെയാണ് ബെൽജിയം സമനിലയുമായി മടങ്ങിയത്. ലോകകപ്പിൽ ഇന്ന് ഫ്രാൻസിന്റെ മത്സരം. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗലാണ് എതിരാളി. നാളെ പുലർച്ചെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ആദ്യ മത്സരത്തിന്. അൾജീരിയയാണ് എതിരാളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഇറാഖ് നോർവേ ടീമുകളും ഏറ്റുമുട്ടും. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് യുഎഇ. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 100,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.

ചൂടിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇവിടെ എത്രമാത്രം എക്സസീവ് ആയിട്ടുള്ള ഒരു ഹീറ്റാണ് നമ്മളെ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും എന്നുള്ളത്. കാരണം പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഇറങ്ങുന്നവർ അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. സോ മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ മുതൽ സെപ്റ്റംബർ 15 വരെ ഈ ഒരു ഉച്ചവിശ്രമ നിയമം നീളും എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് കഠിനമായിട്ടുള്ള ഒരു വേനൽ ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ചും പുറം വർക്കുകളൊക്കെ ചെയ്യുന്നവർക്ക്, അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യുഎഇയിൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകുന്നേരം 3 വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ തുടർച്ചയായിട്ട് 22 വർഷമാണ് യുഎഇ ഒരു നിയമം നടപ്പിലാക്കുന്നത് കേട്ടോ. നമുക്കറിയാം ഈ ഒരു നഗരം ഈ ഒരു രീതിയിൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും വെയിലെന്നോ മഴ നമ്മൾ പറയുന്നില്ല, വെയിലെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയൊന്നും ഒന്നും നോക്കാതെ അത്രമാത്രം കഠിനമായിട്ട് എഫേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വർക്കിംഗ് ക്ലാസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ കൂടിയാണ് തീർച്ചയായിട്ടും ഈ ഒരു നിയമം. എന്തായാലും അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങൾക്ക്, ഇപ്പോൾ ഈ ഒരു നിയമത്തിൻ്റെ പരിരക്ഷയിൽ വരാത്ത സെയിൽസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു പലതരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പകൽ സമയങ്ങളിൽ പുറത്തു പോകേണ്ടി വരുന്നവരുണ്ടായിരിക്കും, അവരൊക്കെ മാക്സിമം ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, ശരീരത്തിന് കുറച്ചധികം തണുപ്പ് നൽകുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ആൻഡ് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് യുഎഇയിൽ വന്നിരിക്കുന്നത്, ആക്ച്വലി യുഎഇയിൽ അബുദാബിയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിലടക്കം അവരുടെ ഒരു മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാനസികാരോഗ്യ സേവനം ആരംഭിച്ചിരിക്കുകയാണ്. 18 വരെയുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണവും കാര്യങ്ങളും ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അറബി, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു ഭാഷകളിലും അതോടൊപ്പം മലയാളത്തിലും ഈ ഒരു സേവനമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മലയാളി കുട്ടികൾക്കാണെങ്കിൽ തന്നെയും ഇപ്പോൾ മുൻപെയുള്ള ജനറേഷൻസ് ഒരുപക്ഷെ അത് അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയതുകൊണ്ടായിരിക്കും. നമുക്കൊക്കെ അറിയാലോ എക്സാംസ് ആവുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രഷറുകൾ മൂലം അനുഭവിച്ചിട്ടുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സ്ട്രെസ്സും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളിലൊക്കെ കുട്ടികളെ വ്യക്തിഗത തെറാപ്പിയിലൂടെ അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ മാസവും ഏതാണ്ട് 500 കുട്ടികൾക്ക് വരെ വ്യക്തിഗത തെറാപ്പി ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. 18 വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സേവനം ഇയർ ഓഫ് ഫാമിലിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ യുഎഇ പ്രഖ്യാപിച്ചിരിക്കുന്നത്, പ്യുവർ ഹെൽത്ത് സേവനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അതും ഒരു മികച്ച ഇനിഷ്യേറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇനി കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയാനുള്ളൊരു കാര്യം, നമ്മൾ പലപ്പോഴും ഇവിടെ പല കാര്യങ്ങളുടെ പിറകിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മിസ്സായി പോകുന്ന ശ്രദ്ധയാണ് നമ്മുടെ ശരീരത്തെ കുറിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതോടൊപ്പം ഒരു ഗിവ് അവേ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ കേട്ടുകൊണ്ടേ ഇരിക്കൂ ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.

പ്രത്യക്ഷത്തിൽ ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഒരു ശരീരമുള്ള അല്ലെങ്കിൽ ശരീരമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും നമ്മളെല്ലാ എല്ലാവരും. ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ചെറിയ ഇപ്പോൾ കുറച്ച് വയറൊന്ന് എക്സ്ട്രാ വരുന്നതോ അല്ലെങ്കിൽ കുറച്ച് മാംസം എക്സ്ട്രാ വരുന്നതോ ഒക്കെ ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ ആയിട്ട് ഉണ്ടാവുക. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ കൺസേൺ ആവാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നെഗറ്റീവ്. കാരണം എനിക്ക് തോന്നുന്നു ഇതൊരു സബീഷ്യൻ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ചും പെർട്ടിക്കുലർലി നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ ഇടയിലുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചിട്ട് കോൺഷ്യസ് ആവുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചെക്കപ്പുകൾ എടുക്കുകയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് മാത്രം ഒരു അതിൻ്റെതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്. അത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ കാര്യം പറയുമ്പോൾ പോലും നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നമ്മുടെ ശരീരമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടിയന്തരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടാവേണ്ടത് നമ്മുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും വിട്ടു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ തന്നെ സർക്കിളുകൾക്കുള്ളിൽ നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ നമ്മൾ ബന്ധങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് ലേറ്റായി പോയി കണ്ടെത്താൻ വേണ്ടി

0: ഒരു ചില രോഗാവസ്ഥകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അതൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ പല രോഗങ്ങളും ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുൻപേ തന്നെ ശരീരത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ ആരംഭിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയാറുള്ളത്. നമ്മുടെ ഹോൾ ബോഡിക്ക് വേണ്ടുന്ന MRI ഡിഫ്യൂഷൻ സ്ക്രീനിങ്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വിവിധ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വിലയിരുത്താൻ സഹായിക്കുന്ന ആധുനികമായിട്ടുള്ള ഒരു പരിശോധനയാണ്. ഇപ്പോൾ ഹോൾ ബോഡി MRI ഡിഫ്യൂഷനിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും എല്ലാ ഭാഗങ്ങളിലേക്കും ആ ഒരു പരിശോധനയിലൂടെ എത്താൻ വേണ്ടി സാധിക്കുമെന്നാണ് പറയുന്നത്. ബ്രെയിൻ, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, സ്പൈൻ ഭാഗങ്ങളൊക്കെ തന്നെ ഇതിൻ്റെതായിട്ടുള്ള നിരീക്ഷണങ്ങളിൽ വരുന്നതാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള രോഗങ്ങളുടെ ഹിസ്റ്ററി ഉള്ളവർക്കാണെങ്കിൽ, സ്ഥിരമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കുമൊക്കെ, സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ഉറപ്പുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ പരിഗണിക്കാവുന്ന ഒരു പരിശോധന തന്നെയാണിത്. ആൻഡ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ MVR കാര്യം തന്നെയാണ്. കാരണം MVR എന്ന് പറയുന്ന ആ ഒരു പേര് അത്രമാത്രം നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒന്നാണ്. ഇവിടെ അത്രമാത്രം വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പലവിധ പാക്കേജുകളിലൂടെ നമുക്ക് വേണ്ടുന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൻ്ററാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചിട്ട് ആ ഒരു ഉറപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗിവ് അവേ തന്നെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് എറൗണ്ട് ഒരു 600 dirhams വർത്ത് ആയിട്ടുള്ള ഒരു വൗച്ചറാണ് നിങ്ങൾക്ക് തരുന്നത്. പ്രത്യേകിച്ചും ഈ സ്ത്രീകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അബ്ഡോമിൻ്റെ ആയിട്ടുള്ള സ്കാനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ആവശ്യകതകൾ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അവസ്ഥകൾ മനസ്സിലാക്കുന്നതിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്കാനിങ് വളരെ അടിയന്തരമായിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. സോ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൻ്റെ ഒരു വൗച്ചറാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. MVR നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക. 0525829220 ഒരു മെസ്സേജ് അയക്കുക. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ കണ്ടീഷൻസും മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന പരിരക്ഷകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടുന്ന സ്കാനിങ്ങുകൾക്കുമൊക്കെ നല്ല പ്രൊമോഷൻസ് ഇപ്പോൾ MVR ആക്ച്വലി പോകുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫുൾ ബോഡി MRI ഡിഫ്യൂഷനും അതോടൊപ്പം തന്നെ ക്യാൻസർ സ്ക്രീനിങ്ങിനും ഒക്കെ ഏതാണ്ട് 1999 dirhams മാത്രമാണ് ചാർജ് വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ആരോഗ്യം 100% ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MVR സമീപിക്കാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഫ്രീ അബ്ഡോമൻ സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വൗച്ചർ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടേക്കൊരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. MVR നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0525829220 എന്ന നമ്പറിൽ. ആൻഡ് MVR നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഓഫറുകളൊക്കെ സ്വന്തമാക്കുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് 0508609611 എന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി. നമ്പർ വേണമെങ്കിലും ഇവിടെ മെസ്സേജ് അയച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം
1: കേട്ടോ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം. രോമാഞ്ചം, ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
1: ഈ പയ്യന് കണ്ടോ
0: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
2: അഭിജിത് കുമാർ.
0: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും. സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
3: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
0: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയാ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
3: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.

0: Home 92.2 FM. Home is a feeling. Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: സംഭവം ലോഡിംഗ്. ആക്ച്വലി മലയാളികൾ കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് മലയാള സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുറത്തുനിന്നിരിക്കുകയാണ്. ആൻഡ് ലാലിട്ടൻ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകളിലൊന്നാണ് ഒടിയൻ. കാരണം അത്രയും ഹൈപ്പിൽ, പ്രീ റിലീസ് ഹൈപ്പിൽ വന്നൊരു സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെല്ലാം, നമ്മൾ ഫാൻസ് അസോസിയേഷൻ്റെ പ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ എല്ലാം തന്നെ ഭയങ്കര അഗ്രസീവായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ പ്രവർത്തിക്കുന്നില്ലെങ്കിലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ തന്നെ മോഹൻലാൽ ഫാൻസിൻ്റെ ഭയങ്കര, ഇപ്പോൾ പുനലൂരിൻ്റെ ഭാരവാഹികളായിട്ടൊക്കെ നിന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന്മാർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നു, എത്രയധികം ഫ്ലെക്സുകൾ കൊണ്ടുവെക്കുന്നു, രാവിലത്തെ ഫാൻ ഷോസിന് വേണ്ടിയിട്ട് സംഭവങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒടിയൻ റിലീസിൻ്റെ തലേ ദിവസം, അന്നത്തെ ആ ദിവസത്തേക്ക് ഹർത്താൽ പ്രഖ്യാപിക്കുന്നത്. അത് ഭയങ്കര പ്രശ്നമായി. കാരണം റിലീസ് പടം കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് തിയേറ്ററിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ, കേരള നാടിൻ്റെ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു റിലീസ് സിനിമയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറയുന്ന പ്രഖ്യാപനം വരുന്നത്. സാധാരണ പാല്, പത്രം, ആംബുലൻസ് എന്നിവയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും വന്ന് പാല്, പത്രം ആൻഡ് ഒടിയൻ സിനിമ കാണാൻ വരുന്നവരെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി എന്ന് പറയേണ്ടി വന്നു. ലാലേട്ടൻ ഫാൻസിൻ്റെ പ്രതിഷേധം കാരണം നെഞ്ച് വിരിച്ച തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാമെന്ന് കരുതി കയറിയ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് അത്രമാത്രം നെഞ്ച് വിരിക്കാൻ വേണ്ടി പറ്റാതെ ഒരു പടമായിരുന്നു ഒടിയൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒടിയൻ ഒഫ്കോഴ്സ് അത്രമാത്രം ഹൈപ്പില്ലാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിൽ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. പക്ഷേ ആ ഒരു ഹൈപ്പാണ് അവിടെ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാത്രമല്ല, മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു താരത്തിൻ്റെ വലിയ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആ സിനിമയിലൂടെ ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ രൂപം വൈസ് ഒക്കെ തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു ഒടിയൻ, അതിനിടയിൽ മറ്റൊരു ഒടിയൻ വന്നു. ലോക സിനിമാറ്റിക് യൂണിവേഴ്സിൽ ലോകയുടെ ആ ഒരു ചന്ദ്ര എന്ന് പറയുന്ന സിനിമ പുറത്തു വരുന്ന സമയത്ത് ലോക ചാപ്റ്റർ 1 ചന്ദ്രയിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച കഥാപാത്രം ഒരു ഒടിയനായിരുന്നു. ഇപ്പോഴിതാ മലയാളത്തിലേക്ക് മറ്റൊരു ഒടിയൻ കൂടി വരാൻ വേണ്ടി പോവുകയാണ്. അതും വലിയ പിന്തുണയോടെ. കാരണം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് മലയാളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് സാക്ഷാൽ കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ആണ്. സംവിധാനം ചെയ്യുന്നത് ഭൂതകാലം ഉൾപ്പെടെ, ഭ്രമയുഗം ഉൾപ്പെടെയുള്ള സിനിമകൾ സമ്മാനിച്ച രാഹുൽ സദാശിവനാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ഹൊറർ ത്രില്ലർ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഒടിയൻ ദി ഏജ് ഓഫ് എല്യൂഷൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൃഥ്വിരാജ് സുകുമാരനും ആൻഡ് കഴിഞ്ഞ ഒടിയനിലും ഉണ്ടായിരുന്ന മഞ്ജു വാര്യരുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്താൻ വേണ്ടി പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് കേട്ടോ. ഇതോടെ കരൺ ജോഹർ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. 2018 ഇറങ്ങിയ മോഹൻലാൽ ചിത്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയവുമായിട്ടാണ് ഈ സിനിമ വരുന്നത് എന്നാണ് പറയുന്നത്. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായിരിക്കും. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒടിവിദ്യ അല്ലെങ്കിൽ ഒടിയൻ ഇതിനെ കുറച്ച് ഇതിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് കാണിച്ചുകൊണ്ട് പോകുന്ന, കാരണം ചാത്തൻ്റേതായിട്ടുള്ള, നമ്മൾ എപ്പോഴും മലയാളത്തിൽ കണ്ടിട്ടുള്ളത് ചാത്തനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകളാണ്. പക്ഷേ ചാത്തൻ്റേതായിട്ടുള്ള ആ ഒരു നെഗറ്റീവ് വശത്തെ കാണിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സിനിമ, ഭയപ്പെടുന്ന സിനിമയായിരുന്നു ഈ ഭ്രമയുഗം. അപ്പോൾ ആ ഭ്രമയുഗത്തിൻ്റെ അതേ യൂണിവേഴ്സിൽ വരുന്നതാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ പല ഈ ഡീകോഡിങ് ആളുകളൊക്കെ ഉണ്ടല്ലോ സിനിമയുടേതായിട്ടുള്ള. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ പോസ്റ്റർ കാണുന്ന സമയത്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ടാവട്ടെ, ടെംപ്ലേറ്റ് ആവട്ടെ, ഒക്കെ തന്നെ ഭ്രമയുഗമായിട്ട് ഭയങ്കര കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിലേക്കുള്ള ഒരു ചേർക്കലായിരിക്കാം ഒരു പക്ഷേ ഒടിയൻ എന്ന സിനിമ എന്നാണ് നിരീക്ഷകരൊക്കെ പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം പൃഥ്വിരാജിൻ്റെ ഒടിയൻ വേഷത്തിൽ. ഇനി പൃഥ്വിരാജാണ് ഒടിയനായിട്ട് വരുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഈ സിനിമയിലൂടെ അവർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വരും ദിവസങ്ങൾ അറിയായിരിക്കും. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിലായിരിക്കും ഒടിയൻ തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഹോർമുസ് കടക്കാൻ ടോൾ വേണ്ട, ഫീസ് വേണമെന്ന ഇറാൻ. കാഫിൽ സ്ക്രീൻഷോട്ടിൽ DYFI നേതാവ് അറസ്റ്റിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വടകര കാഫിൽ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ജിതിൻ. SIT സംഘമാണ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് ജിതിൻ ഭാസ്കർ ആണെന്ന് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. ജിതിൻ ഭാസ്കർ തന്നെയായിരിക്കും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ CPM നേതാവ് EP ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 June 13 സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും EP ക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED യുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ED ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ED ക്ക് മുന്നിൽ ഹാജരായിരുന്നു. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലം ഒരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. കർണാടകയിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ ഗ്യാരണ്ടി പദ്ധതികളിൽ പുനഃപരിശോധനയ്ക്കൊരുങ്ങി DK ശിവകുമാർ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയിലും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതിയിലുമാണ് പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. കഫ്സിറപ്പ് വാങ്ങാൻ ഇനി ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധം. കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി. കഫ്സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി നേരിട്ട് വാങ്ങാനാകില്ല. ലക്ഷ്യമിടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കുട്ടികൾക്കടക്കം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ അമിതമായി സിറപ്പുകൾ നൽകുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് June 22 വരെയാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA ക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. 1 മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെ ഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. ഹോർമുസ് കടക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനൊരുങ്ങി ഇറാൻ. ടോൾ സംവിധാനം ഉണ്ടാകില്ല, എന്നാൽ ഹോർമുസ് കടക്കുന്ന വാണിജ്യ കപ്പലുകൾ ഫീസ് നൽകണമെന്ന് ഇറാൻ സൂചിപ്പിച്ചു. ടോളൊന്നും കൂടാതെ തന്നെ ഹോർമുസ് പൂർണ്ണമായും തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹോർമുസ് കടക്കാൻ ഫീസ് ഈടാക്കുമെന്ന സൂചന ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. ലബനനോടുള്ള സമീപനത്തിൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും താനില്ലാതെ ഇസ്രായേലില്ലെന്നും ട്രംപ്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ട്രംപിന്റെ പരാമർശം. US ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. US ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ UAE നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലന്റിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. 2 തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വേർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ് വേർദി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വായെ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th minute തിരിച്ചടിച്ചത്. ലോകകപ്പിൽ ഇന്ന് ഫ്രാൻസിന്റെ മത്സരം. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗലാണ് എതിരാളി. നാളെ പുലർച്ചെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ആദ്യ മത്സരത്തിന്. അൾജീരിയയാണ് എതിരാളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഇറാഖ് നോർവേ ടീമുകളും ഏറ്റുമുട്ടും. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് UAE. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: Logam muluvan oru pandinu pinnale payunu.
5: Germany, Netherlands, Argentina, Portugal.
6: Loga football inde mahamelam.
5: Africa, Bosnia and Herzegovina, Morocco, Algeria.
7: 48 rajyangal ore oru swapnam. ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 FM.
9: brought to you by Gulf Hypermarket Rasul Khaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
9: Brought to you by Ozone Cargo.
10: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
10: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 32 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
1: Weather update.
9: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസഫ് ആണ് കൂടെയുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അതായത് നാട്ടിൽ പോകാൻ ഇങ്ങനെ പ്ലാൻ ഇട്ട് തയ്യാറാക്കി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു, ഇനി ടിക്കറ്റ് മാത്രം എടുത്താൽ മതി എന്നുള്ള ആ ഒരു ധാരണയിൽ നിൽക്കുന്നവരാണെങ്കിൽ ഗൈസ് എത്രയും വേഗം ടിക്കറ്റ് എടുക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ബിക്കോസ് ടിക്കറ്റ് റേറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമ്മർ വെക്കേഷനൊക്കെ പ്രമാണിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നവർ, കുട്ടികളുടെ കൂടി ആ ഒരു വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അവരുമായിട്ടൊക്കെ നാട്ടിൽ പോകാം. നാട്ടിൽ നല്ല മഴയാണ്, മഴക്കാലം ആയതുകൊണ്ട് അവർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പക്ഷെ അവർക്ക് നഷ്ടമായി പോയ ആ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഡേയ്സ് ഒക്കെ സമ്മാനിക്കാന്ന് കരുതി പ്ലാൻ ചെയ്തിരിക്കുന്ന പേരൻസ് ആണെങ്കിൽ പണി പാടാനുള്ള സകല സാധ്യതയുണ്ട്. അപ്പോൾ ഒരു എൻ്റെ ഫാമിലിക്കൊക്കെ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ റേറ്റിൽ അത്രയും വലിയൊരു ഹൈപ്പൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആക്ച്വലി അതിനെക്കുറിച്ചിട്ട് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ പോകുമല്ലോ. അപ്പോൾ ഈ ട്രാവൽ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ളവർ, ട്രാവൽ ഏജൻസ് ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എയിൽ നിന്നും നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് റേറ്റ് വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ആ ഒരു പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന ആ ഒരു സംഘർഷാവസ്ഥ സാഹചര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്കറിയാം കുറച്ചധികം പീക്കിൽ തന്നെയാണ് ഇപ്പോൾ ടിക്കറ്റ് റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലും ഹൈപ്പിലേക്ക്, ഇനി ഡിമാൻഡ് കൂടി വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് അത്രമാത്രം ഹൈപ്പിലേക്കായിരിക്കും ടിക്കറ്റ് റേറ്റ് കയറി പോകാൻ പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ പ്ലീസ് ബി അവെയർ ഓഫ് ദാറ്റ്. ഇപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ ഇനി അധികം വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്തോളൂ എന്നുള്ളൊരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇപ്പോൾ പറയുന്ന ഒരു റേറ്റ് തന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അവസാന നിമിഷമൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക് 9,250 ദിർഹംസ് വരെ ഈടാകുന്ന സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 4 പേരുള്ളൊരു കുടുംബം ഒരു ട്രിപ്പ് പോയിട്ട് തിരിച്ചുവരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഏതാണ്ട് 37,000 ദിർഹംസ് വരെയൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിലും പേര് എന്നാൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് കരുതുന്നവരായിരിക്കും ബഹുഭൂരിപക്ഷ ആളുകളും അല്ലേ. അതുകൊണ്ട് തന്നെ അത്രത്തോളം ചിലവഴിക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും തിങ്ക് വൈസ്ലി ആൻഡ് ചൂസ് വൈസ്ലി. നമുക്കൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെയും കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും, ദിസ് ഇസ് ഹോം 92.2 എഫ്എം, ബാക്ക് ടു ഹോമിന്റെ സമയമാണ്, ആസിഫാണ് കൂടെയുള്ളത്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
7: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
6: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
7: ഇവിടെ എവിടെയാ?
6: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ. ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
7: ഇവിടെ എവിടെയാ?
6: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത്

ആൻഡ് ഇന്നത്തെ വാർത്തകളിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഇലക്ഷൻ കഴിയുന്ന സമയം മുതൽ, ഈവൻ ദോ ഇന്ത്യയിൽ, അല്ലെ കേരളത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ സമരങ്ങളിലൂടെയും ട്രോളുകളിലൂടെയും ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒന്ന് തന്നെയാണ് സ്ത്രീകളുടെ സൗജന്യയാത്ര. ആൻഡ് അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പലതരത്തിൽ പല ഇടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും അല്ല കടക്കുന്നത്. പക്ഷേ ഈ സ്ത്രീകളുടെ സൗജന്യയാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കൗതുകമുണ്ടായിരിക്കും. ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആരെങ്കിലുമൊക്കെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ, നമ്മൾ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള KSRTC ബസ്സിൽ കയറി ഇരുന്ന് ടിക്കറ്റ് എടുക്കാതെ ഞങ്ങൾക്ക് ഫ്രീ ആടോ എന്ന് പറഞ്ഞ് യാത്ര ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത്, ടിക്കറ്റ് എടുക്കണ്ട എന്നല്ല പറയുന്നത്, ടിക്കറ്റ് കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം. പക്ഷേ ടിക്കറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിഴയും വീഴും. കാരണം ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ സ്ത്രീകൾക്ക് 500 രൂപ വരെ പിഴയുണ്ട്. പക്ഷേ ടിക്കറ്റിന് പൈസ കൊടുക്കണ്ട എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേട്ടോ. കാരണം സൗജന്യമാണെങ്കിലും 0 ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ 500 രൂപ വരെ പിഴ കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. ടിക്കറ്റ് ചക്രക്ക് കയറുന്ന സമയത്ത് കയ്യിൽ ടിക്കറ്റ് ഇല്ല, സാറേ ഞങ്ങൾക്ക് ഫ്രീ ആണ് സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പറയും, നോ, നിങ്ങൾക്ക് ഫ്രീ ആണ്, പക്ഷേ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ 500 രൂപ ഫൈൻ ഉണ്ടെന്നുള്ള കാര്യം പറയും. കാരണം എന്താണ് ഈ 0 ടിക്കറ്റിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയറിയ സ്ഥലം, നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം കൃത്യമായിട്ട് ആ ഒരു ടിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. എന്തിനാണ് ഈ 0 ടിക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീ യാത്രക്കാർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന സ്ഥലം, സ്ത്രീ യാത്രക്കാരുടെ എണ്ണം, ആൻഡ് ഈ ആകെ യാത്രയ്ക്ക് വരുന്ന നിരക്ക് എത്രയാണ്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ദൂരമൊക്കെ കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടും, ആൻഡ് ഈ ഒരു തുക KSRTC സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 0 ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, സൗജന്യയാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള കാര്യമാണ്, ഒറ്റയ്ക്കായിരിക്കില്ല യാത്ര, യാത്രയോടൊപ്പം കുറേയധികം സാധന സാമഗ്രികളൊക്കെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സാധന സാമഗ്രികളൊക്കെ കൂടെ കൊണ്ടുപോകുമ്പോൾ 15 കിലോയിൽ കൂടുതലുള്ള ലഗേജ് ആണെങ്കിൽ ലഗേജ് ചാർജും കമ്പൽസറി ആയിട്ട് എടുത്തിരിക്കണം എന്നുള്ളൊരു നിയമം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ സ്ത്രീയും പുരുഷനും ഒക്കെ ഇപ്പോൾ ഒരു കപ്പിൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫാമിലി യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്ത്രീക്ക് ഫ്രീ ആണെന്ന് കരുതി പുരുഷൻ, ഓക്കെ ഞാൻ ആ കൂട്ടത്തിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ സ്ത്രീകൾ അന്നേരം ടിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ആക്ച്വലി സ്ത്രീ അംഗങ്ങൾക്ക് പ്രത്യേകം 0 ചാർജുള്ള ടിക്കറ്റും, പുരുഷന്മാർക്ക് പണം നൽകിയിട്ടുള്ള സെപ്പറേറ്റ് ടിക്കറ്റും പ്രത്യേകമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ 0 ചാർജ് ടിക്കറ്റിനെ കുറിച്ചിട്ട് പലരും പറഞ്ഞു കേൾക്കുന്നില്ല, അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്. ആസിഫ്
1: ഞാൻ ആക്ച്വലി സോഷ്യൽ മീഡിയ സ്വൈപ്പ് ചെയ്ത് പോകുന്നതിനിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്വൈപ്പ് ചെയ്ത് സമയം കളയുന്നതിനിടയിൽ ഞാൻ ഒരു സംഗതിയാണ് കേട്ടോ. നമ്മൾ പലതവണ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് നമ്മളൊരു പക്ഷേ അന്ന് ചിലപ്പോൾ ആശങ്ക തോന്നുമെങ്കിലും അല്ലെങ്കിൽ അന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്യൂരിയോസിറ്റി തോന്നുമെങ്കിലും നമ്മൾ പിന്നീട് അത് അന്വേഷിച്ചിട്ട് പോയിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ആക്ച്വലി അങ്ങനെ കുറച്ച് ഫാക്റ്റുകൾ നമ്മളിവിടെ എടുത്ത് നിർത്തി വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് അങ്ങോട്ട് പറയാം കേട്ടോ. എപ്പോഴും ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപേ ഉള്ള ചോദ്യമാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സീറ്റ് ഏത് എന്നുള്ളത്. പലരും പലതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് പോലും പറഞ്ഞിട്ട് പലതരത്തിലുള്ള സീറ്റുകളെ കുറിച്ചുള്ള അതിൻ്റെ പ്രോമിനൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് വിമാനത്തിൻ്റെ ഏതാണെന്ന് പഴയ അപകടങ്ങളുടെയൊക്കെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ, ഓൾഡ് ക്രാഷസ് റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് വിമാനത്തിൻ്റെ പിൻഭാഗത്തുള്ള സീറ്റുകളാണ് ഏറ്റവും സുരക്ഷിതം എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് മാത്രമല്ല എമർജൻസി എക്സിറ്റിന് അടുത്തുള്ള സീറ്റുകളായതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ പെട്ടെന്ന് പുറത്തു കടക്കാനും അതായിരിക്കും എളുപ്പം എന്നാണ് പറയുന്നത്. ഈ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ട് ഉടക്കി കൂടെ ഉള്ളവരോടൊക്കെ തർക്കിച്ച് വിൻഡോ സീറ്റ് വാങ്ങുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് ചൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ വിൻഡോ സീറ്റ് കമ്പൽസറി ആയിട്ട് നോക്കി വാങ്ങുന്ന വിൻഡോ സീറ്റ് ഭ്രാന്തന്മാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ആ സമയത്ത് നമ്മളിങ്ങനെ ജനാല എടുത്തിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും വിമാനത്തിൻ്റെ ജനലിൽ ചെറിയൊരു ഹോൾ, ചെറിയൊരു ഓട്ട, ചെറിയൊരു ദ്വാരം അല്ലേ. ഈ ദ്വാരം എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടുണ്ടോ? ജനൽ ഗ്ലാസുകൾക്കിടയിലുള്ള ആ ഒരു പ്രഷർ നിയന്ത്രിക്കുന്നതിനും നമ്മൾ ഇപ്പോൾ ഒരു ഹ്യൂമിഡിറ്റി മൂലം ഫോഗ് മൂടുന്നത് തടയുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനൽ പണിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന സ്ട്രക്ചറൽ കേടോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഗതി തന്നെയാണ് തിരിച്ചറിയുക. ആൻഡ് കൺഫ്യൂഷൻ തോന്നിക്കുന്നൊരു കാര്യമാണ് ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഇവർ ലൈറ്റ് അണയ്ക്കുന്നത് എന്തിനാണ്. ഇവർ ആക്ച്വലി ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കയറ്റം കയറാൻ നേരത്തെ ചില കാറുകളുടെ എ സി ഓഫ് ആക്കും. എന്തിനാ? കാരണം അത്രമാത്രം ഫ്യൂവൽ കൺസംപ്ഷൻ കുറയ്ക്കാൻ ആണെന്ന് തോന്നുന്നല്ലേ. അങ്ങനെയല്ലേ എ സി ഓഫ് ആക്കുന്നത്? ഞാനൊക്കെ ഏത് കാറാണെങ്കിലും എ സി ഓഫ് ആക്കിയിട്ടേ കയറ്റം കയറാറുള്ളൂ, കാരണം അത് കൂടുതൽ ഫ്യൂവലിനെ നമുക്ക് ലാഭിക്കാമെന്നുള്ളൊരു ചിന്തയിലേ. വീട് കൊല്ലത്താണേ. അപ്പം ഈ പറഞ്ഞ പോലെ ടേക്ക് ഓഫിൻ്റെ ലാൻഡിങ്ങിൻ്റെ സമയത്ത് വിമാനങ്ങളുടെ ലൈറ്റ് അണയ്ക്കുന്നത് അത്തരത്തിൽ ഫ്യൂവൽ ലാഭിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഫ്ലൈറ്റിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ള സമയമാണ് ടേക്ക് ഓഫും ലാൻഡിങ്ങും എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരുട്ടുമായിട്ട് നമ്മുടെ കണ്ണുകൾ പെട്ടെന്ന് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റിനെ ഡിം ചെയ്യുന്നത് എന്നുള്ളതാണ്. പുറത്തെ കാഴ്ചകൾ വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ടാണ് വിൻഡോ ഷെയ്ഡുകളൊക്കെ തുറന്നിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ മാസ്ക് താഴേക്ക് വരും, അതിൻ്റെ ഒരു ഡെമോ ഒക്കെ നമുക്ക് എയർ ഹോസ്റ്റസ് തരാറുണ്ട്. ഈ ഓക്സിജൻ മാസ്ക് ആക്ച്വലി 15 മിനിറ്റ് നേരത്തേക്ക് മാത്രമുള്ള സംഗതിയാണെന്നുള്ളതാണ് കേട്ടോ. വിമാനത്തിനുള്ളിൽ ആ ഒരു എയർ പ്രഷർ കുറയുന്ന സമയത്താണ് ഈ മാസ്കുകൾ താഴേക്ക് വരാറുള്ളത്. പൈലറ്റിനെ വിമാനത്തെ സുരക്ഷിതമായിട്ടുള്ള ഒരു താഴ്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ 15 മിനിറ്റിന് ധാരാളമാണ് എന്നുള്ളതുകൊണ്ടാണ് അതിനകത്ത് വലിയ മറ്റേ ഒരു ഒരു ഒരു ദീർഘകാലത്തേക്കുള്ള ശ്വസിക്കാനുള്ള സൗകര്യം അങ്ങനെയൊന്നുമല്ലാതെ ജസ്റ്റ് 15 മിനിറ്റിലേക്ക് മാത്രമുള്ള ഓക്സിജൻ കരുതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഫോണിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപ് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ് എയർപ്ലെയിൻ മോഡിലേക്ക് പോവുക എന്നുള്ളത്. ഒരു ഫോൺ കാരണം ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ഫോണിലേക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഒരു വിമാനത്തിന് അത് കേടുപറ്റുമോ? അങ്ങനൊരു ചിന്ത എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയിരിക്കാം. ചിലരൊക്കെ ചില വിരുദ്ധന്മാർ എയർപ്ലെയിൻ മോഡ് ആക്കാത്തവരുണ്ട്. പക്ഷേ ഒരു ഫോൺ കാരണമൊന്നും ഒരിക്കലും വിമാനം തകരില്ല. പക്ഷേ ഒരുമിച്ച് ഒരുപാട് ഫോണുകൾ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ വിമാനത്തിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾക്ക് അത് തടസ്സമുണ്ടാക്കിയേക്കും എന്നുള്ളതാണ്. ഒരു അടിയന്തര സാഹചര്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് ബേസിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ അനിവാര്യവും അത്യന്താപേക്ഷിതവുമായതുകൊണ്ട് അതിനെ തടസ്സം സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഫോണുകൾ ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റ് മോഡിലേക്ക് ആക്കി വെക്കണം എന്ന് പറയുന്നത്. ആൻഡ് ടു ദ നെക്സ്റ്റ്, അടുത്ത ക്ലാരിറ്റി, അതായത് വിമാനത്തിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ദാഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദാഹിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉയർന്ന ഉയരത്തിലേക്കും അല്ലെങ്കിൽ തണുത്തതുമായിട്ടുള്ള കുറച്ച് വരണ്ടതായിട്ടുള്ള ഒരു വായുവാണ് വിമാനത്തിനുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ഈർപ്പം ഹ്യൂമിഡിറ്റിയൊക്കെ തന്നെ നഷ്ടപ്പെട്ട് മോയ്സ്ചറൊക്കെ നഷ്ടപ്പെട്ട് പോകുന്നതുകൊണ്ട് ഇത് നമ്മളെ തളർത്തുകയും തലവേദനയൊക്കെ ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഡീഹൈഡ്രേഷൻ നമുക്ക് സംഭവിക്കുന്നതുമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫ്ലൈറ്റിൽ കയറിയെന്ന് എപ്പോഴും പറയാറുള്ളൊരു പരാതിയാണ് ഭക്ഷണങ്ങൾക്കൊന്നും രുചിയില്ല. ഈ എയർലൈൻ്റെ ഭക്ഷണത്തിന് രുചി കുറവാണ്. അടുത്ത എയർലൈനാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമൊക്കെ കിട്ടിയേനെ, അവിടെ ബിരിയാണി കിട്ടിയേനെ, ചോറ് കിട്ടിയേനെ, ചക്കയും ചീനിയും കിട്ടിയേനെ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. പക്ഷേ ഈ ഫ്ലൈറ്റിലെ ഭക്ഷണം നമുക്ക് രുചികരമായി രുചിയില്ലാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് പരാതി പറയേണ്ടത് ആ ഫ്ലൈറ്റ് കമ്പനിയുടെ അല്ലെങ്കിൽ എയർലൈൻ്റെ കുക്കിനെയല്ല, നമ്മളെ തന്നെയാണ്. കാരണം വിമാനത്തിനുള്ളിലെ ആ ഒരു വരണ്ട വായു നമ്മുടെ നാവിനെയും മൂക്കിനെയും ഒക്കെ വരണ്ടതാക്കും എന്നുള്ളതാണ് കേട്ടോ. മാത്രമല്ല അവിടുത്തെ ആ ഒരു പ്രഷർ കാരണം നമുക്ക് മധുരം ഉപ്പൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി കുറയുക കൂടി ചെയ്യും. അത് ഭക്ഷണത്തിൻ്റെ ഒറ്റമേയല്ല, നമ്മുടെ നാവിൻ്റെയും തലച്ചോറിൻ്റെയും പ്രവർത്തനത്തിൻ്റെ പ്രതിഫലനമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രം അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. സോ എന്തായാലും ഇപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് വാർത്തയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വാ. അപ്പോൾ വീണ്ടും കുറച്ച് സംഗതികളൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ആസിഫാണ് കൂടെ ഉള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ ആർ എസ് റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
3: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ ആർ എസ്, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
4: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഹോർമുസ് കടക്കാൻ ടോൾ വേണ്ട, ഫീസ് വേണമെന്ന ഇറാൻ. കാഫിർ സ്ക്രീൻഷോട്ടിൽ DYFI നേതാവ് അറസ്റ്റിൽ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ DYFI നേതാവ് ജിതിൻ ഭാസ്കർ അറസ്റ്റിൽ. DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗമാണ് ജിതിൻ. SIT സംഘമാണ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം ഷെയർ ചെയ്തത് ജിതിൻ ഭാസ്കറാണെന്ന് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. ജിതിൻ ഭാസ്കർ തന്നെയായിരിക്കും സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കേസിൽ CPM നേതാവ് EP ജയരാജനെതിരെ അന്വേഷണം. കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. കേസ് ഒഴിവാക്കി പോലീസ് നൽകിയ റിപ്പോർട്ട് കോടതി തള്ളി. സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനും കോടതി ഉത്തരവിട്ടു. 2022 June 13 സംഭവമുണ്ടായത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇൻഡിഗോ വിമാനത്തിൽ പോയ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. സ്വർണ്ണക്കടത്ത് വിവാദത്തിനിടെയായിരുന്നു സംഭവം. മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ടു നീങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ EP ജയരാജൻ തള്ളിയിടുകയായിരുന്നു എന്നാണ് കേസ്. സംഭവത്തിൽ ഇൻഡിഗോ അന്വേഷണം നടത്തുകയും EP ക്ക് 3 ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസ് ED ചോദ്യം ചെയ്യൽ തുടരുന്നു. നാളെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ED ക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഇന്ന് CMRL MD ശശിധരൻ കർത്തയും ഭാര്യയും മകനും ED ക്ക് മുന്നിൽ ഹാജരായിരുന്നു. ആധാർ കാർഡ് ദുരുപയോഗം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. ആധാർ കാർഡുകൾ പൌരത്വം, താമസസ്ഥലം, ജനന തീയതി എന്നിവയുടെ തെളിവായി ഉപയോഗിക്കുന്നത് തടയണമെന്നും ഇത് കേവലം ഒരു തിരിച്ചറിയൽ രേഖയായി മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തത്. കർണാടകയിൽ രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന നിലയിൽ സിദ്ധരാമയ്യ സർക്കാർ നടപ്പാക്കിയ ഗ്യാരണ്ടി പദ്ധതികളിൽ പുനഃപരിശോധനയ്ക്കൊരുങ്ങി DK ശിവകുമാർ. വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകുന്ന ഗൃഹലക്ഷ്മി പദ്ധതിയിലും 200 യൂണിറ്റ് സൌജന്യ വൈദ്യുതി നൽകുന്ന ഗൃഹജ്യോതി പദ്ധതിയിലുമാണ് പൊളിച്ചെഴുത്തിന് ഒരുങ്ങുന്നതെന്ന് റിപ്പോർട്ട്. കഫ്സിറപ്പ് വാങ്ങാൻ ഇനി ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധം. കേന്ദ്ര വിജ്ഞാപനം പുറത്തിറക്കി. കഫ്സിറപ്പുകൾ ഉൾപ്പെടെ ഒരു സിറപ്പും ഇനി നേരിട്ട് വാങ്ങാനാകില്ല. ലക്ഷ്യമിടുന്നത് മരുന്നുകളുടെ അമിത ഉപയോഗവും പാർശ്വഫലങ്ങളും തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി. കുട്ടികൾക്കടക്കം ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ അമിതമായി സിറപ്പുകൾ നൽകുന്നത് കണ്ടെത്തിയതിന് പിന്നാലെയാണ് നടപടി വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യയിൽ ടെലഗ്രാമിന് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തി. ടെലഗ്രാം ആക്സസ് June 22 പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യപേപ്പർ ചോർച്ചാ തട്ടിപ്പുകൾ തടയാനാണ് കേന്ദ്ര നടപടി. നിരവധി ടെലഗ്രാം ചാനലുകളും ബോട്ടുകളും നീക്കം ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി നാളെ പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. പരീക്ഷയ്ക്ക് മുൻപ് ആർക്കും ചോദ്യപേപ്പർ ലഭ്യമല്ലെന്ന് NTA വ്യക്തമാക്കി. ചോദ്യപേപ്പർ നൽകാം എന്ന വാഗ്ദാനമോ വ്യാജ വെബ്സൈറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കണമെന്നും NTA ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പുനഃപരീക്ഷ നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTAക്കും വിദ്യാർത്ഥികൾ നിവേദനം നൽകി. 1 മാസത്തേക്ക് നീട്ടിവയ്ക്കണമെന്നാവശ്യം 1467 വിദ്യാർത്ഥികളാണ് ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മേഖലയിലെ സമാധാനത്തിനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ഇറാൻ US ധാരണാപത്രത്തിൽ വെള്ളിയാഴ്ച ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡിജിറ്റലായി ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. വെള്ളിയാഴ്ച ജനീവയിൽ ഔദ്യോഗികമായി കരാർ ഒപ്പുവച്ച ശേഷം വ്യവസ്ഥകൾ പരസ്യപ്പെടുത്തും. വെള്ളിയാഴ്ച വരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വയ്ക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം US ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ലെന്ന് ഇറാൻ. ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടമായി പിൻവലിക്കുന്ന രീതി തുടങ്ങി നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ലെന്നാണ് സൂചന. ഇറാൻ ആണവ പദ്ധതിയെ സംബന്ധിച്ച വ്യവസ്ഥകൾ പാലിച്ചാൽ രാജ്യത്തിന് $30,000 പുനർനിർമ്മാണത്തിനായി നൽകുമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. ഈ തുക ഗൾഫ് അറബ് രാജ്യങ്ങളാണ് സമാഹരിച്ച് നൽകുക എന്നാണ് പറയുന്നത്. US ഇറാൻ കരാറിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് വീണ്ടും അനുമതി ലഭിക്കുമെന്ന് ജെ ഡി വാൻസ്. ധാരണാപത്രത്തിന്റെ ഉള്ളടക്കത്തെ ഇറാൻ പാർലമെന്റിലെ ബഹുഭൂരിപക്ഷം പേരും പിന്തുണച്ചുവെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്താൻ പരമോന്നത നേതാവിന്റെ നിർദ്ദേശങ്ങൾ സഹായിച്ചുവെന്നും പെസഷ്കിയാൻ പറയുന്നു. ഹോർമുസ് കടക്കുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനൊരുങ്ങി ഇറാൻ. ടോൾ സംവിധാനം ഉണ്ടാകില്ല, എന്നാൽ ഹോർമുസ് കടക്കുന്ന വാണിജ്യ കപ്പലുകൾ ഫീസ് നൽകണമെന്ന് ഇറാൻ സൂചിപ്പിച്ചു. ടോളൊന്നും കൂടാതെ തന്നെ ഹോർമുസ് പൂർണ്ണമായും തുറക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഹോർമുസ് കടക്കാൻ ഫീസ് ഈടാക്കുമെന്ന സൂചന ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. യുഎസും ഇറാനുമായി കരാർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇറാൻ ആണവായുധമുണ്ടാക്കാൻ താൻ സമ്മതിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുമെന്നും ലബനോനിൽ സൈനിക നടപടി തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇറാന്റെ ഭീകരകരങ്ങൾക്കെതിരായ പോരാട്ടം ഗസയിലും ലബനോനിലും സിറിയയിലും യമനിലും വെസ്റ്റ് ബാങ്കിലും തുടരുമെന്നും നെതന്യാഹു. ലബനനോടുള്ള സമീപനത്തിൽ ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്നും താനില്ലാതെ ഇസ്രായേലില്ലെന്നും ട്രംപ്. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു ട്രംപിന്റെ പരാമർശം. US ഇറാൻ സമാധാന ധാരണ സ്വാഗതം ചെയ്ത് ലോകരാജ്യങ്ങൾ. US ഇറാനും തമ്മിൽ ഒപ്പുവച്ച സമാധാന കരാറിനെ രാജ്യം പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായും ശത്രുത അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള രാജ്യാന്തര കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ പുനഃസ്ഥാപിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. യുദ്ധ പ്രതിസന്ധിയെ UAE നയതന്ത്ര തലത്തിൽ ശക്തമായി നേരിട്ടുവെന്നും രാജ്യം മുൻപത്തേക്കാൾ കൂടുതൽ കരുത്തോടും ആത്മവിശ്വാസത്തോടും കൂടി പ്രതിസന്ധിയെ അതിജീവിച്ചുവെന്നും UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ്. G7 ഉച്ചകോടി ഫ്രാൻസിൽ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ 52nd G7 ഉച്ചകോടിയിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരം നടക്കുന്ന ഉച്ചകോടിയിൽ UAE പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാനും പങ്കെടുക്കുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് ജി പോരാട്ടത്തിൽ ന്യൂസിലന്റിനെതിരെ ഇറാന് ആവേശ സമനില. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി. 2 തവണ ലീഡെടുത്ത ന്യൂസിലാന്റിനെ ഇറാൻ കനത്ത പ്രത്യാക്രമണത്തിനൊടുവിൽ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വേർദി. മുൻ ലോക ചാമ്പ്യന്മാരായ നിലവിലെ യൂറോ ചാമ്പ്യന്മാരായ ഫിഫ റാങ്കിംഗിൽ മുന്നിലുള്ള സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ കേപ് വേർദി പിടിച്ചുകെട്ടുന്ന കാഴ്ചയ്ക്കാണ് ലോകകപ്പ് വേദി സാക്ഷ്യം വഹിച്ചത്. മുൻ ചാമ്പ്യന്മാരും ലാറ്റിൻ അമേരിക്കൻ കരുത്തരുമായ ഉറുഗ്വായെ സമനിലയിൽ പൂട്ടി സൌദി അറേബ്യ. ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷം ഉറുഗ്വായ് 80th മിനിറ്റിലാണ് തിരിച്ചടിച്ചത്. ലോകകപ്പിൽ ഇന്ന് ഫ്രാൻസിന്റെ മത്സരം. ആദ്യ ഗ്രൂപ്പ് മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗലാണ് എതിരാളി. നാളെ പുലർച്ചെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും ആദ്യ മത്സരത്തിന്. അൾജീരിയയാണ് എതിരാളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഇറാഖ് നോർവേ ടീമുകളും ഏറ്റുമുട്ടും. വ്യക്തിഗത വിവരങ്ങൾ ഹാക്ക് ചെയ്യുകയോ ദുരുപയോഗം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നിയമ നടപടി ശക്തമാക്കിയെന്ന് UAE. ഡിജിറ്റൽ വിവരങ്ങൾ അനുമതിയില്ലാതെ നേടുകയോ മാറ്റം വരുത്തുകയോ പരസ്യപ്പെടുത്തുകയോ ചെയ്താൽ 6 മാസത്തിൽ കുറയാത്ത തടവും 20,000 മുതൽ 1,00,000 ദിർഹം വരെ പിഴയും ശിക്ഷ ഉണ്ടാകും. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം. ആഫ്രിക്ക, ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
6: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
5: FIFA World Cup 2026. Switzerland, Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
7: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
5: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
8: brought to you by Gulf Hypermarket Russell Kaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: തിരികെ എത്താം ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ദുബായ് പോലീസിന്റെ സമ്മർ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിനും അവരുടെ ഭാവിയിലേക്ക് അവർ കരുതേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ദുബായ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു ഇനിഷ്യേറ്റീവ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സൗജന്യ സമ്മർ ക്യാമ്പാണ്. പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇടയിൽ വരാൻ സാധ്യതയുള്ള കൗമാര പ്രായത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ യൗവനത്തിലേക്ക് പോകുന്ന സമയത്ത് അവരിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരാൻ പിയർ പ്രഷർ മൂലമൊക്കെ വരുന്ന ചില ശീലങ്ങളെക്കുറിച്ചൊക്കെ ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതിന്റെ പിറകിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ സിഗരറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ ഈ സ്കൂട്ടർ അപകടങ്ങൾക്കുമൊക്കെ എതിരെയുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ ബോധവൽക്കരണം ഒക്കെ തന്നെയാണ് ഇതിലൂടെ കുട്ടികൾക്ക് സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത്. യു എ യിലെ വിദ്യാർത്ഥികളുടെ ഒരു സമ്മർ വെക്കേഷൻ ആരംഭിച്ച പശ്ചാത്തലത്തിൽ ദുബായ് പോലീസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സൗജന്യ സമ്മർ ക്യാമ്പും അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ സിഗരറ്റിന്റെ ഉപയോഗം, റോഡുകളിൽ അശ്രദ്ധമായിട്ട് ഡ്രൈവ് ചെയ്യപ്പെടുന്ന ഈ സ്കൂട്ടർ ഡ്രൈവിംഗ് തുടങ്ങിയിട്ടുള്ള ആ ശീലങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം സാമൂഹിക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ വർഷത്തെ സമ്മർ ക്യാമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം പ്രത്യേകിച്ചും ഈ സ്കൂട്ടറിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കറിയാലോ, നമ്മൾ ഏറ്റവും കൂടുതൽ റിസ്കുകൾ എടുക്കുന്ന, ഏറ്റവും കൂടുതൽ സാഹസികരായിട്ട് മാറുന്ന ഒരു പ്രായമാണ് ഒരു 10-14 വയസ്സം കൊണ്ട് കഴിയുന്ന സമയത്തുള്ള ആ ഒരു കൗമാര പ്രായം. അപ്പോൾ ആ സമയത്ത് ഇതല്ല, ഇതിനപ്പുറത്തേക്ക് വലിയൊരു ജീവിതം നമ്മളെ കാത്തു കിടപ്പുണ്ട്. റിസ്കുകൾ എടുക്കുന്നത് നമ്മുടെ ജീവിതത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള റിസ്കുകളായിരിക്കണം, ഒരിക്കലും അപകടങ്ങളിലേക്ക് കൊണ്ട് ചാടിക്കുന്ന റിസ്കുകളായിരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് വ്യക്തമാക്കി ബോധവൽക്കരിച്ച്. ആൻഡ് മാത്രമല്ല, കുട്ടികൾക്ക് ഓഫ് കോഴ്സ് ദുബായ് പോലീസ് എന്ന് പറയുമ്പോഴൊരു വലിയ ഫാസിനേഷൻ ഉണ്ടല്ലോ, അവരുടെ കയ്യിലുള്ള വാഹനങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ, ഇതൊക്കെ അറിയാൻ, അതൊക്കെ കാണിച്ച് അവരെ ആ ഒരു രീതിയിൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പ് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. 11 മുതൽ 18 വയസ്സ് വരെയുള്ള എല്ലാ രാജ്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്നുള്ള കാര്യമുണ്ട്. ആൻഡ് ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻസ് ഇപ്പോൾ ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ദുബായ് പോലീസിൻ്റെ ആ ഒരു വെബ്സൈറ്റിൽ ഏതാണ്ട് 125,000-ൽ അപേക്ഷകർ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹെമായ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസ്, അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യാൻ, ഇപ്പോൾ നിങ്ങളുടെയൊക്കെ കുട്ടികൾക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കണമെന്നുണ്ടെങ്കിൽ ദുബായ് പോലീസിൻ്റെ ഹെമായ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഓർത്തോളൂ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: You're listening to Home 92.2 FM. Home is a feeling.

0: 144 വർഷങ്ങളായിട്ട് പണിതീരാത്ത ഒരു പള്ളി. കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരുപക്ഷെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ലോക സഞ്ചാര കേന്ദ്രങ്ങൾ ഒന്ന് തന്നെയായിട്ടുള്ള സ്പെയിനിലെ ബാഴ്സലോണയിലെ ആ ഒരു ല സഗ്രാഡ ഫാമിലിയ എന്ന് പറയുന്ന ആ ഒരു ചർച്ചിന്റെ രൂപം തന്നെയായിരിക്കും. ആൻഡ് അത് വലിയ രീതിയിൽ ആളുകളെ, ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു അട്രാക്ഷൻ പോയിന്റ് തന്നെയാണ്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക. മനോഹരമായിട്ടുള്ള ഒരു ഇനാഗ്രേഷൻ വിഷ്വൽസ് ഒക്കെ അതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടോളണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. സംഭവം ബാഴ്സലോണയുടെ ഒരു തലയെടുപ്പായിട്ട് അല്ലെങ്കിൽ ബാഴ്സലോണ എന്ന നഗരത്തിന്റെ അടയാളമായിട്ട് നമുക്ക് പലർക്കും സുപരിചിതമായിരിക്കുക ബാഴ്സലോണ എന്ന ഫുട്ബോൾ ക്ലബിനെ കുറിച്ചായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് സ്പെയിനിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നു തന്നെയാണ് ബാഴ്സലോണ. അപ്പോൾ ബാഴ്സയുടെ ആ ഒരു തലയെടുപ്പായിട്ട് അലങ്കാരമായിട്ട് കഴിഞ്ഞ 144 വർഷങ്ങളോളമായിട്ട് നിലനിൽക്കുന്ന ബിംബങ്ങളിലൊന്നു തന്നെയാണ് ഈ ഒരു ലാ സഗ്രാഡ ഫാമിലിയ എന്ന് പറയുന്ന ദേവാലയം. ആൻഡ് ഫൈനലി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ദേവാലയം എന്ന റെക്കോർഡ് സ്വന്തമാക്കിക്കൊണ്ട് ആ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട പണികളൊക്കെ പൂർത്തിയാവുകയാണ്. പല കാരണങ്ങൾ കൊണ്ട് നീണ്ടുപോയ പണികളാണ് ഫൈനലി ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതും കേട്ടോ. വിശ്വപ്രസിദ്ധമായിട്ടുള്ള സഗ്രാഡ ഫാമിലിയ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട നിർമ്മാണ ഘട്ടങ്ങളൊക്കെ പൂർത്തിയായതിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി പറ്റും. 144 വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഈ ഒരു അത്ഭുതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ പിറകിൽ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക് ദേവാലയങ്ങൾ ഒന്നായിട്ടുള്ള ഈ ഒരു സഗ്രാഡ ഫാമിലിയ അതിന്റെ പ്രധാന നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കേട്ടോ. 1882 ഈ ഒരു പള്ളിയുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന്. ആൻഡ് ഇതിന്റെ ശില്പി, പ്രശസ്ത ശില്പിയായിട്ടുള്ള അന്റോണി ഗൌഡി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ബാക്കി പല കാര്യങ്ങളിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. രൂപകൽപ്പന ചെയ്ത അതേ പാറ്റേണിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടോളമായിട്ട് ഇത് പണിതീരാത്തൊരു അത്ഭുതമായിട്ട് അങ്ങനെ ബാഴ്സ നഗരത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. 2026 ഫെബ്രുവരിയിൽ ഇതിന്റെ ഏറ്റവും ഉയരം പ്രധാനപ്പെട്ട ഭാഗം അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ ടവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ഗോപുരത്തിന്റെ പുറംഭാഗം പൂർണ്ണമായിട്ടും പണിതീർന്നു. ഇപ്പോൾ 172.5 മീറ്റർ ഉയരമുള്ള ഈ ഒരു ഗോപുരം കൂടി ആയതോടുകൂടി ജർമ്മനിയിലെ ഉൾമിൻസ്റ്ററിനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി എന്ന റെക്കോർഡ് ലാ സഗ്രാഡ ഫാമിലി അങ്ങനെ സ്വന്തമാക്കിയിരിക്കുകയാണ്. 2026 ജൂൺ 10 ഇതിന്റെ ശില്പിയായിട്ടുള്ള അന്റോണി ഗൌഡിയുടെ 100th ചരമവാർഷികം. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ട് പോപ്പ് ലിയോ 14 നേരിട്ടെത്തി പ്രധാന ഗോപുരത്തിൻ്റെതായിട്ടുള്ള ഒരു ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അതിനെ ഉദ്ഘാടനം ചെയ്ത് ആശീർവദിക്കുകയായിരുന്നു. യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഇതിനിടയിൽ സംഭവിച്ച കോവിഡും ഒക്കെ കാരണം വൈകിപ്പോയ പണിയാണ് ഇപ്പോൾ ഒരു 100th ശേഷം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിലേറ്റവും കൗതുകമുള്ള ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് ലോകത്ത് 2 മഹായുദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. ആ സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ന് ലോക സമവാക്യത്തിൽ നമ്മൾ കാണുന്ന പല രാജ്യങ്ങളും ഉണ്ടായിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ പണി തുടങ്ങിയ ഒരു ഒരു സംഗതിയാണ് ഇപ്പോൾ ശരിക്കും അതിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പള്ളി ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ആക്ച്വലി ഒരു പ്രകൃതിയുടെ ആ ഒരു ഫിഗർ എടുത്തുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു വലിയ വനത്തിൻ്റെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു മരത്തിൻ്റെ ശിഖരങ്ങൾ പോലെ ശിഖരങ്ങൾ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുറംഭാഗത്തെ പണിയൊക്കെ തീർത്തിട്ടുള്ളൂ. ഇനി അകത്ത് ഇനിയും കുറേ കൊത്തുപണികളൊക്കെ ബാക്കിയുണ്ടെന്നാണ് നമ്മൾ കുറേ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും ആ വീഡിയോസ് കാണാൻ ഭയങ്കര രസമുണ്ട്. എല്ലാവരും ഒന്ന് നമ്മുടെ ഹോം ഓഫ് ഹോമിൻ്റെ പേജിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സി ദ വീഡിയോ ദാറ്റ് ഐ മെയ്ഡ് അബൌട്ട് ലാ സഗ്രാഡ ഫാമിലിയ ഇൻ സ്പെയിൻ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാ നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സിന് ശേഷം സംവിധായകൻ ചിദംബരം ഒരുക്കുന്ന ചിത്രം രോമാഞ്ചം ആവേശം തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ജിത്തു മാധവന്റെ എഴുത്തിൽ
4: ഈ പയ്യന് കണ്ടോ
3: തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദ ബോയ്.
5: അഭിജിത് കുമാർ
3: കാൻ ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയറായി പ്രദർശിപ്പിച്ച ചിത്രം. ഫർസാന പാലത്തിങ്കൽ, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ എന്നിവരോടൊപ്പം ഗണപതി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ടെക്നീഷ്യൻസിന്റെ സാന്നിധ്യവും സുഷീൻ ഷ്യാമിന്റെ മ്യൂസിക്, ഷൈജു ഖാലിദിന്റെ വിഷ്വൽസ്. June 19 തിയേറ്ററുകളിലേക്ക് എത്തുന്നു ബാലൻ ദി ബോയ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
6: എന്റെ വണ്ടിയുടെ
7: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Back to Home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
1: ഒരു ചെറിയ കണക്ക് പറഞ്ഞിട്ട് ഞാൻ പരിപാടി ഇന്നത്തെ അവസാനിപ്പിക്കാം. കണക്ക് പറയുക എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളോട് കേട്ടതിനുള്ള കണക്ക് പറയുക ഒന്നുമല്ല. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ചില കണക്കുകളാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഇന്ന് രാത്രി നമ്മൾ സുഖമായിട്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ലോകത്തേതാണ്ട് 78 കോടി ജനങ്ങൾ, അതായത് 780 മില്യൺ ആളുകളാണ് ഒരു നേരത്തെ ആഹാരമില്ലാതെ പട്ടിണിയോടെ ഉറങ്ങാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ ശുദ്ധമായ കുടിവെള്ളം പോലും കിട്ടാതെ, ഒരു നേരത്തേക്ക് പോലും ഏറ്റവും വൃത്തിയുള്ള വെള്ളം കിട്ടാതെ ലോകത്ത് കഷ്ടപ്പെടുന്നവരുടെ എണ്ണം 200 കോടി ജനങ്ങളാണ് എന്നുള്ളതാണ്. നമ്മൾ പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള നിറങ്ങൾ ആസ്വദിക്കുന്നു, സ്കൈസ്ക്രാപ്പേഴ്സ് ആസ്വദിക്കുന്നു, എല്ലാ തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള പ്രകൃതിയുടെ ആ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആസ്വദിക്കാൻ കഴിയാതെ, നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ ഈ ലോകത്ത് കളർ ബ്ലൈൻഡ്നെസ് ബാധിച്ച 30 കോടി ആളുകളുണ്ട്. ഓരോ നിമിഷവും മരണത്തോട് പോരാടിക്കൊണ്ട്, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അത്രമാത്രം ഫൈറ്റ് ചെയ്യുന്ന 5 കോടി മനുഷ്യർ ക്യാൻസറിനെതിരെ ലോകമെമ്പാടുമായി പോരാടുന്നുണ്ട്. ഈ ലോകത്തിൻ്റെ മനോഹരമായ ശബ്ദങ്ങൾ, ദാസേട്ടൻ്റെ പാട്ടുകൾ, ലോകം മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാദ്യോപകരണങ്ങളുടെ ശബ്ദങ്ങൾ, പ്രിയപ്പെട്ടവരുടെ ശബ്ദങ്ങൾ, ഇതൊന്നും കേൾക്കാൻ സാധിക്കാതെ കേൾവി നഷ്ടപ്പെട്ട 43 കോടി ജനങ്ങളാണ് ഭൂമിയിലുള്ളത്. സ്വന്തം പേരോ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖമോ ഒന്ന് ഓർത്തെടുക്കാൻ പോലും കഴിയാതെ ഓർമ്മകൾ നഷ്ടപ്പെട്ട 5.5 കോടി മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. നമ്മൾ ഗൾഫിലുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും നമ്മൾ സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളൊന്നായിരിക്കും വിമാനയാത്ര. ഒരുപക്ഷെ അതിനൊക്കെ മുൻപേ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൗതുകത്തോടെ നമ്മൾ നോക്കിക്കണ്ടിട്ടുള്ള ഒന്നായിരിക്കും ആകാശത്തോടെ പറന്നു പോകുന്ന വിമാനങ്ങളെ. പക്ഷേ ലോക ജനസംഖ്യയുടെ ഭൂരിഭാഗവും, അതായത് 650 കോടിയിലധികം ആളുകൾ, ഇന്നേ വരെ ഒരു വിമാനത്തിൽ പോലും കയറിയിട്ടില്ലാത്തവരാണ് എന്നുള്ളതാണ്. ഞാനിതൊക്കെ പറയുന്ന സമയത്ത്, നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കുന്ന ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമാണ്, നമ്മുടെ ഫോണുകളിൽ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലേ. എല്ലാ കാര്യത്തിനും നമ്മൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഗൂഗിളിനെയോ ചാറ്റ് GPT ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്രമാത്രം ഇൻ്റർനെറ്റ് നമുക്ക് ജീവവായു പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പ്രയോറിറ്റി ഉള്ള കാര്യമായിട്ട് നിലനിൽക്കുമ്പോൾ, ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും അറിയാതെ, അത് ഉപയോഗിച്ചിട്ടില്ലാത്ത, യാതൊരു സാങ്കേതിക മികവും എത്തിച്ചേരാത്ത 260 കോടി മനുഷ്യർ ഇന്നും ഈ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ എത്ര പ്രിവിലേജ്ഡ് ആണ് എന്ന് ഓർത്താൽ മാത്രം മതി, അത്രമാത്രം ഭാഗ്യം ചെയ്തവരാണ് എന്നുള്ള ആ ഒരു സംതൃപ്തി നമ്മുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ. എന്തായാലും ആ ഒരു പോസിറ്റീവ് നോട്ടോടു കൂടി ഇന്നത്തെ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യോൺ ഹോം 92.2 FM. ബാക്ക് ടു ഹോം ആണ് എല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായി ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
4: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലട മോനെ,
5: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 4 1.
2: Allur Polyclinic, caring for you and your family.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
1: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling. Attention.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഇളയനിലാ ഒഴുകിരതേ.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: ഉൾക്കൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
0: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
9: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
11: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Dhana dhadina kat. ധാധിന്നാ ധിന്നാ കത്തിനെ ധാധിന്നാ ത്രികഥേ ഘിന്നാ ധാ ഘിന്നാ ധിന്നാ ധിന്നാ ത്രികഥേ ത്രികഥാ ധാ ധിന്നാ കാ ധാ ധാ ധിന്നാ ത്രികഥാ ത്രികഥേ ത്രികഥാ തടി ധാ ഘിന്നാ ഘിന്നാ തടി ധാ ഘിന്നാ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya, only on Home 92.2 FM.
1: Wake Up Call with Jaya, brought to you by Green Farm Superfoods. Ruchiyude ee rahasyam, ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.